0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Oh,

0: You're tuned into Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ ഈ വാതിലുകൾ ഇതാ തുറക്കുന്നു. ആദ്യത്തെ ഷോ ആയ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഏത് ബന്ധങ്ങളിലും നമ്മളൊന്ന് മിണ്ടാതിരിക്കുമ്പോ, അല്ല എന്ത് പറ്റി ഒന്നും മിണ്ടുന്നില്ലല്ലോ, വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ എന്നൊരു ചോദ്യം എവിടെന്നെങ്കിലും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മെ കാണാതായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം നമുക്ക് പ്രസന്റബിൾ ആയിട്ട് എവിടെയെങ്കിലും ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ, അല്ല ഇത് എവിടെ പോയി എന്നൊരു അന്വേഷണം പറയാൻ ഒരാളുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ കണ്ണു നിറയുമ്പോൾ, മനസ്സ് വിഷമിക്കുമ്പോൾ, പോട്ടെ സാരമില്ല എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു ഏകാന്തത, അയ്യോ ഞാൻ ഒറ്റയ്ക്കായി പോയോ, ആരും എന്റെ കൂടെ തുണയ്ക്കില്ലേ എന്നുള്ളൊരു ഒരു സിറ്റുവേഷനിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ, അങ്ങനെ ഒരു തോന്നലുണ്ടാകുമ്പോൾ, പോട്ടടോ ഞാനുണ്ട് എന്നോർമ്മിപ്പിക്കാൻ ഒരു ശബ്ദം, ഇത്രയൊക്കെ മതി ജീവിതത്തിൽ സത്യത്തിൽ സന്തോഷം കൊണ്ട് തുള്ളിത്തുളുമ്പാൻ എന്ന് വേണമെങ്കിൽ പറയാം. ബ്യൂട്ടിഫുൾ പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് പെർഫെക്റ്റ്, ബട്ട് ഗുഡ് പീപ്പിൾ ദ ആർ ഓൾവേസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ചിരിയുടെ സുൽത്താൻ, നർമ്മത്തിന്റെ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിലും മൺമറഞ്ഞു പോയവരും. അതിൽ ഏറ്റവും നമ്മൾ ഓർത്തിരിക്കുന്ന എളുപ്പമുള്ള ഒരു വാചകം എന്തെന്ന് വെച്ചാൽ, ഇഫ് യു നോട്ട് ഹാവ് ലാഫ്ഡ് ടുഡേ യുവർ ഡേ ഇസ് വേസ്റ്റഡ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ, ചിരിക്കാത്തൊരു ദിവസം അത് വേസ്റ്റ് ആയി പോയൊരു ദിവസമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത് ചാർലി ചാപ്ലിന്റെ ഒരു വാചകമാണ്. അദ്ദേഹത്തിന്റെ ഒരുപാടധികം ചിരിപ്പിച്ച് മനുഷ്യനെ കൊല്ലുന്ന ഒരു ക്യാരക്ടറാണ്, അതുപോലെ ഫിലിം മേക്കറാണ്, ആക്ടറാണ്, കൊമേഡിയനാണ്, അതൊക്കെ ചരിത്രത്തിന്റെ താളുകളിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ച ചില വാക്കുകൾ അത് ചിരിക്കപ്പുറം അർത്ഥ തലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദ മൂൺ, യു വിൽ സീ ഗോഡ്സ് ബ്യൂട്ടി. ഇഫ് യു ലുക്ക് അറ്റ് ദ സൺ, യു വിൽ സീ ഗോഡ്സ് പവർ. ആൻഡ് ഇഫ് യു ലുക്ക് ഇൻ ടു ദ മിറർ, യു വിൽ സീ ഗോഡ്സ് ബെസ്റ്റ് ക്രിയേഷൻ. എത്ര എത്ര അർത്ഥവത്തായ വാക്കുകളാണ് അല്ലെ. ചന്ദ്രനെ നോക്കുമ്പോൾ ദൈവത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാം, എന്നാൽ സൂര്യനെ നോക്കുമ്പോഴോ ദൈവത്തിന്റെ അതിലില്ലാത്ത ശക്തി, ആ ഒരു പവർ തിരിച്ചറിയാൻ പറ്റും. എന്നാൽ ഒരു നിമിഷം നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കൂ, അവിടെ കാണുന്നത് വെറും മുഖമല്ല, ദൈവത്തിന്റെ ഏറ്റവും അതുല്യമായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നതാണ് ആ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് ഒരിക്കലും സ്വയം ചെറുതായി പോകേണ്ട കാര്യമില്ല. നമുക്ക് ഒരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു വിലയുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. സ്വയമേ വിശ്വസിക്കുക എന്നതാണ് ആ ഒരു അബ്രിവിയേഷന്റെ തന്നെ അർത്ഥം. സ്വയം വിശ്വസിക്കുക, ദൈവം നിങ്ങളിൽ നിക്ഷേപിച്ച കഴിവുകളെ വിശ്വസിക്കുക. ബിലീവ് ഇൻ യുവർ ടാലന്റ്സ്, ബിലീവ് ഇൻ യുവർ പവർ. കാരണം ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിൽ ഒന്നാണ് മനുഷ്യർ.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ദിവസം മുഴുവൻ ബിസിയാണോ നിങ്ങൾ? ബിസി ബി എന്ന് പറയുമല്ലോ. എന്ത് കാര്യം ചെയ്യാനും ഭയങ്കര തിരക്ക. ഒന്ന് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പല ദിവസങ്ങളിലും പറ്റാറില്ല എന്നാണോ? അവസാനം ഒരു ദിവസം എന്തൊക്കെ ചെയ്തോ ഇന്നത്തെ ദിവസം പോയി കിട്ടി എന്ന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ മൾട്ടി ടാസ്കിംഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. ഈ പറഞ്ഞ ഞാനും പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. അവസാനം എൻഡ് ഓഫ് ദി ഡേ അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഡേ തന്നെ വേസ്റ്റായി പോയതുപോലെ തോന്നിയേക്കാം. ചെയ്യുന്ന ജോലി പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുക എന്നുള്ളതാണ്. സമയം വെച്ച് അതിനുള്ളിൽ ഒരു ജോലി തീർക്കുക. ഈ എന്റെ മോർണിംഗ് ടിൽ ആഫ്റ്റർനൂൺ എനിക്ക് ഇത്രയും ജോലി ചെയ്യാനുണ്ട്. പല ഓഫീസിലും വളരെ നല്ല സ്മാർട്ട് വർക്കേഴ്സ് അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. ജോലിക്കിടെ ബോറടി മാറ്റാൻ ഇങ്ങനെ ഫോൺ തോണ്ടി ഇരുന്നാൽ തന്നെ നമ്മൾ അറിയുമല്ല സമയം പോകുന്നത്. ഒരേ സമയം പല കാര്യങ്ങളിൽ കൈവച്ച് രണ്ടു മൂന്ന് ആൾക്കാരോട് ഫോണിൽ സംസാരിച്ച് രണ്ടു മൂന്ന് പേരോട് ചാറ്റ് ചെയ്ത് അങ്ങനെ ഫോക്കസിംഗ് എന്നൊരു സാധനം പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകും അല്ലേ. നമ്മൾ സിനിമ കാണുമ്പോൾ ബാഹുബലി സിനിമയൊക്കെ കണ്ടപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഓ എന്തൊരു അതിശയം, എത്ര എളുപ്പമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് തോന്നിപ്പോവും ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു ടാലൻ്റ്, ആ ജീനിയസ് എത്ര വലുതാണ്. SS രാജമൗലിയുടെ ഏറ്റവും പുതിയ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ പ്രിയ നടൻ പൃഥ്വിരാജ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: So when you walk into the sets of Varanasi and you look at Mr. SS Rajamouli behind the camera or the monitors or with the actors, for someone who does not know, it's going to seem like a new director who had to wait 20-30 years to make his first film, finally having gotten the opportunity to make a film that he really wanted to make. That's the vibe he gives you. That's all that there is to learn from him. You know, I have not worked with a harder working filmmaker. Yeah. When he says 7 a.m. first shot, by the time Mahesh and I and Priyanka, we reached there, he would have set up the jimmy jib, done 12 rehearsals with his assistants, corrected everything, and he'd be waiting for the actors. And I'm like, what time did you come? I'm like, oh, I got here at 5:15. I'm like, sir, you want me to come a little bit earlier? No, you come only at 7. And he'll be the last one to leave. He hardly sits down while the actual filming is going. Our lunch breaks are like 20 minutes. You know, he is just incredible. It really, to me, he is like one of those young filmmakers who finally gotten to make his first film. I don't think he even realizes what he carries behind him, you know. And that is an amazing thing to learn from SS Rajamouli. The way he approaches his craft and the way he approaches the opportunities that are being presented in front of him, everything you need to learn is right there.
1: ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫിലിം മേക്കറിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. അതായത് ഒരുപാട് ഓടി നടന്ന് സ്ക്രിപ്റ്റുകൾ എഴുതി തളർന്ന് ഒരു ഫിലിം ചാൻസിന് വേണ്ടി നടക്കുന്ന ഒരു യങ് ഫിലിം മേക്കർ ആദ്യമായിട്ട് ഒരു സിനിമാ സെറ്റിൽ എത്തുമ്പോൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെയാണ് അത്രേ രാജമൗലി. ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ഓരോ ദിവസവും തന്റെ പുതിയ ജീവിതം, പുതിയ ജോലി, പുതിയ പശ്ചാത്തലത്തിലേക്ക് താൻ എത്തിപ്പെട്ടതുപോലെ എല്ലാം പുതുമയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കഠിനാധ്വാനിയാണ് തനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞതെന്ന് പൃഥ്വിരാജ് പറയുമ്പോൾ, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അവിടെ കുറുക്കി കൊള്ളേണ്ടതിന്റെ ആവശ്യകത ഓർത്തു പോവുകയാണ്. മാറേണ്ടത് മനോഭാവങ്ങളാണ്, ശീലങ്ങളാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ജീവിത ശൈലി, ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിനല്ല, നമ്മുടെ ചിന്താഗതിയെ മാറ്റി എടുക്കുന്നതിലാണ്. നമ്മുടെ മനോഭാവം മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും. തീരുമാനങ്ങൾ മാറുമ്പോൾ പ്രവർത്തന മേഖല തന്നെ ഒന്ന് ഷൈൻ ചെയ്തു തുടങ്ങും. പ്രവർത്തനങ്ങൾ മാറി മാറി തുടങ്ങുമ്പോൾ ജീവിതവും മാറി തുടങ്ങും. കാരണം യഥാർത്ഥ വിജയി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയം യാഥാർത്ഥ്യമാക്കുന്നതിന് ഏറെ മുമ്പേ തന്നെ അത് മനസ്സിലാണ് ജനിക്കേണ്ടത്. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Kilipol na sumawa.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കപ്പലുകൾ ആക്രമിച്ചാൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ്. പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തുടർച്ചയായ 12 ദിവസവും ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെയും ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി യുഎസിന് മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദനിലേക്ക് ഇറാന്റെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് അതിനിടെ ഹൂദികളും അവകാശപ്പെട്ടു. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കുമൊന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്കായിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്നു. ജന്തർമന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരവേദിക്കും പരിസര പ്രദേശങ്ങൾക്കും ചുറ്റും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതർ തീരുമാനിച്ചു. ഇന്ന് 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിട്ടുണ്ട്. ഡൽഹിയിൽ കടുത്ത ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. കേരളമടക്കമുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരം ശക്തമാകുന്നതിനിടെ ആശുപത്രിയിൽ നിന്നുള്ള ആദ്യ വീഡിയോ സന്ദേശം പുറത്തുവിട്ട് സോനം വാങ്ചുക്. പ്രതിഷേധക്കാർക്കുമേലുള്ള കേസുകൾ പിൻവലിക്കണമെന്നും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കുമേൽ പോലീസ് അതിക്രമം അവസാനിപ്പിക്കണമെന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർക്ക് നേരെ അധികാരപ്രയോഗം നടത്തരുത്. ഈ ആവശ്യങ്ങളിൽ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ നിരാഹാരം അവസാനിപ്പിക്കൂവെന്നും വാങ്ചുക്. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നു. കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലുമൊക്കെ ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ PSC പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുന്നുവെന്ന് JP നദ്ദ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. കശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ ഡൽഹിയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ അറിയാമെന്ന് നടനും BJP നേതാവുമായ കൃഷ്ണകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് NFDC ചെയർമാൻ കൂടിയായ കൃഷ്ണകുമാർ ഡൽഹിയിലെ നീറ്റ് പരീക്ഷ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്നതിനിടെയാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം. നടൻ ടൊവിനോ തോമസിന് ഐക്യദാർഢ്യവുമായി DYFI. ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് നടന് പിന്തുണ പ്രഖ്യാപിച്ചത്. ഡൽഹി സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ യുവമോർച്ച പ്രവർത്തകർ നടന്റെ വീടിന് മുന്നിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രകടനമായി എത്തി DYFI നടന് പിന്തുണ പ്രഖ്യാപിച്ചത്. ശബരിമല സ്വർണക്കൊള്ളയിൽ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. താൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്ന പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നും പ്രശാന്ത് പോസ്റ്റിൽ പറയുന്നു. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ രണ്ടാം പ്രതി DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നാളെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് SIT നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഹരാരയിലാണ് ആദ്യ T20. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തുടക്കം. സ്കോട്ട്ലൻഡിലാണ് കളി. ഓഗസ്റ്റ് 2 വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ്. 8 മണിക്ക്

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice.
4: Time check.
0: Brought to you by Ozone Cargo.
5: Good morning, studio clock. ഇപ്പോൾ സമയം 7:06.
4: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
4: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. Today's shows are brought to you by Safir Market. Ajman Helioil, ഒരു പുതിയ shopping destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം, അക്ഷയ് ആണ്. വ്യാഴാഴ്ച ജൂലൈ 23-ലേക്ക് എത്തി നിൽക്കുന്നു. വെളിയിൽ നല്ല ചൂട് കൂടിയുന്ന ഓരോ ദിവസത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളൊക്കെ അടച്ചത് കൊണ്ട് കുറച്ച് ട്രാഫിക് അവിടെ ഇവിടെയും ഇച്ചിരി നമുക്ക് ആശ്വാസം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ. കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഉള്ള ട്രാഫിക് സിറ്റുവേഷൻ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം എന്നാണല്ലോ ഒരു ഗംഭീര ഒരു ദിവസമാട്ടെ. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്ന് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. ഇന്ന് റേഡിയോയുടെ ദിവസമാണ്, ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിവസമാണ്. 1927 ജൂലൈ 23-നാണ് ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ABC എന്ന സ്വകാര്യ കമ്പനിയുടെ കീഴിൽ നമ്മുടെ ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ആ ദിനത്തിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ റേഡിയോ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത്. അക്ഷയ്ക്ക് ഓർമ്മയില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ അച്ഛനും അമ്മയൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞ പണ്ട് കാലത്ത് ആദ്യം ചെയ്യുന്ന, ഇപ്പോഴും മിക്ക വീടുകളും, ആ റേഡിയോ എണീറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിന് മുമ്പ് അത് ഓൺ ചെയ്ത് അത് ട്യൂൺ ചെയ്ത് അതിന് ആ സ്റ്റേഷൻ കൃത്യമാക്കി വെച്ച് ശബ്ദം കൂട്ടി ഒരു മിനിറ്റ് അതൊക്കെ കേട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഒരു പരിപാടിയിലേക്ക്, കലാപരിപാടിയിലേക്ക് കടക്കുന്നത്. അത്രത്തോളം പ്രാധാന്യം റേഡിയോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അപ്പോൾ പലരും ഗൾഫിലേക്ക് വന്ന സമയത്ത് വിചാരിച്ചു, ഇവിടെ റേഡിയോ ഉണ്ടോ, പണ്ട് കാലത്ത് റേഡിയോക്ക് അത്രയൊക്കെ വലിയ പ്രാധാന്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും എത്രയോ ഇരട്ടി പ്രാധാന്യവും ബഹുമാനവുമാണ് റേഡിയോയിൽ ജോലി ചെയ്യുന്നവർക്കും റേഡിയോക്കാർക്കും റേഡിയോ എന്ന മാധ്യമത്തിനും ഗൾഫ് രാജ്യങ്ങളടക്കമുള്ള സ്ഥലത്ത് കിട്ടുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, രാത്രി മാത്രമേ തിരിച്ചെത്തൂ. അതിനിടയിലൊന്നും ആ ഒരു കാലത്ത് ഇങ്ങനെ മൊബൈൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റില്ല. ഇതാവുമ്പോൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരി വന്നിരുന്ന് ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും പറയുന്നതിൻ്റെ ഒരു സുഖവും ഒരു എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അതാണ് റേഡിയോയുടെ ഒരു സുഖം. നമ്മൾ പ്രത്യേകിച്ച് ഒരു അറ്റൻഷൻ കൊടുക്കണ്ട. നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് ഇപ്പം നമ്മളെ കേൾക്കുന്ന എത്ര പേരുണ്ടാവുന്നില്ലേ? പണ്ട് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്ന അച്ഛനമ്മമാരെ കേട്ടിട്ട് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ അവരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവർ കേട്ടുകൊണ്ടിരിക്കാറുണ്ട്, പലരും കേൾക്കുന്നുണ്ട്, നമ്മളെ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ നമ്മുടെ കൂടെ നടക്കുന്നത് കൊണ്ടാണ്, നമ്മളെ കേൾക്കാനുള്ളത് കൊണ്ടാണ്, നമ്മൾക്കൊക്കെ ഊർജ്ജത്തോടെ ഓരോ ദിവസവും വന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ദിവസമാണ്, ഞങ്ങളുടെ പ്രക്ഷേപണത്തിൻ്റെ ദിവസമാണ്. ആകാശവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിലെ ശബ്ദം, സംസ്കൃതത്തിലെ വാക്കാണത്. 1936 സ്ഥാപിതമായിട്ടുള്ള ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണിയായിട്ട് മാറിയത് 1956 ബഹുജൻ ഹിതായ ബഹുജന സുഖായ എന്ന ആകാശവാണിയുടെ ആപ്തവാക്യം അനുസരിച്ച് ജനങ്ങളെ അറിയിക്കുക, ബോധവൽക്കരിക്കുക, ജനങ്ങൾക്ക് വിനോദവും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ സേവനം ചെയ്യുക. ഡൽഹിയിലെ മാണ്ടി ഹൌസിലാണ് ആകാശവാണിയുടെ സെൻട്രൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ആകാശവാണിയുടെ സിഗ്നേച്ചർ ട്യൂൺ ഒരുക്കിയത് ഓൾ ഇന്ത്യ റേഡിയോയിലെ സംഗീത സംവിധായകനായ വോൾട്ടൺ കോഫ്മാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നേച്ചർ ഗാനമൊക്കെ പലരുടെയും മനസ്സിലുണ്ടാവും. റേഡിയോ വെക്കുമ്പോൾ നമുക്ക് വരുന്ന ആ ശബ്ദം, റേഡിയോയുടെ ഒന്നുമില്ലാത്തപ്പോഴാക്കി ഈ ശബ്ദം എല്ലാം നമുക്ക് അറിയാമല്ലോ. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ചെവിയിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദം വെക്കുമ്പോൾ റേഡിയോയുടെ ആ സിഗ്നൽ പോയ പോലത്തെ. എല്ലാം നമ്മൾ കണക്ട് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ വയലും വീടും സന്ധ്യക്കുള്ള പരിപാടി അതിൻ്റെയൊക്കെ ഈണം. നമുക്ക് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൊസ്റ്റാൾജി തന്നെയാണ്. പക്ഷെ ആ നൊസ്റ്റാൾജി മറക്കാനാണ് ഞങ്ങളിവിടെ നിങ്ങൾക്ക്
0: റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് 90s കാലഘട്ടത്തിലൊക്കെ ജനിച്ച നമ്മൾ ഓരോരുത്തരും 80s and 90s ഒക്കെ റേഡിയോ വാങ്ങിയതാണെങ്കിലും 90s എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം റേഡിയോ വെച്ച് ഞാൻ സ്കൂളിൽ പോകാനായിട്ട് എനിക്ക് അമ്മച്ചിയാണ് റേഡിയോ വെക്കുന്നത്. അപ്പൊ നമ്മൾ ഈ റേഡിയോയുടെ പ്രത്യേകത, നമ്മൾ പറമ്പിൽ നിന്നാലും കേൾക്കും, വീട്ടിൽ നിന്നാലും കേൾക്കും, എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോ പുറയില്ലെങ്കിൽ അന്നേരം വരുന്ന ഒരു ആഡ് ഉണ്ട്, നിസാം പാക്ക്. പരസ്യങ്ങളൊക്കെ അതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് സത്യം പറഞ്ഞാൽ പോകത്തേ ഇല്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ. പിന്നീട് ഞാൻ എപ്പോഴും ആലോചിക്കും, ഏതൊരു ദുരന്തം വന്നു കഴിഞ്ഞാലും ഒരു ബാറ്ററിയിൽ രാജ്യം മുഴുവൻ നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏക മീഡിയ, അത് ഇന്ന് എത്ര സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞാലും അത് റേഡിയോ മാത്രമാണ്. ഈ ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്ന എയർ എന്ന് പറയുന്ന കാണുന്ന ആ ഒരു ബോർഡ് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഒരു നാട്ടിൽ റേഡിയോയ്ക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കാതെ പോയി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ പോലത്തെ ഇത്ര വലിയ രാജ്യത്ത് റേഡിയോ ഇച്ചിരി താന്നുപോയത്. അല്ലാന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ റേഡിയോ ഏത് നിലയിലെത്തേണ്ട റേഡിയോ ആണല്ലേ.
1: ശരിക്കും അത് ആരെങ്കിലും പോയിട്ടുണ്ടോ ഓൾ ഇന്ത്യ റേഡിയോയിൽ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കും? ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് ഞങ്ങൾ ഇടയ്ക്ക് അവർ ക്ഷണിക്കായിരുന്നു, എന്തെങ്കിലുമൊക്കെ സ്കിറ്റൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും. കാരണം അതിലുള്ള ആൾക്കാരായിരിക്കും മിക്കവാറും ഞങ്ങൾക്ക് അധ്യാപകരായിട്ടൊക്കെ വരുന്നത് ഇത് പഠിപ്പിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ മൊത്തം ഒരു ടീം ഒരു ദിവസം പോയി രാവിലെ തൊട്ട് ലളിതഗാനം, സിനിമാഗാനം, ഒരു സ്കിറ്റ്, ഒരു നാടകം പോലെ ഒരു സംഭവമൊക്കെ. അതിൽ എന്റെ വേഷം നേഴ്സായിരുന്നു കേട്ടോ. ഡോക്ടർ പറയും, നേഴ്സ് പെത്തഡിൻ എവിടെ, പെത്തഡിൻ എവിടെ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് ഡോക്ടറെ പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഇതിന്റെയൊക്കെ ഒരു പ്രാധാന്യവും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഇതിങ്ങനെ ചെയ്യുന്നത്, കാരണം അതിന്റെ പ്രൊഡക്ഷൻ, അതെടുക്കുന്നത്, ഇതിനൊക്കെ എല്ലാം ഒരു ബുദ്ധിമുട്ടും ഇതിന്റെ ഒരു രസവും ഒക്കെ നമ്മൾ ഒരു രാവിലെ പോയിട്ട് ഒരു വൈകുന്നേരം വരെ ഓൾ ഇന്ത്യ റേഡിയോയിലെ കോഴിക്കോട്, അത് ബീച്ചിനോട് ചേർന്നിട്ടാണ്, മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ഓൾ ഇന്ത്യ റേഡിയോ ഉള്ളത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പോയ ഓർമ്മയൊക്കെ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും റേഡിയോയിൽ പരിപാടിയൊക്കെ അവതരിപ്പിച്ച ആളായിരുന്നു? ചിലപ്പോൾ ആകാശവാണിയിലൊക്കെ എ ഗ്രേഡ് ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആയിട്ടിരുന്ന പലരും ഇപ്പം നമ്മളെ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു മെസ്സേജൊക്കെ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് തരുന്ന ഒരു സ്നേഹവും സന്തോഷമായിരിക്കും കേട്ടോ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ റേഡിയോ സ്നേഹിച്ചവര്, ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുൻപ് റാസൽ കീമിയ പോയപ്പോ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു കട കണ്ടു. ആ കടയെന്ന് പറഞ്ഞ 100 കൊല്ലം പഴക്കമുള്ള റേഡിയോ, നമ്മൾ പോലും കാണാത്ത മോഡലുകളിലെ റേഡിയോസ് അവർ ഇപ്പോഴും ഒരു ആന്റിക് പീസ് ആക്കിയിട്ട് അവിടെ വിൽക്കുന്നുണ്ട്.
1: അതുപോലെ
0: വിൽക്കുന്നുണ്ട്. ഭയങ്കര അത് എന്തോരം കളക്ഷൻസ് ആണെന്നറിയാം. അവിടെ ഒരു ഇറാനി ആണ് നടത്തുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വരുവാണെങ്കിൽ എന്റെ മനസ്സിലുള്ളത് ഒരു പാനസോണിക്കിന്റെ പണിയാണ് അല്ലെ. ആ പഴയ കാലത്ത് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഒരു റേഡിയോ കൊണ്ടുവരണമെന്ന് പറയും, ടോർച്ച് കൊണ്ടുവരണമെന്ന് പറയും. ഇതൊക്കെ ആയിരുന്നു നമ്മുടെ നൊസ്റ്റാൾജി ആയിട്ടുള്ള സാധനങ്ങൾ. എന്നാലും ഇന്നും നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു റേഡിയോ ഇരിപ്പുണ്ട്. പിന്നെ അത് ടേപ്പ് റെക്കോർഡർ ആയിട്ടുള്ള റേഡിയോകൾ വന്നു, അങ്ങനെ പല പല പല ന്യൂ അപ്ഡേഷൻസ് കാര്യങ്ങളും.
1: അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ നമ്മുടെ വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലൊക്കെ അവരാദ്യം പ്രിഫർ ചെയ്യുന്നത് റേഡിയോ തന്നെ ആയിരിക്കും. കാരണം ടി വിക്ക് മുന്നിൽ നമ്മൾ ഇരിക്കണം, അല്ലെ, ഇരുന്ന് കൊടുക്കണം, നമ്മുടെ കണ്ണിന്റെ കാഴ്ച, നമ്മുടെ സമയമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. റേഡിയോ അതല്ല, അതിനിങ്ങനെ എടുത്തുകൊണ്ട് നടക്കാലോ. റൂമിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് പോകുമ്പോൾ അവിടേക്ക് കൊണ്ടുപോകാം, കിച്ചണിൽ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുവരും, സ്റ്റെപ്പ് പറയുക അങ്ങോട്ടും കൊണ്ടുപോകും. ഇത് എവിടെയും കൊണ്ടുപോകാം. ഇപ്പൊ പറമ്പിൽ ഒന്ന് വെള്ളം ഒഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ സൈഡിൽ കൊണ്ടുപോയിട്ട് അവിടെയും വെക്കാം.
0: എന്റെ മനസ്സിൽ വേറൊരു റേഡിയോയുടെ ഓർമ്മ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടോണ്ട്. അപ്പൊ ഈ നമ്മള് മഴക്കാലം വന്നതിന് മെയ് മാസത്തിൽ കൊയ്ത്ത് വരും. ഈ കൊയ്ത്ത് പിന്നെ നമ്മൾ ഞാറൊക്കെ നട്ട് കഴിഞ്ഞിട്ട് ഇത് വിളയവില്ല. അപ്പൊ നമ്മൾ ഇത് ആരും മൂട്ടിച്ചോണ്ട് പോയിരിക്കാതെ ഒരു ചെറിയ ഒരു കൂര ഇടും കണ്ടത്തിന് നടുക്ക്. അവിടെ ഒരാൾ എപ്പോഴും കിടക്കും. അപ്പൊ നമ്മൾക്ക് ഇടയ്ക്ക് അവിടെ പോകും. അവിടെ ഒരു റേഡിയോ ഉണ്ടോ? എന്റെ മിനി അവിടുന്ന് ഒരു പാട്ട് വരും. അത് ആ പാട്ട് ആ ഏരിയ മുഴുവൻ ഈ പാട്ട് സഞ്ചരിക്കും.
1: പാടം മുഴുവൻ
0: ഈ പാട്ടം സഞ്ചരിക്കും. നമ്മൾ ആ വരമ്പിൽ കൂടി ഇങ്ങനെ നടന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംഭവമാണ്.
1: നമുക്കത് കേൾക്കുമ്പോ നമുക്ക് അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പാടം, ഒരു കുഞ്ഞു, ഒരു ഓലപ്പര ഇങ്ങനെ കെട്ടി നമ്മൾ കിടക്കുന്ന, അതിലൂടെ ആ ഒരു പാട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമ്മുടെ ആകാശം.
0: നമ്മളൊരു സത്യം പറഞ്ഞാല് ഒരുപാട് ടെക്നോളജികൾ, ഒരുപാട് എന്താ പറയുന്നത്, വികസന രാജ്യങ്ങളിൽ ജനിക്കാത്തതിന് നമുക്ക് കിട്ടിയേക്കുന്ന അമൂല്യമായിട്ടുള്ള നിധികളാണ് ഇതെല്ലാം. ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ പോലും അവർക്ക് അതിന്റെ ഫീല് മനസ്സിലാവണമെന്നില്ല. അവിടുന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വരുന്ന ആ ഒരു മീൻകറിയുടെ മണവും ചോറും, അത് ഒരു 12 മണി സമയവും, ഇതൊക്കെ റേഡിയോ സമ്മാനിക്കുന്ന മനോഹര. ഈ റേഡിയോ ഇല്ലായിരുന്നു ഈ ഓർമ്മകൾ എന്റെ മനസ്സിൽ വരില്ല.
1: ഒരിക്കലും ഉച്ചയ്ക്കുള്ള ഒരു ഉറക്കമുണ്ട് നമ്മുടെ വീടുകളിൽ. അതായത് ഉച്ചയ്ക്ക് ആ ഒരു മണിക്കൊക്കെയുള്ള ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. അത് ഒരു ഈ പറഞ്ഞ പോലെ 80s-ലും 90s-ലും ആ പാട്ടുകൾ വന്നിട്ട് ആ ഉമ്മർത്ത് അവിടെ നല്ല ചൂട് കാലത്ത് ഒരു കുഞ്ഞു ഒരു തുണി വിരിച്ച് ഇങ്ങനെ കേട്ടിട്ട് ആ പാട്ട്, ആ പാട്ടിന്റെ ഒടുക്കം ഒന്ന് എണീക്കുക, എന്നിട്ട് ഒരു കുഞ്ഞ് ചായ കുടിക്കുക, എന്നിട്ട് റേഡിയോ എന്ന് പറഞ്ഞാൽ ഉണരുമ്പോ തൊട്ട് ഉറക്കം ആവുന്നത് വരെ അതിങ്ങനെ നമ്മുടെ കൂടെ ഒരു നിത്യസഞ്ചാരിയായിട്ട് ഒരു ഒരു സഹോദരിയെ പോലെ, സഹോദരനെ പോലെ, സുഹൃത്തിനെ പോലെ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് കൂടിയാണ് ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങളുടെ നമ്മൾ രാവിലെ ഈ വാർത്ത പറയുമ്പോഴും നമ്മളിവിടുത്തെ വിശേഷങ്ങൾ പറയുമ്പോഴും നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറെ പരിപാടികൾ വെക്കുമ്പോൾ എല്ലാവരും വിളിക്കുക, ഇതിൽ സജീവമായിട്ട് പങ്കെടുക്കുന്നത് എന്തുകൊണ്ടെന്നറിയാം? പോയ കാലത്തിന്റെ ആ ഒരു നൊസ്റ്റാൾജി എല്ലാവരുടെ മനസ്സിൽ റേഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. റേഡിയോ സംബന്ധമായിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ മാറണം എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതൊക്കെ സ്വീകരിക്കാൻ
0: വേണ്ടിയിട്ട്
1: ഞങ്ങൾ എന്താണെന്നറിയോ, പശ്ചിമേഷ്യ തൊട്ട് കേരളം തൊട്ട് യൂറോപ്പ് തൊട്ട് ഗൾഫ് തൊട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഒന്ന് അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പിന്നെ മുദ്രാവാക്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ക്ഷമിക്കുക.
0: എന്തായാലും നമുക്ക് ഒരുപാട് പേര് ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞത് മിനി പത്മ പറയും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഞങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒന്നും തന്നെ ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാറില്ല. എന്തായാലും ഇന്ന് നിങ്ങളുടെ മെസ്സേജ് ഷാഹദ് ബിനു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഷാഹദെ നമസ്കാരം, താങ്കളുടെ മെസ്സേജ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഒരുപാട് മെസ്സേജുകൾ വരുന്നത്, ഞങ്ങൾ കാണാറുണ്ട്.
1: അയക്കുമ്പോൾ നിങ്ങളുടെ പേര് കൂടി വെച്ച് കഴിഞ്ഞാൽ, ഒപ്പം സമയമുണ്ടെങ്കിൽ നാടൊക്കെ വെച്ച് കഴിഞ്ഞാൽ, രാവിലത്തെ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറയുന്ന വാർത്തയായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അത് ഇരുന്ന് വായിക്കും.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു ഗംഭീര റേഡിയോ ഡേ ആവട്ടെ. ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ പറയാനുണ്ടാവും. അതൊക്കെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0585829220 നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്കും അത് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ പറ്റും. എന്നെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട് ഞാൻ പറയാം.
1: സ്ക്രീനിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിന് അതിനിടയിൽ നമ്മുടെ സന്തോഷ് എന്ന് പറയുന്നൊരു ശ്രോതാവുണ്ട്, നിരന്തരം അർജന്റീനയുടെ ആരാധകനായിട്ടുള്ള ആ വ്യക്തി ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിനെ കാണാനില്ല, ആ എന്ന വാക്ക് തന്നെ അദ്ദേഹം നിഘണ്ടുവിൽ നിന്ന് വെട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വാർത്തകളുടെ ലോകത്തേക്ക് പോയി നോക്കാം. ആദ്യ പേജിലത്തെ ഒരു ചിത്രം കാണുമ്പോൾ ഒട്ടും സന്തോഷകരമായിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബുള്ളറ്റിന്റെ ക്രൂരത, നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന ആക്രമണം, പോലീസ് നടപടിയൊക്കെ വരുമ്പോൾ സർക്കാർ ചർച്ചയ്ക്ക്, പ്രതിപക്ഷം രാജിക്ക്, രാജ്യവ്യാപക പ്രതിഷേധം, സർക്കാർ പ്രതിരോധത്തിൽ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ് പ്രധാനമെന്ന് രാഹുൽ പറയുന്നു, രാത്രിയും സംഘർഷം, സിജെപിയുമായി ചർച്ച നടന്നില്ല, ചർച്ച തുടരുമെന്ന് ജെ നദ്ദ പറയുന്നു. അങ്ങനെ ആദ്യ പേജ് മുഴുവനും ഡൽഹി പ്രതിഷേധത്തിന്റെ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സിജെപി നടത്തുന്ന സമരം, അതിന് അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസ് പിന്നെ ഇടതു പാർട്ടികളൊക്കെ ഐക്യദാർഢ്യവുമായിട്ട് എത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് കേരളത്തിൽ കഴിഞ്ഞ ദിവസമൊക്കെ മഹാരാജാസ് കോളേജിലടക്കം വലിയ പ്രതിഷേധം നടങ്ങി. അതിനിടയിൽ ടൊവീനോ തോമസ് ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് യുവമോർച്ച അദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിൽ പോയിട്ട് വായം മൂടി കെട്ടിയിട്ടൊരു സമരം. ആ സമരത്തിനെതിരെ ടൊവീനോയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് DYFIയുടെ സമരം നടക്കുന്നു. നമ്മളിതിനെ രാഷ്ട്രീയമായിട്ട് കണ്ട ഒരുപാട് വിദ്യാർത്ഥികൾ, 20 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു നീറ്റ് പരീക്ഷയാണ്. നമ്മൾ അപകടത്തിൽ മരിക്കുമ്പോഴോ ഒരു വേറെ ഒരു കാര്യത്തിൽ മരിക്കുമ്പോൾ മാത്രമല്ല, ഇത്രയും കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് ഒന്നുമല്ലാതായി പോയല്ലോ എന്നുള്ള സങ്കടത്തിൽ ജീവനൊടുക്കിയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, 20 അവരോടുള്ള ഒരു ഐക്യപ്പെടൽ കൂടിയായിട്ടാണ് ഈ ഒരു സമരം നടക്കുന്നത്. അവരാവശ്യപ്പെടുന്നത് എന്താണ്? ആ മന്ത്രി അവിടുന്ന് രാജിവെക്കണം, ആ മാറി നിൽക്കണം. ഈ ഒരു വിഷയത്തിൽ അത് പ്രശ്നപരിഹാരത്തിന് വേണമെങ്കിൽ പോകാം, അങ്ങനെ ഇരിക്കുന്ന നടക്കാത്തിടത്തോളം കാലം. ഇന്ന് 16 മെട്രോ സ്റ്റേഷനുകൾ കൂട്ടിയിട്ടുണ്ട്. ഡൽഹിയിൽ പലയിടത്തും ഗതാഗത നിയന്ത്രണം, മാധ്യമ നിയന്ത്രണം, പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ വളരെ ശക്തമായ പരിശോധനകൾക്ക് ശേഷം മാത്രം അങ്ങോട്ട് കടത്തിവിടുന്നത്, അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ കുട്ടികളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ പോകുന്നുണ്ട്.
0: തീർച്ചയായിട്ടും ഇതിനെ എതിർക്കുന്നത് സംസാരിക്കുന്നവർ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരു വാക്ക് സംസാരിക്കുന്നവർ, അത് മതത്തിന്റെ പേരിലോ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ബുദ്ധനും സിഖനും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യത്ത് അതിനകത്ത് ഒരു പാർട്ടി ഒരു മതത്തിന്റേതല്ല, ആ മതത്തെ വിശ്വസിക്കുന്ന ഒരു പേരുണ്ട്, നിങ്ങൾ പാർട്ടി
1: മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്.
0: പാർട്ടി വിചാരിക്കുന്ന അവർ മതമാണെന്നാ?
1: അതല്ല, പാർട്ടി വിചാരിക്കുന്നത് അത്, ആ പോയിന്റ് അവർ എന്ന് മനസ്സിലാക്കുന്നു, ആ പ്രസ്ഥാനം മനസ്സിലാക്കുന്നു, അന്ന് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. കുട്ടികളുടെ ന്യായമായിട്ടുള്ള വിഷയമാണ്, വിദ്യാർത്ഥികളുടെ ന്യായമായിട്ടുള്ള വിഷയമാണ് CJP ഉന്നയിക്കുന്നത്. ഇവരാരെങ്കിലും അക്രമാസക്തരായ ആ സമരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കുറെ വേറെ വിഷ്വൽസ് വരുന്നുണ്ട്, പോലീസ് വാഹനങ്ങൾ തല്ലി പൊളിക്കുന്നതും മറ്റുമൊക്കെ. ഏതൊരു സമരത്തിനെയും അട്ടിമറിക്കാൻ പലരും ഉണ്ടാവും, അതായത് ഒരു സമരത്തിന്റെ ഉള്ളിൽ നുഴഞ്ഞു കയറി സമരത്തെ ഇല്ലാതാക്കാനും സമരം നടത്തുന്നവരെ അക്രമകാരികളാണെന്ന് വരുത്തി തീർക്കാനും വരും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ആ കുട്ടികളെ തല്ലിച്ചതച്ച പോലീസിന്റെ ആ ലാത്തിയിൽ കാണുന്ന ആണി നിങ്ങൾ കാണുന്നില്ല? അത് വെച്ചിട്ട് തല്ലിച്ചതച്ചിട്ട് ചെറുപ്പക്കാരുടെയൊക്കെ, കുട്ടികളുടെ 19, 20, 17 കുട്ടികളുടെ ദേഹം മുഴുവൻ ആണി വെച്ചിട്ട് പെൺകുട്ടികൾ വസ്ത്രം കീറി എറിഞ്ഞിട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം അവരെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പൊ അതൊന്നും നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് ചോദ്യം.
0: വേറൊരു കാര്യം, ഈ പോലീസുകാർ വസ്ത്രം ഇല്ലാത്ത രീതിയിൽ പലരും,
1: അത് വലിയ ചോദ്യമായിട്ട് വന്നു.
0: പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാർ വരുന്നു. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പോലീസുകാർ മനസ്സോടെയാണോ ഇവർക്കെതിരെ അവിടെ നിൽക്കുന്നത്? കാരണം ഇവർക്കും കാണില്ല ഒരു പെങ്ങള്, ഇവർക്കും കാണില്ല ഒരു മകള്, അവർ ഈ പരീക്ഷകളൊക്കെ എഴുതി വരുന്നത്. അപ്പൊ ഈ പല കാര്യങ്ങളും നോക്കുമ്പോ ഗുണ്ടകളെ പോലും ഇറക്കി വിട്ട് ഇതിനെതിരെ അടിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം
1: ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരും. അല്ലാതെ നിങ്ങൾ വിദ്യാർത്ഥികൾ കലാപകാരികളാണെന്നും വിദ്യാർത്ഥികൾ ആന്റി നാഷണൽ ആണെന്നും വിദ്യാർത്ഥികൾ അക്രമകാരികളാണെന്നും പറയുമ്പോൾ നിങ്ങൾ എന്താ മറുഭാഗം കാണാതെ പോകുന്നത്? നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാരാണ്, ലാത്തിക്കുള്ളിൽ ആണി വെച്ചത് ആരാണ്? നിങ്ങളും അന്വേഷിക്കുന്നത്.
0: ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു മനോഹരമായ ഒരു ദൃശ്യമുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എല്ലാരും അവിടെ ക്ഷീണിച്ച് വൈകുക, അവിടെ ഈ ജെൻസികൾ പോയിട്ട് ഭക്ഷണം കൊടുക്കുന്നു പോലീസുകാർക്ക്. അത് ഞാൻ അവിടെ എന്റെ മനസ്സിൽ പോയൊരു തോട്ടാണ്, ഇവര് മനസ്സോടെ ആണോ അവിടെ വന്ന് നിൽക്കുന്നത്? ഫോഴ്സ് ടു ഡു അല്ലേ? നിയമം പാലിക്കേണ്ടവർ നിയമമാണോ പാലിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു നിമിഷം കൂടെയായിരുന്നു ഇപ്പോ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
1: ഇപ്പൊ അവിടുത്തെ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അക്ഷയ, കൃത്യമായിട്ടുള്ള ആസൂത്രണം നടന്നു. തിങ്കളാഴ്ച ജന്തർ മന്ദറിൽ എത്തിയത് 50,000 വരെ ആളുകളാണ്. അക്രമങ്ങൾ അന്വേഷിക്കാൻ 20 പോലീസ് സംഘങ്ങൾ എത്തിയിരിക്കുകയാണ്. CJPയുടെ പാർലമെന്റ് മാർച്ചിനിടെ ഉണ്ടായ അക്രമങ്ങൾ അന്വേഷിക്കുന്നത് 20 പോലീസ് സംഘങ്ങൾ. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷിക്കാനും അന്വേഷിക്കാനും മാത്രമായി പ്രത്യേക സംഘങ്ങൾ. ഇതുവരെ 10 FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചാറ്റ്, CCTV, മൊബൈൽ വിവരങ്ങൾ അന്വേഷണ പരിധിയിൽ. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച 2 വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ വിലക്കിയതായിട്ട് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2,000 ആളുകളെയാണ് ജന്തർ മന്ദറിൽ ഉൾക്കൊള്ളാൻ സാധിക്കുക. എന്നാൽ പാർലമെന്റ് മാർച്ച് നടന്ന തിങ്കളാഴ്ച മാത്രം 50,000 ആളുകൾ തിങ്ങി ഞെരിഞ്ഞ് ഒരു സമരത്തിന് ഐക്യദാർഢ്യവുമായിട്ട് നമ്മുടെ ഇന്ത്യ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. CJPയുടെ പ്രതിഷേധം ഇപ്പോൾ 34th ദിവസത്തിലേക്ക് കടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ കേന്ദ്രം സോനം വാങ്ങിച്ചുക്ക് അധികം നിരാഹാര സമരം കിടക്കാതെ ഞാൻ പറഞ്ഞു, നമ്മളീ സമരം അവസാനിപ്പിക്കാൻ ഒരുക്കാണ്. കുട്ടികൾക്ക് നേരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണം, അവരോടൊരു അതിക്രമവും പാടില്ല. ഉന്നയിക്കുന്നത് എന്താണ്? ന്യായമായിട്ടുള്ള ആവശ്യമാണ്. 7 തവണയിലധികം ഒരു നീറ്റ് പരീക്ഷ അട്ടിമറിക്കപ്പെടുന്നു, ചോദ്യപേപ്പർ ചോരുന്നു. ഇതിനെതിരെ അല്ലെങ്കിൽ കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിയായിട്ടുള്ള, ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് രാജിവെക്കേണ്ട വ്യക്തി ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു. അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരു മന്ത്രി അങ്ങോട്ട് കൊണ്ടുവന്നാലും ഒരു സമവായം ആയി തൽക്കാലത്തേക്ക്.
0: അല്ല, ന്യായമായിട്ടുള്ളൊരു ആവശ്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ഭരിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ലേ ഇത്. നമ്മൾ നിങ്ങൾ ഈ പറയുന്നവര്, നിങ്ങൾ ഈ രാഷ്ട്രീയം പറയുന്നവര്, നിങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ടൊന്ന് ചിന്തിച്ച് നോക്കി, പ്ലസ് വണ്ണും പ്ലസ് ടുവും കഴിഞ്ഞ കുട്ടികൾ ഒന്നോ രണ്ടോ വർഷം, അതായത് നിങ്ങൾക്ക് പറ്റും 1000 ദിവസം ഒരു ഇതിന്റെ ഒരു എക്സാമിന് വേണ്ടിയിട്ട്, ആ കോഴ്സിന് വേണ്ടിയിട്ടല്ല, ആ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് അവരെ ഒരു പരിഗണിക്കാതെ വേറെ എവിടെ 28 ലക്ഷം കൊടുത്ത് ഒരു പേപ്പർ മേടിച്ച് എഴുതി പോകുന്നവരായിരിക്കും നാളെ ചികിത്സിക്കാനായിട്ട് ഇന്ത്യയിലെ ഡോക്ടർമാരെന്ന്
1: പറഞ്ഞിരുന്നത്.
0: നിങ്ങൾ ചിന്തിച്ചിട്ട് രാഷ്ട്രീയം പറയാം. നമുക്ക് ഇവിടെ പോലും തന്നെ ഇപ്പൊ കമന്റ്സ് ഇതിനെ
1: പിന്തുണച്ചോണ്ടിരിച്ച്, ഇത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന, നമ്മുടെ യുവതലമുറയെ സംബന്ധിക്കുന്ന, നമ്മുടെ അധ്യാപകരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വരേണ്ട ആളുകളെ കുറിച്ച്, നമ്മുടെ പുതിയ തലമുറയെ കുറിച്ച് അവർക്ക് ഐക്യദാർഢ്യമാണ്. ഇതിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം കാണരുത്. എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ പിന്തുണച്ച് BJP മുൻ നേതാവ് അണ്ണാമലൈ. ചോദ്യപേപ്പറുകൾ ആവർത്തിച്ച് ചോർന്നതാണ് വിദ്യാർത്ഥികൾ തെരുവിലിറക്കിയത്. ഇതിനാരാണ് ഉത്തരവാദികളെന്നാണ് അണ്ണാമലൈ ചോദിക്കുന്നത്. തമിഴ്നാട്ടിലെ BJP മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ എല്ലാവരെയും അലട്ടുന്ന, എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വലിയ വാർത്തയായിട്ട് തന്നെ ഇത് സജീവ വാർത്തയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ആ വാർത്തയുണ്ടല്ലോ, പക്ഷേ യൂണിഫോമും നെയിം പ്ലേറ്റും ഇല്ല, ലാത്തിയിൽ ആണി, ഡൽഹിയിൽ പോലീസ് വേട്ട, ഈ കുട്ടികൾ ദേശവിരുദ്ധരോ എന്ന ചോദ്യവുമായിട്ടാണ് നിരവധി പേര് രംഗത്ത് വന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ സേനകൾ നേരിടുന്നത് പെല്ലറ്റ് ടോക്ക് ഉൾപ്പെടെ പ്രയോഗിച്ച് ദേശവിരുദ്ധരെ, അതായത് ആന്റി നാഷണലെ എങ്ങനെയാണോ ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു പോലീസ് നേരിടുന്നത്, അതുപോലെയാണോ നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളെ യുവതലമുറ എങ്ങനെയാണോ നേരിടേണ്ടത്. യൂണിഫോം ഇല്ല, നെയിം പ്ലേറ്റ് ഇല്ലാതെ എത്തിയവർ അതിക്രൂരമായിട്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രക്ഷോഭക്കാരെ തല്ലിച്ചതയ്ക്കുന്നു. ഇവരിൽ ചിലർ സേനാംഗങ്ങളല്ലെന്നും സംഘപരിവാറിൽ നിന്നുള്ളവരാണെന്നും വിദ്യാർത്ഥികൾ തന്നെ ആരോപിക്കുന്നു. കയ്യിൽ ചരടുകൾ കെട്ടിയെത്തിയ ചെറുപ്പക്കാർ പെൺകുട്ടികളെ ക്രൂരമായി തല്ലിയെന്ന് ഇവർ പറഞ്ഞു. മർദ്ദനത്തിന്റെ ഒട്ടേറെ വീഡിയോ ദൃശ്യങ്ങൾ CJP പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും തല്ലാൻ ഉപയോഗിച്ചവർ ആണി പോലെ മൂർച്ചയുള്ള ലോഹഭാഗം ഉറപ്പിച്ച ലാത്തികളുണ്ടെന്നാണ് പ്രക്ഷോഭകർ പറയുന്നത്. ഇത് നിഷേധിച്ചിട്ട് ഡൽഹി പോലീസും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും ഒക്കെ രംഗത്തെത്തി ഫാക്ട് ചെക്ക് എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കലാണ് ഈ ഫാക്ട് ചെക്കിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ CJP വിശാൽ തോമർ എന്ന പോലീസുകാരന്റെ കയ്യിലുള്ള ആണിയുള്ള ലാത്തി പിടിച്ച് ചോദ്യം ചെയ്യുന്നവരുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. എന്തുണ്ടായാലും നമ്മൾ ആദ്യം കൊടുക്കേണ്ടതാണ് ഫാക്ട് ചെക്കിൽ ഇടുമല്ലോ ഇത് ശരിയാണോ ഇല്ലയോ എന്ന്, അത് തന്നെ ഫേക്ക് ചെയ്തിട്ട് ടേക്കണു എന്നാണ് പറയുന്നത്. എന്തായാലും CJP ആ കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ അത് അലസരും മടിയന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പുതിയ തലമുറ എന്ന സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു വാക്കിൽ നിന്നാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉടലെടുക്കുന്നത്. ഇന്നലെ ഈ കേസ് സുപ്രീംകോടതിക്ക് മുന്നിലെത്തിയപ്പോൾ ആദ്യം പറയണത് എനിക്കിതൊന്നും കാണാനോ എനിക്കിതൊന്നും ലിസ്റ്റ് ചെയ്യാനോ കേൾക്കാനോ ഒന്നും സമയമില്ല, ഇത് എടുത്തുകൊണ്ട് പോകും എന്നാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലും ഒരു സങ്കടം തോന്നും, അങ്ങനെയാണോ ഈ കേസിനെ കേൾക്കേണ്ടത്. പക്ഷെ അവിടെ ഒരു ഈഗോ ഹേർട്ടായ ഒരു സംഭവം കൂടിയുണ്ട്. കാരണം ഇദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്നാണ് ആ പ്രസ്ഥാനം വരുന്നത്. ആ പ്രസ്ഥാനമാണ് ഇപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ഇങ്ങനെ ഇന്ത്യ കണ്ട ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് അത് മാറുന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഭരണകൂടായാലും ജുഡീഷ്യറി ആയാലും ഈ വിഷയത്തെ കുറച്ചുകൂടി, കുട്ടികളുടെ ഒരു വിഷയമാണ്, യുവതലമുറയുടെ ഒരു വിഷയമാണ്, കുറച്ചുകൂടി അവധാനതയോടുകൂടി, കുറച്ചുകൂടി ഒരു സ്നേഹത്തോടുകൂടി, കരുതലോടുകൂടിയിട്ട് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം. ഇതിപ്പോ നമുക്ക് അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട്
0: ചെയ്യാനുള്ള കാലമാണ് ഇപ്പൊ കാണുന്നത്. അത് മാത്രല്ല, ഇത് കാണുമ്പോഴാണ് നമ്മൾ ഈ റൈറ്റ് കോൾ ബാക്ക് എന്നുള്ള ഒരു സാധനം ജനാധിപത്യത്തിൽ കൊണ്ടുവരണം എന്നുള്ളതിന്റെ വലിയൊരു കാരണം. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ജനാധിപത്യം, അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ താങ്കളോട് ഇറങ്ങി പോകണം, അത്രേ ഉള്ളൂ.
1: അതാണ് നമ്മൾ മുമ്പ് ഇതിനെ കുറിച്ച്, ഈ റൈറ്റ് കോൾ ബാക്ക് വരുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു രാവിലെ. ശരിക്കും ഇപ്പോ അങ്ങനെ പലരും സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിയമങ്ങളും അങ്ങനെയുള്ള രീതികളും വരുന്നത് എപ്പോഴും നല്ലതാണ്. അധികാരത്തിൽ ഇരിക്കുന്നവര് കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും യുവതലമുറയും, APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടില്ലേ ആരാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ട്രോങ് എന്ന് പറയുമ്പോൾ, അത് നമ്മുടെ യുവതലമുറയാണ്, നമ്മുടെ കുട്ടികളാണെന്ന് അദ്ദേഹം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി മനസ്സിലാക്കിയിരുന്നു. ഇപ്പോഴത്തെ ഭരണകൂടം അത് മനസ്സിലാക്കിയാൽ തീരാവുന്ന ചെറിയ വിഷയങ്ങളേ ഉള്ളൂ വരും ദിവസങ്ങളിൽ പൂട്ടട്ടെ. എന്തായാലും മെട്രോ പൂട്ടി, കിലോമീറ്ററുകൾ നടന്ന സമരക്കാർ, ഒറ്റ ഒരു വിലാസത്തിൽ കരുതൽ, ഡെലിവറി ചെയ്തത് 10,000 സ്വിഗ്ഗിയിലും സൊമാറ്റോ വഴിയും, അവിടെ ആരാണ് അയച്ചതെന്ന് മനസ്സിലാവാതെ കുറേ ഭക്ഷണ പൊതികൾ ഇങ്ങനെ നിരന്തരം വന്നിരിക്കും. അപ്പോൾ സ്വിഗ്ഗി അവരോട് ചോദിക്കുന്നത് ഇത് ആരാന്നറിയില്ല, ഇവിടെയുള്ള കുട്ടികൾക്ക് നിരന്തരം അവർ ഭക്ഷണം കൊടുക്കുക, അതും അത് കഴിച്ച മലയാളികൾ അടക്കമുള്ള കുട്ടികൾ, നല്ല ക്വാളിറ്റി ഫുൾ നല്ല ഭക്ഷണം, നല്ല രീതിയിൽ, ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ. അപ്പോൾ എവിടെയോ ഇരുന്ന് ഏതൊക്കെ മനുഷ്യരാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പറയുന്നത്. ഇപ്പോൾ UAE പലരും പറയുന്നത് നാട്ടിലില്ലാതെ പോയി, ആ കുഞ്ഞുങ്ങൾക്കൊരു ഐക്യദാർഢ്യവുമായിട്ട് നമുക്ക് എത്താൻ പോയി. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നെയോ അക്ഷയോ നമ്മൾ ഈ ഇതിനോട് ഐക്യദാർഢ്യപ്പെടുന്നവരോട് ഞങ്ങൾ ദേശവിരുദ്ധരായിട്ടോ നമ്മളൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ടോ ഒന്നല്ല നിങ്ങൾ കരുതേണ്ട. അങ്ങനെ നിങ്ങൾ എടുക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് സർക്കാരിന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ ഉള്ള ഒരു മാധ്യമമായിട്ട് നമ്മൾ ഉപയോഗിക്കുക.
0: പറയുന്നതാണ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റാം, പക്ഷേ അത് തിരുത്താനുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇനി ഞാൻ ഒന്ന് പറയട്ടെ സുഹൃത്തെ, താങ്കൾ ഇതിനെതിരെ പറയുന്നതാണെങ്കിൽ നിങ്ങളാണ് ഇതിന് ആന്റി നാഷണൽ.
1: നമ്മൾ എങ്ങനെയാണ് ദേശവിരുദ്ധരാകുന്നത്? നമ്മളാണ് ഇപ്പൊ ദേശ സ്നേഹികൾ, കാരണം നമ്മുടെ രാജ്യം അവിടെ നിലനിൽക്കണമെന്നും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്നും നമ്മുടെ വിദ്യാഭ്യാസ രംഗം അഴിമതി പൊരുളാതിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന നമ്മൾ ദേശസ്നേഹികളാണ്. അപ്പൊ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു പ്രൗഡ് ഇന്ത്യൻ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ്. ഇതിനെതിരായിട്ട് അഴിമതി കാണുമ്പോഴും പ്രശ്നം കാണുമ്പോഴും അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് രാഷ്ട്രീയവും മതവും കാണുന്നവരാണ് ആന്റി നാഷണൽ ആയിട്ട് വരാൻ പോകുന്നത്.
0: തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ വേറൊരു വാർത്ത വന്ന, വിമാനമാർഗം കൂടുതൽ സൈന്യം ഡൽഹിയിലേക്ക്, അധിക സുരക്ഷ ഏർപ്പെടുത്തി കേന്ദ്രം എന്നുള്ളൊരു മറ്റൊരു വാർത്തയും കൂടെ. എനിക്ക് തോന്നുന്നു മറ്റൊരു ബറ്റാലിയൻ സി ആർ പി എഫിനെയും കൂടെ അവിടെ വിന്യസിക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നതെന്ന് തോന്നുന്നു. ഇത് എനിക്ക് ഈ ഒരു സംഭവം കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയതാണ്, ഇങ്ങനെയാണെങ്കിൽ എല്ലാ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും ഒരു ഒരു ഒരു പരിശോധന അത്യാവശ്യമാണ്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ശരിക്കാണോ ജയിക്കുന്നത്, ശരിക്കുള്ള മാർക്കാണോ കിട്ടുന്നത്, നമ്മൾ റീവാലുവേഷന് പോകുന്ന സമയത്ത് അവർ നോക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
1: ശരിക്കും എന്തായാലും വല്ലാത്ത നമ്മളെ വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. അതുകൊണ്ടാണ് ഇട്ട് കൂടുതൽ സമയമായിട്ട് നമ്മൾ ആ വാർത്തയിലേക്ക് പോയത്. മറ്റു വാർത്തകൾ വരുമ്പോഴും നമ്മൾ പോലീസ് തലപ്പത്ത് ഗൂഢാലോചന സംശയിക്കുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞൊരു വാർത്ത ഒന്ന് ആലോചിക്കും. പോലീസ് തലപ്പത്ത് ഗൂഢാലോചന സംശയിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഹൈക്കോടതി. അതും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഒരു വിദ്യാർത്ഥി റാഗിങ്ങിനിടയായിട്ട് ആത്മഹത്യ ചെയ്തു. ആരാണ് ഈ റാഗിങ്ങിലേക്ക് പ്രേരിപ്പിച്ച അവിടുത്തെ അധ്യാപകൻ? ആ അധ്യാപകൻ ആരാണ്? ആന്റി റാഗിങ് വിരുദ്ധ സ്ക്വാഡിന്റെ തലവൻ. എന്തൊരു വൈരുദ്ധ്യം! എന്നിട്ട് ആ റാമിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞ 3 മാസമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോലീസ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു. അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തപ്പോൾ ജാമ്യം കിട്ടി, അദ്ദേഹത്തിന് വെറുതെ വിടുന്നു. ഇതൊക്കെ കൂട്ടിയിട്ട് ഹൈക്കോടതി പറയാണ് പോലീസ് തലപ്പത്ത് ഗൂഢാലോചന, പണത്തിന് മേലെ പരുന്തും പറക്കില്ല അല്ലേ എന്ന് കേരളത്തിന്റെ ഒരു ഹൈക്കോടതി ചോദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല നമ്മുടെ ഈ ക്രമസമാധാന രംഗത്തും പണം തന്നെയാണ് വലുത് എന്ന രീതിയിലേക്ക് പോകുന്നു.
0: തീർച്ചയായിട്ടും ഇത് എന്തൊരവസ്ഥയാണെന്ന് നോക്കണം. നമുക്ക് പലപ്പോഴും ഒരു സാധാരണക്കാരനായിട്ടുള്ളവരും ചെറിയ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ രാജ്യദ്രോഹം എന്നുള്ള രീതിയിൽ പെട്ടെന്ന് അതിനൊന്നും നിയമത്തിന്റെ ഒരു വിഷയങ്ങളില്ലല്ലോ. ഇത് വരുമ്പോൾ നിയമം കാണാൻ പോലും, കണ്ണ് തുറക്കാൻ പോലും, അല്ലെങ്കിൽ അതിലൊന്ന് പ്രതികരിക്കാൻ പോലും അതിന്റെ തലപ്പത്തുള്ളവർക്ക് പറ്റുന്നില്ല.
1: യെസ്, ബി ജെ പി ഓഫീസിലേക്ക് 25 കോടിയുടെ കള്ളപ്പണം എത്തിയെന്ന് മുൻ സെക്രട്ടറി പറഞ്ഞൊരു വാർത്ത തൃശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് 2 ദിവസം മുൻപാണ് പണം എത്തിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുടെ തൃശൂർ ഓഫീസിലേക്ക് 17 ചാക്കുകളിലായിട്ട് 25 കോടി രൂപയുടെ കള്ളപ്പണം എത്തിയതായി മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ. ഇത് ഞങ്ങൾ പറയുന്നതല്ല കേട്ടോ, കാരണം ഈ ഭാഗം മാത്രം കേൾക്കുന്ന ചിലർ ഇത് നമ്മൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വാർത്ത പ്രചരിപ്പിച്ചു എന്ന രീതിയിൽ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഡിസ്ക്ലെയിമറോടുകൂടി ഈ പാർട്ടിയുടെ മുൻ സെക്രട്ടറി പറഞ്ഞതാണ് ബി ജെ പി ഓഫീസിലേക്ക് 25 കോടിയുടെ കള്ളപ്പണം എത്തി, പണമല്ല കള്ളപ്പണം എത്തി എന്ന വാർത്ത. പ്രത്യേകിച്ച് അത് കോട്ടിലിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നേരത്തെ വിളിച്ച കുറേ ആളുകൾക്കുള്ള മറുപടിയാണ് ഇത്. ആർക്കും തന്നെ കാണാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞതും ആദ്യ പേജിലുണ്ട്. അതായത് കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയും തമ്മിൽ ഒരു ചെറിയൊരു ഫ്രിക്ഷൻ, ഒരു റസൽ ഉണ്ടായിരുന്നു അവർ തമ്മിൽ. കാണാൻ ശ്രമിച്ചു, കാണാൻ പറ്റിയില്ല എന്നൊക്കെ. ആർക്കും തന്നെ കാണാം, അതിലൊരു പ്രശ്നവുമില്ല, എനിക്ക് കെ എസ് യുമായിട്ടൊരു പ്രശ്നവുമില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞതും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
0: തീർച്ചയായിട്ടും എന്നാണെങ്കിലും ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും കാണുന്ന ഒരു സംഭവം കൂടെയാണ്. 2029 അടുത്ത എലക്ഷൻ വളരെ വളരെ നിർണായകമായിരിക്കും. കാരണം ജെൻസികൾ എന്ന് പറയുന്ന നിങ്ങൾ അവരെ തള്ളിക്കളയാൻ പറ്റാത്തൊരു വിഭാഗമാണ് വോട്ടർമാരാണ്. ഇനി അതിന് വല്ലതും പരിഷ്കരണം
1: കൊണ്ടുവരും.
0: നമ്മുടെ പാസ്പോർട്ടും ഇതല്ല എന്ന് പറയുന്ന പോലെ, ഇതിനകത്ത് പേരില്ല എന്ന് പറയുന്ന, നിങ്ങൾക്ക് വോട്ടില്ല എന്ന് പറയുന്ന പോലെ, ഈ പരിഷ്കരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി മട്ടിപറിക്കുക? എനിക്ക് തോന്നുന്നു അവസാനം നമുക്ക് ആശ്രയം കോടതി മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: തീർച്ചയായിട്ടും അവസാനം ആശ്രയം കോടതി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലത്തെ പാസ്പോർട്ടിന്റെ വിഷയത്തിൽ ഞാനത് നേരിട്ട് പോയിട്ട് നമ്മൾ അൽഹിന്ദിന്റെ എല്ലാ പ്രവർത്തന രീതികളും കണ്ടുപോയി. എന്തൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു നമ്മൾ മലയാളികളെ സംബന്ധിച്ചിട്ട്. കാരണം ഒരു മലയാളി കമ്പനി ഇന്ത്യയിലെ ലക്ഷോപലക്ഷം വരുന്ന ഇന്ത്യൻസിന് പാസ്പോർട്ട് വിസ കൗൺസിലർ സേവനങ്ങളൊക്കെ നല്ല മികച്ച രീതി ആദ്യ ദിവസം തന്നെ കാണണം. അക്ഷയ് എന്ത് രസമായിട്ടാണ് അവർ നമ്മുടെ യു ഡബ്ല്യു മോളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും വലിയ പാസ്പോർട്ട് സേവന കേന്ദ്രമായിട്ടാണ് അത് മാറുന്നത്. കൗണ്ടറുകൾ, ഇരിപ്പിടങ്ങൾ, വെള്ളം, എല്ലാ സൗകര്യങ്ങളും. ആ ക്യൂ നിൽക്കുന്ന ഫസ്റ്റ് ഡേ ആയിട്ട് പോലും അവർക്ക് ആ ക്യൂ നിയന്ത്രിക്കാൻ പറ്റുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് വരുന്നവരെ അവർ പ്രത്യേകിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോകുന്നത്, ഇരുത്തുന്നതും, അരമണിക്കൂറിനുള്ളിൽ സേവനങ്ങൾ കൊടുക്കുന്നതൊക്കെ കാണുമ്പോഴല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ യു എയിൽ 16 കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ദുബായിൽ 2 കേന്ദ്രങ്ങൾ, അത് തന്നെ ഏറ്റവും വലുത് നമ്മുടെ യു ഡബ്ല്യു മോളായിരിക്കും. അപ്പോൾ ദുബായിലുള്ളവർ പരമാവധി ഇവിടെ തന്നെ വന്നിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരുപാട് കൗണ്ടേഴ്സ് നിങ്ങൾക്കായിട്ട് ഓപ്പൺ ഉണ്ട്. എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് ഡെലിവറി ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ തന്നെയുണ്ട്. എല്ലാം കൂടി അരമണിക്കൂറിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഇതിന്റെ ഒരു പ്രൊസീജിയറൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയും. കുഞ്ഞുങ്ങൾ പ്രായമായവരൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എത്ര തവണ നമ്മൾ പറഞ്ഞാലും നമ്മുടെ വീഡിയോയ്ക്ക് പിന്നിൽ വീണ്ടും ഇന്ത്യയിലുള്ള ആളുകൾ ചോദിക്കുന്ന ചോദ്യം, തത്കാലിന്റെ ബുക്കിംഗിന് ഓപ്പൺ ആയില്ലല്ലോ. സുഹൃത്തെ, തത്കാലിന്റെ ബുക്കിംഗിന്റെ ആവശ്യമില്ല, നേരിട്ട് പോവാം. നിങ്ങൾ 60 വയസ്സ് മുകളിലുള്ള ആളാണ്, നിങ്ങൾക്ക് പാസ്പോർട്ട് എക്സ്പയർ ആയാലും നിങ്ങൾക്ക് ഡയറക്റ്റ് വോക്ക് ഇൻ ആണ്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ പോവാം. കുഞ്ഞുങ്ങളുള്ളവർക്ക് പോവാം. എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് പോകണം, അവിടെ ബോധ്യപ്പെടുത്തുക. ആ നിങ്ങൾക്കും തീർച്ചയായിട്ടും അരമണിക്കൂറിനുള്ളിലെല്ലാം കഴിയും. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പോവാൻ. അല്ലാത്തവരൊക്കെ അരമണിക്കൂർ, 9 മണി മുതൽ രാവിലെ രാത്രി 9 മണി വരെ ഇത് ഓപ്പൺ ആണ്. അതിലേക്ക് കഴിഞ്ഞിട്ട് കോൺസുലാർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിൽ പോവാ. മോർണിംഗ് 8 ഈവനിങ് 6 വരെ എല്ലാ സർവീസ് സെന്ററുകളും UAE-യിൽ 16 സെന്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു മലയാളി സ്ഥാപനം നമ്മൾക്ക് അഭിമാനമായിട്ട് നമുക്ക് സേവനങ്ങൾ, അതും 19 ദിർഹത്തിന് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിക്ക്. ഞാനും അക്ഷയ്ക്ക് താഴെ പോട്ടൊരു ചായ കുടിക്കുന്ന പൈസ ഇല്ല, അല്ലെ? രാവിലെ പോയി നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പൈസ ഇല്ല.
0: അതെ അതെ. അല്ല, അത് മാത്രമല്ല, നമ്മൾ ഈ പലപ്പോഴും ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോ മുഴുവൻ
1: കാണില്ല. അതാണ്
0: പ്രശ്നം. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഇൻഫർമേഷൻ, ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഇതൊക്കെ നമ്മൾ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്ക് കൊടുക്കുന്നുണ്ടാവും. അത് ഇതൊന്നും കാണാതെയാണ് വീണ്ടും നമ്പർ ചോദിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് നമ്പർ കൊടുക്കാൻ പറ്റും? ഈ പലർക്കും ഒറ്റ രീതിയിൽ കാണാൻ വേണ്ടിയിട്ടില്ല ഈ ഇൻഫർമേഷൻ. നിങ്ങൾ അത് മുഴുവൻ കാണുക. ഏത് വീഡിയോ ഇട്ടാലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ കാണാം. അതിന് മൊത്തം ഇൻഫർമേഷൻ അതിനെടുക്കും.
1: അപ്പോൾ ഡിസ്ക്രിപ്ഷനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഈ പറഞ്ഞ പോലെ, അക്ഷയ പറഞ്ഞ പോലെ, മുഴുവനായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരു വീഡിയോ, ഒരു 1.5 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ അല്ലേ നമ്മുടെ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അല്ലേ? അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയം പോയില്ല, നമ്മൾ മറുപടി തന്നില്ല എന്നുള്ള സങ്കടം ഉണ്ടാവില്ല. എന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കട്ടെ. നിങ്ങളുടെ മെസ്സേജുകൾ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല, എങ്കിലും ഞങ്ങൾ പറയാൻ പറ്റുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. ഈ കള്ളൻ വിജയൻ, ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ദേശാഭിമാനിയുടെ ഫീച്ചർ മറ്റുള്ളവരോട് വിശദീകരിക്കേണ്ടതില്ല, നടപടിയുമില്ല എന്ന് എം സ്വരാജ്. ഫീച്ചർ തയ്യാറാക്കിയത് ദേശാഭിമാനിക്ക് വേണ്ടി എന്ന് എഴുതിയാളും പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പേരിന്റെ പേരിൽ ഈ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ ആ മനുഷ്യനെ ആരും അറിയില്ലായിരുന്നു. എന്നുവെച്ചാൽ ആ നാട്ടുകാർ നാടക പ്രവർത്തകൻ എന്ന രീതിയിൽ കുറച്ചറിയും. ഇന്നിപ്പോ എന്തായി, നമ്മൾ പറയില്ല, ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഒരു കടന്നൽ കൂടിനെടുത്ത് കല്ലെറിയുക. അപ്പൊ ആളായി, ബഹളായി, കുത്തായി, അതുപോലെ നമ്മൾ ബഹളായി. അതുപോലെയാണ് ഈ മനുഷ്യൻ. ഇത് മിണ്ടാതെ ഒരു ലേഖനായിട്ട് അങ്ങ് പോയിരുന്നെങ്കിൽ പ്രശ്നമില്ല. ഇത് നടപടി വന്നു. ഈ കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ പേരെന്തിനാണ്? ആ മനുഷ്യന്റെ പേര് വിജയൻ എന്നും അദ്ദേഹം ചെയ്ത കഥാപാത്രം കള്ളനുമായി. അപ്പൊ കള്ളൻ വിജയനായി. നിങ്ങൾ എന്തിനാണ് അത് വരികൾക്കിടയിലൂടെ വായിക്കാനോ അതിന് വേറൊരു അർത്ഥതലങ്ങൾ കൊടുക്കാനും പോകുന്നത്? എന്തായാലും ഒരു ലേഖനം പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്നത്, ഇപ്പൊ ഞാനൊരു പത്രാധിപരാണ്, എന്റെ തീരുമാനമാണ് അത് പ്രസിദ്ധീകരിക്കണോ വേണ്ടത്, അതെനിക്ക് തീരുമാനിക്കാം. അതിലാരും നമ്മൾ കൈവെക്കുന്നില്ല. പക്ഷെ എന്തിനാണ് ഒരു പേരിനെ ചൊല്ലിയിട്ട് ഇത്രയും ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ.
0: തീർച്ചയായിട്ടും നമ്മുടെ ശബരിമലയെ നോക്കുകയാണെങ്കിൽ തന്ത്രസ്ഥാനം ഇതിലേക്ക് പോകുന്നു.
1: ബ്രഹ്മദത്തിന് മകന് കൊടുക്കണം, ഞാൻ ഒഴിയുകയാണ്, ബ്രഹ്മദത്തിന് കൊടുക്കണമെന്ന് തന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ ദേവസ്വം ബോർഡിന്റെ ബെഞ്ച് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനിക്കാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മകൻ ആ രീതിയിലേക്ക് പോവാനായിരിക്കും സാധ്യത.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എന്താണ് പശ്ചിമേഷ്യയിലെ വിഷയങ്ങൾ തന്നെ.
1: പശ്ചിമേഷ്യയിൽ ഇന്ന് രാവിലെ നമുക്ക് വരുന്നത് ഇറാനിൽ വലിയ ബോംബാക്രമണം ട്രംപ് നടത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തിരിച്ചും നല്ല ആക്രമണം നടത്തും, ഇരുട്ടിലാവും, ലോകം പട്ടിണിയിലാകും എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിൽ മാത്രമായിട്ട് നിൽക്കട്ടെ. ഹോർമസിലെ ഒരു കപ്പലിനെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ, ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കേന്ദ്രങ്ങളിലും ബോംബിടുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുവൈറ്റിലും ബഹ്റൈനും നേരെ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ അടുത്ത അടി നടക്കുന്നത് കുവൈറ്റിലും ബഹ്റൈനിലുമാണ്. അങ്ങനെയുള്ള ആക്രമണങ്ങൾ, കഴിഞ്ഞ ദിവസം ദിബ തീരത്തൊരു ഷിപ്പിന് ആക്രമണം നടത്തി, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ UAE സംബന്ധിച്ചിടത്തോളം നമ്മൾ സമാധാനമായിട്ട് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നുണ്ട്. ചരിത്ര നേട്ടം ഉണ്ടായതിനിടയിൽ UAE പാസ്പോർട്ട് ലോകത്ത് 2nd സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ വലിയ കുതിപ്പാണ്. ആഗോള റാങ്കിങ്ങിൽ 2nd സ്ഥാനത്തെത്തി. ചരിത്രം കുറിച്ച് UAE പാസ്പോർട്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടെ വിസയില്ലാതെ യാത്ര ചെയ്യാവുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, 3 കോടി മന്ത്രിസ്ഥാനം വ്യാജ കോളിൽ ഡൽഹി സ്വദേശികൾ പിടിയിലെന്ന് പറഞ്ഞിട്ട്.
1: അത് വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂർ MLA ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ദിവസം ഒരു കോള് വരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നാണ്. നിങ്ങൾക്ക് പിന്നെ മന്ത്രിസ്ഥാനം തരാമെന്ന്, അതായത് മന്ത്രിസഭാ പുനഃസംഘടന നടക്കാൻ വേണ്ടി പോവാണ്, നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരാം, ഇത്ര കോടി, 1 കോടി ആ മറ്റൊന്നും അവരോട് ആവശ്യപ്പെട്ടത്, ഒന്ന് 3 കോടി ആവശ്യപ്പെട്ടു. ഇത് 3 കോടി ആവശ്യപ്പെട്ടു. അവരപ്പോ തന്നെ സൈബർ സെല്ലിൽ വിവരം അറിയിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആളെ ആ സിം കാർഡ് ഉടമയെ കഴിഞ്ഞ ദിവസം പിടികൂടി. അപ്പോ ഇത് മാത്രമല്ല, ഷാഫി പറമ്പിലിനോടും പറഞ്ഞിട്ടുണ്ട് മന്ത്രിയാക്കാൻ വേണ്ടി, അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ തന്നെ കുറേ ദിവസം എടുത്തു. അടുത്ത മന്ത്രിസ്ഥാനം പിന്നെ തീരുമാനിക്കാനും കുറേ ദിവസം എടുത്തു. ആ സ്ഥലത്ത് ഇത്രയും പെട്ടെന്ന് ഒരു 2 മാസത്തിനുള്ളിൽ മന്ത്രിസഭാ പുനഃസംഘടന നടത്തി, അതിൽ പിന്നെ കോടികളുടെ കാശ് വാങ്ങി, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്ന കേസാണോ?
0: തീർച്ചയായും. ഇത് കേരളത്തിലായതുകൊണ്ട് ഇത് അവര് ബുദ്ധിപരമായിട്ട് നീങ്ങി, വേറെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും 3 കോടി പോയ MLA എന്ന് നമ്മൾ വായിക്കേണ്ടതാണ്.
1: ശരിക്കും ചിലരങ്ങ് വീട് പോകാറുണ്ടല്ലോ. എന്തായാലും പ്രിയങ്ക ഗാന്ധിയുടെ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ കോടികളുടെ കാശ് വാങ്ങി, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്ന കേസാണോ?
0: അത് തീർച്ചയായും. ഇത് കേരളത്തിലായതുകൊണ്ട് ഇത് അവര് ബുദ്ധിപരമായിട്ട് നീങ്ങി, വേറെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും 3 കോടി പോയ എം എൽ എ നമ്മൾ വായിക്കേണ്ടി വന്നേ.
1: ശരിക്കും ശരിക്കും.

0: അതെ, ഇലവനിൽ വരുന്ന ഡിഫൻഡേഴ്സ് ആയിട്ട് പെഡ്രോ പോറോ സ്പെയിന്റെ, അതുപോലെ അലസാൻഡ്രോ മാർട്ടിനസ് അർജന്റീനയുടെ, ഡയോത് ഉബൻസ്കോ ഫ്രാൻസിന്റെ, മാർക്ക് കുർക്കില്ല സ്പെയിന്റെ, ആ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള മുടികളില്ലേ അദ്ദേഹമാണ്. മിഡ്ഫീൽഡർ കവറിലിട്ട് പോയ മനുഷ്യൻ, അതെ, ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ഓർമ്മിക്കുന്നത് അങ്ങനെയാണ്. ഏറ്റവും നല്ല മിഡ്ഫീൽഡറായിട്ട് ഫിഫയുടെ അന്തിമ ഇലവൻ വരുന്നത് റോഡ്രി, അവരുടെ ക്യാപ്റ്റൻ സ്പെയിനാണ്. നമ്മുടെ ബെലിഹാം ഇംഗ്ലണ്ടിന്റെ ആ ഗോൾ നേടിയ മനോഹരനായിട്ട് ഹാൻസം ആയിട്ടുള്ള, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ ബെലിഹാമിന്, ബെലിഹാം മിഡ്ഫീൽഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒലീസെ, ഫ്രാൻസിന്റെ ഒലീസയും വന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ യമാല ഇതിൽ പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫോർവേഡ് ആയിട്ട് ലിയോണൽ മെസ്സി, വൺ ആൻഡ് ഓൺലി ലിയോണൽ മെസ്സി ഗോട്ട് അദ്ദേഹമാണ്. പിന്നെ കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ, ഏർലിംഗ് ഹാലൻഡ് നോർവേ. ശരിക്കും ആ ഒരു ഫോർവേഡ്സ് ഒക്കെ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് ഫിഫ സെലക്ട് ചെയ്തിരിക്കുന്നത്. പലരും കരുതി ഗോൾ കീപ്പർ സ്പെയിൻ ആയിരിക്കുമെന്ന്, പക്ഷേ ഉസീഞ്ഞോ, തീർച്ചയായിട്ടും താങ്കൾക്കുള്ള ഏറ്റവും വലിയ ആദരവല്ലേ ഫിഫയുടെ അന്തിമ ഇലവൻ എന്ന് പറയുന്നത് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ അതിലുണ്ട്. സ്റ്റാർ സ്റ്റഡ്ഡ് 4-3-3 ആ ഫോർമേഷനിലാണ് ഫിഫ ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഗോൾ കീപ്പർ, ഡിഫൻഡേഴ്സ്, മിഡ്ഫീൽഡർ, ഫോർവേഡ്സ്. അതിൽ എനിക്ക് മിഡ്ഫീൽഡേഴ്സിനെ തെരഞ്ഞെടുത്ത വലിയ ഇഷ്ടമായി. റോഡ്രി, ബെല്ലിംഗ്ഹാം, ഒലീസ എന്ന് പറയുന്ന ആ ഒരു സംഘം നല്ല രസമുണ്ട് കാണാൻ. മെസ്സി, എംബാപ്പെ, ഏർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന ആ ഫോർവേഡുകളും വരുമ്പോൾ എന്തൊരു
1: ഇലവനാണ്. ആ ഫിഫയുടെ ഇലവനിലകത്ത് വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു നേട്ടം തന്നെയാണ്. പക്ഷെ വേറൊരു എന്തോ ഒരു അസോസിയേഷൻ അതിനെതിരെ കളിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ അവരുടെ കളി കാണുന്നില്ല.
0: രസകരമായിട്ടുള്ള ഒരു വാർത്തയും കൂടി പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കണം. ഭാര്യയുടെ പേര് നെഞ്ചിൽ പച്ച കുത്തിയിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ. മിഷൻ കട്ടുപൂച്ചൻ സിനിമാ കഥകളെ വെല്ലുന്ന ത്രില്ലർ, ഒരാളെ പിടിച്ചത് എങ്ങനെയാണെന്നറിയോ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഇത് രൂപം നെഞ്ചിൽ പച്ച കുത്തി, അത് കണ്ടിട്ട് പിടിച്ചു സി സി ടി വി. അപ്പൊ സ്നേഹത്തിന്റെ പുറത്ത് ആരും പച്ച കുത്താൻ നിൽക്കരുത് എന്നൊരു സന്ദേശമല്ലേ അക്ഷയ്, ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.
1: അതുപോലെ കഴിഞ്ഞ ദിവസമായിട്ട് ഒരു ഇതന്നെ ഒരു ആഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഫുട്ബോളിന്റെ സമയത്താണ് ഇത് വരുന്നത് അറിയത്തില്ല. ഈ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവ് നെഞ്ചത്ത് പച്ച കുത്തി, ടീന എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പൊ ടീന എന്നാണ്
0: അങ്ങനെ പറ്റുന്ന എന്തെങ്കിലും പേരുകൾ നിങ്ങൾ പച്ച കുത്തിയാൽ വളരെ നല്ലതായിരിക്കും. ശരിയല്ല ടീന, ഇപ്പുറത്തെ അർജന്റീന.
1: ഈ പണ്ട് പാടി പടക്കാത്തേ നമ്മുടെ അരിശ്രേഷന്റെ കയ്യില് പട്ടിന്ന് ഈ പച്ച കുത്തു. അപ്പൊ പരിശ്രേഷ ഇത് പട്ടി നിന്നാണ് മായ്ക്കാൻ നായ എന്നായിരുന്നു, ഇപ്പൊ തെറിട്ട് നായ മാക്കാൻ.
0: ശരിയാണല്ലേ, പച്ച കുത്തുന്നവർക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അക്ഷയ് ഞാനും ഒരു ചെറിയ ടിപ്സ് ആയിട്ട് ഇതൊക്കെ ഓർമ്മിക്കുക അല്ലേ, നന്ദി ഉണ്ടാവണം, സ്നേഹം ഉണ്ടാവണം.
1: അപ്പൊ എന്താണേലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഇതെല്ലാം വരുന്ന പഠിക്കുക, ബാക്കി രസകരമായിട്ടുള്ള ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട്. എൻറ്റയർ ഡേ നിങ്ങൾക്ക് അടിപൊളിയാകട്ടെ. ഹോം 92.2 FM അക്ഷയ് മിനി പത്മേവാണ് നിങ്ങൾ പ്രസ് ക്ലബിൽ കേട്ടുകൊണ്ടിരുന്നത്. ബ്യൂട്ടിഫുൾ സോങ് നിങ്ങൾക്ക് വേണ്ടി ലൈനപ്പ് ചെയ്യുന്നുണ്ട്. സെറ്റ് ബാക്ക് എൻജോയ്.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് തന്നെ ലോങ് സ്ട്രെച്ച് ട്രാഫിക് സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നു. അലിത്തേ ടോൾ റോഡിൽ യൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നു. ഒരു ആക്സിഡന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുബായിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അൽഖിൽ റോഡ് സ്റ്റാർട്ടിംഗിൽ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ലോ മൂവിംഗ് ട്രാഫിക് ജെ വി സിയുടെ ഔട്ടോ സർക്കിളിലുമാണ് ഈ ഒരു സമയത്ത് സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷൻ. മെജോറിറ്റി ട്രാഫിക്കിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ മെയിനായിട്ട്. അതുപോലെ തന്നെ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലും ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാർജയിൽ നോക്കുകയാണെങ്കിൽ ഇന്റർചേഞ്ചസിൽ പല ഇന്റർമീഡിയറ്റ് റോഡ്സിലും ഒക്കെ തന്നെ ചെറിയ രീതിയിലുള്ള സ്ലോ മൂവിംഗ് ട്രാഫിക് സിറ്റുവേഷനും ഒക്കെ തന്നെ നമുക്ക് കാണുന്നുണ്ട്. മലയാള സ്ട്രീറ്റും ഇച്ചിരി കഞ്ചഷൻ ഉണ്ട് അല്ലേ. രാവിലത്തെ ഈ സമയത്ത് എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുവാണെങ്കിൽ നിങ്ങൾ പറയണേ, നിങ്ങൾ പോകുന്ന സമയത്ത് സ്ലോ മൂവിംഗ് ആയിട്ടാണോ, നിങ്ങൾ ഇനി ഓഫീസിൽ ചെന്നിട്ടായാലും പറഞ്ഞാൽ മതി. പക്ഷേ ഇന്ന് വരുന്ന റൂട്ടിൽ ഇച്ചിരി ചെറിയ കഞ്ചഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം. ബെയ്റൂട്ട് സ്ട്രീറ്റിൽ ഒരു ചെറിയ സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ടെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിവേസ് വേറെ എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്നാണ്, വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: You are listening to Sand Dunes with Akshay and Vidya.
5: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കാണ്ടാ
5: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
7: അണ്ണം പേടിക്കണ്ടടാ,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്മാണെ എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
9: അണ്ണ ശ്രദ്ധിക്ക,
10: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് ഇൻ.
11: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കപ്പലുകൾ ആക്രമിച്ചാൽ ഇറാനിൽ ബോംബിടുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുന്നു. പാർട്ടികളുടെ സമരം കെടുക്കുന്നു. ഐക്യദാർഢ്യവുമായി 10,000. ശബരിമല സ്വർണ്ണക്കൊള്ള പി എസ് പ്രശാന്ത് കസ്റ്റഡിയിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. തുടർച്ചയായ 12 ദിവസവും ഇറാനിൽ യു എസിന്റെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ജി യു എസിന് മുന്നറിയിപ്പ് നൽകി. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നുമുണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങളിലായിരിക്കുമെന്നും മേഖലയിലെ രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. യു എസിന്റെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദനിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങി. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൗദി കപ്പലുകളെ ആക്രമിച്ചുവെന്ന് ഹൂദികൾ അവകാശപ്പെട്ടു. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്നു. ജന്തർ മന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരവേദിക്കും പരിസര പ്രദേശങ്ങൾക്കും ചുറ്റും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഇന്നും കടുത്ത ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. 16 മെട്രോ സ്റ്റേഷനുകൾ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. കേരളമടക്കമുള്ള രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യ പരിപാടികൾ നടക്കുന്നുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി ജെ പി നടത്തുന്ന സമരം ശക്തമാകുന്നതിനിടെ ആശുപത്രിയിൽ നിന്നുള്ള ആദ്യ വീഡിയോ സന്ദേശം പുറത്തുവിട്ട് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. പ്രതിഷേധക്കാർക്ക് മേലുള്ള കേസുകൾ പിൻവലിക്കണം. പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ പോലീസ് അക്രമം അവസാനിപ്പിക്കണമെന്നും വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാർക്ക് നേരെ അധികാരപ്രയോഗം നടത്തരുത്. ഈ ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടായാൽ മാത്രമേ നിരാഹാരം അവസാനിപ്പിക്കൂ എന്നും സോനം വാങ്ചു. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നു. കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലുമൊക്കെ ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുമെന്ന് ജെ പി നഡ്ഡ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുക എന്നതല്ല അവരുടെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണ്. തങ്ങൾ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാർ. അവിടെ വിശദമായ ചർച്ച നടക്കട്ടെ. ആരൊക്കെയാണ് ഇതിനു പിന്നിലെന്ന് തുറന്ന് കാട്ടപ്പെടട്ടെ. ചോദ്യപേപ്പർ ചോർച്ച ഗുരുതരമായ വിഷയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം പറയുന്ന സമയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇത് ഉത്തരവാദിത്തമുള്ള സർക്കാരാണ്. മോദിയുടെ നേതൃത്വത്തിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രിയും വളരെ ഗൌരവത്തോടെ വിഷയത്തെ കാണുന്നു. ചർച്ച നടക്കട്ടെ. സർക്കാരിന് മറുപടി ഉണ്ടാകുമെന്നും ജെ പി നഡ്ഡ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തകർക്കാൻ ബി ജെ പി ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി സി ജെ പിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞുകയറുന്നു. സമാധാനപരമായ സമരമാണ് നടത്തുന്നത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകില്ലെന്നും അവർക്ക് ജന്തർ മന്ദറിലേക്ക് വരാമെന്നും അഭിജിത് ദീപ്കെ. കശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ ഡൽഹിയിലെ സംഘർഷം അവസാനിപ്പിക്കാനും അറിയാമെന്ന് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് പ്രതികരണം. എൻ എഫ് ഡി സി ചെയർമാൻ കൂടിയാണ് കൃഷ്ണകുമാർ. ഡൽഹിയിലെ നീറ്റ് പരീക്ഷ ചോർച്ചയ്ക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്നതിനിടയിലാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം. നടൻ ടൊവിനോ തോമസിന് ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐ. ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകർ പ്രകടനമായി എത്തി നടന് പിന്തുണ അറിയിച്ചു. ഡൽഹി സമരത്തെ പിന്തുണച്ചതിന്റെ പേരിൽ യുവമോർച്ച പ്രവർത്തകർ നടന്റെ വീടിന് മുന്നിലെത്തി പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രകടനമായി എത്തി ഡിവൈഎഫ്ഐ നടന് പിന്തുണ അറിയിച്ചത്. ബി ഡി എസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തതിലെ പോലീസ് വീഴ്ചയിൽ ക്രൈംബ്രാഞ്ച് DYSP നോട്ടീസ്. ക്രൈംബ്രാഞ്ച് DYSP സുധീർ കലനാണ് നോട്ടീസ്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് നോട്ടീസ് നൽകിയത്. സുപ്രീംകോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഇനി ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്തത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ്. ഇന്ന് രാവിലെയാണ് കസ്റ്റഡി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ശബരിമല സ്വർണക്കൊള്ളയിൽ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് രാവിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഏത് നിമിഷവും താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാമെന്നും PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി. ശ്രീകോവിലിന്റെ മുന്നിൽ കണ്ട അശുദ്ധി മാറ്റാൻ ശ്രമിച്ചതാണോ തങ്ങൾ ചെയ്ത തെറ്റെന്നും PS പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ രണ്ടാം പ്രതി DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നാളെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണമെന്ന് SIT. കേസിൽ റിബേഷിന് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. ജിതിൻ ഭാസ്കർ സ്ക്രീൻഷോട്ട് ആദ്യം അയച്ചത് റിബേഷിനാണെന്നും സ്ക്രീൻഷോട്ട് റെഡ് എൻകൗണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റിബേഷാണെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷമുള്ള തെറ്റ് തിരുത്തൽ നടപടികൾ ചർച്ച ചെയ്യാൻ വിപുലീകൃത സംസ്ഥാന സമിതി September 2 നടത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. ഇന്നും നാളെയുമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും. September 11, 12, 13 തീയതികളിൽ കോഴിക്കോട് വെച്ച് നടത്താനാണ് നിലവിലെ ധാരണ. ഇന്ത്യ ജിംബാബ്വെ T20 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഹരാരയിലാണ് ആദ്യ T20. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തുടക്കം. സ്കോട്ട്ലൻഡിലാണ് മത്സരം. August 2 വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ്. UAE പാസ്പോർട്ട് സേവന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. അൽഹിന്ദ ടൂർസ് ആൻഡ് ട്രാവൽസ് കമ്പനി സേവനങ്ങൾ ഇന്നലെ മുതൽ ആരംഭിച്ചു. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ UAE 16 അൽഹിന്ദ സേവന കേന്ദ്രങ്ങൾ വഴിയാകും. കോൺസുലർ സേവാ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പണായിരിക്കും. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. അപ്പോയിന്റ്മെന്റ് സമയത്തിന് 15 മിനിറ്റ് മുൻപാണ് സേവന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. 19 ദിർഹമാണ് സർവീസ് ചാർജ് ഈടാക്കുക. നവജാത ശിശുക്കൾക്കുള്ള പാസ്പോർട്ട്, 60 വയസ്സ് പിന്നിട്ടവർ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ എമർജൻസി സർട്ടിഫിക്കറ്റ് എന്നിവയ്ക്ക് അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ സേവന കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലാർ സേവനങ്ങൾ കുവൈറ്റിൽ ഇന്ന് മുതൽ ഡൂ ഡിജിറ്റൽ ഗ്ലോബലിന്റെ 3 കേന്ദ്രങ്ങൾ വഴിയാക്കി. കുവൈറ്റ് സിറ്റി, ഫഹഫിൽ, ദ ജീജ് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. മുൻകൂട്ടി ഓൺലൈനായി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തും നേരിട്ടെത്തിയും സേവനം ലഭ്യമാക്കാമെന്ന് എംബസി അറിയിച്ചു. സർക്കാർ നിശ്ചയിച്ച ഫീസിന് പുറമെ ഓരോ അപേക്ഷയ്ക്കും 6 ദിനാർ സേവന നിരക്ക് ഈടാക്കും. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കേസിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ കുറ്റം സമ്മതിച്ചുവെന്ന് റിപ്പോർട്ട്. ഏപ്രിലിൽ ഈസ്റ്റർ ദിനം പുലർച്ചെ സിഡ്നിയിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് വാർണർ കുടുങ്ങിയത്. വഴിവക്കിൽ നിന്നിരുന്ന പോലീസ് സംഘം ബ്രത്ത്ലേസർ കൊണ്ട് പരിശോധിച്ചപ്പോൾ വാർണർ മദ്യപിച്ചതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ വൈദ്യപരിശോധനയിലും മദ്യത്തിന്റെ സാന്നിധ്യം അനുവദനീയമായതിലും ഇരട്ടിയുള്ളതായി കണ്ടെത്തി. തുടർന്ന് താരത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.

വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ് അല്ലേ. അത് ഏത് നേരത്തെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ഗംഭീര സോങ് തന്നെയാണ് നിറകുങ്കുമമാക്കി എന്ന് പറയുന്നത്. ദ ബ്യൂട്ടിഫുൾ സോങ്. വെൽക്കം ബാക്ക്. ഹേയ് നമസ്കാരം, അക്ഷയാണ്. ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ജൂലൈ 23 വ്യാഴാഴ്ചയിൽ എത്തി നിൽക്കുന്നു. ഞാൻ അബുദാബിയിൽ നിന്ന് വന്നേക്കുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മുടെ അബുദാബിയിലെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ തന്നെ ഇനിയും തൊട്ട് നമ്മുടെ ടെംപ്റ്റേഷൻ സോൺ എന്ന് പറയുന്ന സോണുകളിൽ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഡ്രിങ്ക്സുകൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഇനിയൊന്നും വെക്കാൻ പറ്റില്ല, എല്ലാം എടുത്തു മാറ്റേ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ ടെംപ്റ്റേഷൻ സോൺ, ഞാൻ അത് എനിക്ക് ഈ ടെംപ്റ്റേഷൻ സോൺ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ടെംപ്റ്റേഷൻ സോൺ നോക്കുന്ന സമയത്താണ് യൂഷ്വലി സൂപ്പർ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് മാനേജേഴ്സ് ആയിട്ടുള്ള റാക്കിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എനിക്കും പറഞ്ഞു തരാം, തരാൻ പറ്റുമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എൻട്രൻസ് ഏരിയ, ഒരു ഐലൻഡ് എൻഡ് ഏരിയ, ചെക്ക്ഔട്ട് കൗണ്ടർ, ഈ മൂന്ന് സ്ഥലങ്ങളാണ് എനിക്ക് തോന്നുന്നു ടെംപ്റ്റേഷൻ സോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ മൂന്ന് സോണുകളിലുമാണ് ഇപ്പോൾ ജങ്ക് ഫുഡ് അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് മാറ്റാൻ പോകുന്ന വിവരം ഓൾറെഡി എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അബുദാബി മേഖലയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു നല്ലൊരു കാര്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചു നോക്കി, സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു സാധനങ്ങൾ ഉണ്ടാവും. ഈ വേണ്ട സാധനങ്ങളല്ല നമ്മൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. നമ്മൾ ചെല്ലുന്ന സമയത്ത് കാണുന്ന ഒരു ബിഗ് ഓഫർ ഉണ്ടാവും, ഒരു ഡീൽ ഉണ്ടാവും, ഒരു വീക്കെൻഡ് ഓഫർ ഉണ്ടാവും. ആ ഓഫറിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ, എന്നാൽ നമുക്ക് ആവശ്യങ്ങൾക്കല്ലാത്ത സാധനങ്ങൾ, ആ സാധനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പിക്ക് ചെയ്യുന്നത്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, പണ്ട് നമ്മൾ സപ്ലൈകോയിൽ പോയിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിലൊക്കെ ആദ്യം സപ്ലൈകോ വരുന്ന സമയത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത സാധനങ്ങളാണ്. കാരണം എന്താ, അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ട സാധനങ്ങളാണ്. പലപ്പോഴും നമുക്കെന്താ പയർ, പരിപ്പ്, അരി തുടങ്ങിയ സാധനങ്ങളാണ് ഈ ആദ്യം തൊട്ടേ അടുക്കി വെച്ചിരിക്കുന്നത്. ഇതുപോലെ ചോക്ലേറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ ഒക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും, അത് തപ്പിപ്പിടിച്ച് പോകണം. പക്ഷെ എന്നാൽ ഇന്ന് നമ്മളതൊരു മാർക്കറ്റിംഗ് പേർപ്പസിലേക്ക്, മാർക്കറ്റിംഗ് വ്യൂവിലേക്ക് വന്ന സമയത്ത് നമുക്കിതുപോലത്തെ, അതായത് ഈ അൺഹെൽത്തി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് ആയിട്ടുള്ളതോ ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ളതായിട്ടുള്ളതോ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നമ്മൾക്ക് പിക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ചില സംഭവങ്ങൾ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇത് ഈ അബുദാബിയിൽ നിന്ന് ഇത് നമ്മൾ ഫസ്റ്റ് സൈറ്റിൽ കാണുന്ന പല സാധനങ്ങളും. ഇത് ഇനിയിപ്പോൾ മാറ്റാൻ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് എനിക്ക് തോന്നുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ്, സി നമ്മളൊരു ഹെൽത്തി നേഷനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ, ഹെൽത്തി ജനറേഷനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. കുട്ടികൾക്ക് എടുക്കാൻ പാകത്തിലാണ് എല്ലാ ചോക്ലേറ്റ്സും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കിൻഡർ ജോയ് തൊട്ട് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു സാധനം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, എന്തെങ്കിലും ആട്ടെ, അതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, മറ്റേ കിൻഡറാണോ എന്തായിരുന്നു അതിൻ്റെ പേര്, വാട്ടെവർ, അതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞെടുക്കണം. കാരണം എന്താണ്, കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളൊരു രീതിയിലേക്ക്, പാരൻസിന് വേണമെന്ന് കൊടുക്കാമെന്നുള്ള രീതിയിൽ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയിരുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി ഓടി നടന്ന് ആ കുഞ്ഞിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജ്യൂസുകൾ ഓടി പറക്കിക്കൊണ്ടിരിക്കുകയാണ്, അച്ഛനും അമ്മ തിരിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്ന സൈസിലുള്ള ജ്യൂസാണ് ഏറ്റവും താഴെ വെച്ചിരിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു സ്റ്റഡിയുടെ ബേസിസിലാണല്ലോ ഈ പ്രത്യേകിച്ച് ഈ രാജ്യം കൊണ്ടുവരുന്നത്, വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു സ്റ്റഡിയുടെ ബേസിസിലാണ്. അപ്പോൾ എന്താണേലും അങ്ങനെ വരുന്നൊരു തീരുമാനത്തിൻ്റെ പുറമിൽ ഇനി തൊട്ട് അബുദാബിയിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഇതുപോലെയുള്ള അൺഹെൽത്തി ഫുഡ്സ്, അതിനി ഈ ടെംപ്റ്റേഷൻ സോൺ എന്ന് പറയുന്ന ഇപ്പോൾ ഒരു അയലിൻ്റെ സ്റ്റാർട്ടിങ്, ഒരു അയലിൻ്റെ എൻഡ്, അതുപോലെ തന്നെ ക്യൂ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ബബിൾ ഗംസ്, ച്യൂയിങ് ഗംസ്, ചോക്ലേറ്റ്സ് ഇതൊക്കെ ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ വിചാരിച്ചാൽ ചുമ്മാ എടുത്തിട്ടൊക്കെ ഇരിക്കട്ടെ, കാറിൽ വെക്കാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സമയത്ത് കഴിക്കാം. ഈ ച്യൂയിങ് ഗംസിൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഈ ലൈൻ ചെയ്യുന്ന ഏരിയയിലെ ഷെൽഫിൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് എനിക്കൊന്നൊരു ഹെൽത്തി പരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളോട് കൊണ്ടുവരികയാണെങ്കിൽ ഇവൻ പ്രോട്ടീൻ ബാർ അവിടെ വെക്കും, എനിക്ക് തോന്നുന്നില്ല, കാരണം അതിൻ്റെ റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതവിടെ വെച്ച് കഴിഞ്ഞാൽ അത് പോവില്ല. പക്ഷേ ആ ഒരു ട്രെൻഡിലേക്ക് ഒരുപക്ഷെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ നല്ലതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഓൺലൈൻ ഷോപ്പിംഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു വട്ടം ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനം പറിച്ചു, ഞാൻ എന്താ സാധനമെന്ന് ആ ബ്രാൻഡൊന്നും പറയുന്നില്ല, എടുക്കാൻ ഞാൻ പോയ സമയത്ത് ഒരു റേറ്റ് കണ്ടു. അപ്പോൾ റേറ്റ് കണ്ടപ്പോൾ ഞാൻ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മാർക്കറ്റ് റേറ്റ് അറിയില്ല. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഈ ഓൺലൈൻ നൂൺ ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, അതിലേക്ക് കയറി നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 5 ദിറത്തിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. ഞാൻ അന്ന് എടുത്തതാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ. ഞാൻ എന്ന് വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റിനോ ബാക്കിയുള്ള കടകളിലും ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, പക്ഷേ ഇതിലേക്ക് നമ്മൾ ഈ പ്രൈസ്
ഇത് ചെയ്യുന്നതും നമുക്ക് ഈ വേണ്ടാത്ത സാധനങ്ങൾ, ഇപ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞതുപോലെ നമ്മൾ അല്ലെങ്കിൽ ഈ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഒരുപാട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും ഒക്കെ തന്നെ നമുക്ക് കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഓൺ അതർ ഹാൻഡ് നമ്മൾ ഈ ടച്ച് എക്സ്പീരിയൻസ് ചെയ്ത് മേടിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്, അതിന് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി തന്നെ വേണം. അപ്പോൾ എന്താണേലും ഇത് ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ഈ ജങ്ക് ഫുഡ് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലതാണ്. നിങ്ങൾ ഏത് നിങ്ങളെന്താണ് നിങ്ങളുടെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഈ ഓൺലൈൻ എന്ന് പറഞ്ഞതുണ്ടല്ലോ, ചില കാറ്റഗറി സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമുക്കത് കമ്പയർ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന, കാരണം നമുക്ക് എപ്പോഴും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ബാക്കിയൊക്കെ തന്നെ എനിക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ തന്നെയാണ് എനിക്ക് സ്റ്റിൽ ഇഷ്ടം. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഷോപ്പിംഗ് പാറ്റേൺ അത് നിങ്ങൾക്ക് പറയാം. എനിക്ക് ഒരുപാട് പേര് എന്നെ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. വാട്സാപ്പിലായാലും മെസ്സേജ് അയച്ചാൽ മതി, 0585829220. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ മാർക്കറ്റ് എക്സ്പീരിയൻസ് ഏതാണ്, ഓൺലൈൻ ആണോ അതോ നിങ്ങൾക്കിനി സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോയി പർച്ചേസ് ചെയ്യാനാണോ എന്നുള്ളത് കൂടെ നിങ്ങൾക്ക് പറയാം.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള സമയമാണ്. എന്താണ് വിനു പത്മ ഇന്നത്തെ സംഭവം?
2: ഇപ്പൊ സി ജെ പിയുടെ ഈ സമരത്തിൽ മൗനം വെടിഞ്ഞ് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെറുപ്പക്കാരുടെ വിഷയമാണ്, അതിൽ കാര്യക്ഷമമായിട്ട് ഇടപെടുമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഇന്നത്തെ ഒരു ദിവസം വരുന്നു. ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 കുറിച്ചിട്ട്. എന്താണ് ഈ ആർട്ടിക്കിൾ 19? അത് നമ്മൾ സ്ഥാപിക്കപ്പെടേണ്ടതല്ലേ, സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ എന്ന വലിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3-ാം ഭാഗത്തിൽ പാർട്ട് 3-ൽ പൗരന്മാർക്ക്, നമ്മുടെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന ഒരുപാട് മൗലിക അവകാശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ആർട്ടിക്കിൾ 19(1) എന്ന് പറയുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉൾപ്പെടെ 6 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ 19(1)ൽ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യം തന്നെയാണ്, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. നമുക്ക് ഏറ്റവും അധികം ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടുന്നത്, നമ്മുടെ ഇന്ത്യ അത് ഏറ്റവും പരമാധികാരത്തോടെ ഒരു അവകാശത്തോടെ കാണുന്നത് എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. സ്വന്തം ആശയങ്ങളും സ്വന്തം അഭിപ്രായങ്ങളും മറ്റുള്ളവരെ അറിയിക്കാനുള്ള അവകാശം നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്മാർക്കും നമ്മുടെ ഭരണഘടന അനുവദിച്ചു നൽകുന്നുണ്ട്. അതുപോലെ പത്രസ്വാതന്ത്ര്യം, വിവരമറിയാനുള്ള അവകാശം എന്നിവയൊക്കെ, ഇതൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് കാണുക. ഇനി 19(1)(c) 19(1)(a) ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇനി 19(1)(b) ഉണ്ട്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനപരമായിട്ടുള്ള യോഗങ്ങൾ. അതായത് ആയുധങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് യോഗം ചേരാനും പ്രതിഷേധിക്കാനുമുള്ള അവകാശങ്ങൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കുണ്ട്. അതായത് ജന്തർ മന്ദറിൽ അവിടെ പ്രതിഷേധിക്കുന്നവരാരും പിന്നെ നമ്മുടെ രാജ്യത്തിനെതിരെയോ ആന്റി നാഷണലോ ഒന്നുമല്ല, കാരണം അവർക്ക് സമാധാനപരമായിട്ട്. അപ്പോഴാണ് അഭിജിത് ദീപ്കെ പറയുന്നത് ഈ സമരത്തിന് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് നുഴഞ്ഞു കയറിയിട്ട് അക്രമകാരികളായിട്ട് അക്രമ സംഭവങ്ങളുമായിട്ട് കയറി വരുന്നുണ്ട്, അതായത് ആയുധങ്ങളുമായിട്ട് ഇതിൽ കയറി വരുന്നുണ്ടെന്ന്. അത് മാറും, അത് ആർട്ടിക്കിൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കുന്നില്ല, നമ്മുടെ ഭരണഘടന അനുവദിച്ചു കൊടുക്കുന്നത്. സമാധാനപരമായിട്ട് എനിക്കും അക്ഷയ്ക്കും ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ ഏത് ഭാഗത്തും യോഗം ചേരാനും അത് ജനങ്ങളിലേക്ക് അറിയിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇനി 19(1)(c) എന്ന് പറയുമ്പോൾ സംഘടനകൾ രൂപീകരിക്കാൻ, ഫ്രീഡം ഓഫ് ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ് എന്നാണ് പറയുന്നത്. സംഘങ്ങളോ യൂണിയനുകളോ രാഷ്ട്രീയ പാർട്ടികളോ രൂപീകരിക്കാനുള്ള അവകാശവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ വരുന്നത് 19(1)(d) ആണ്, സഞ്ചാര സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് എപ്പോ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു സംഭവമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് നൽകുന്നുമുണ്ട്. പിന്നെ വരുന്നത് 19(1)(e) എന്ന് പറയുന്നത് താമസ സ്വാതന്ത്ര്യം എന്ന് പറയും, ഫ്രീഡം ഓഫ് റിസൈഡ് ആൻഡ് സെറ്റിൽ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏത് ഭാഗത്തും താമസിക്കാനും സ്ഥിര താമസമാക്കാനും ഒരു ഇന്ത്യൻ പൗരന് അവകാശമുണ്ട്. ഇനി വരുന്നത് 19(1)(g) എന്ന് പറയുന്ന വകുപ്പാണ്, തൊഴിൽ സ്വാതന്ത്ര്യം, ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ, ഇഷ്ടമുള്ള തൊഴിലോ ഇഷ്ടമുള്ള ബിസിനസ്സോ വ്യാപാരമോ ചെയ്യാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ അവകാശങ്ങൾ പൂർണ്ണമാണെന്നും രാജ്യത്തിന്റെ പരമാധികാരം, രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തിന്റെ പൊതുസമാധാനം എന്നിവ മുൻനിർത്തി ഭരണകൂടത്തിന് ഇവയിൽ ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അധികാരമുണ്ടെന്നുകൂടി ഭരണഘടന വ്യക്തമാക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ ഭരണകൂടത്തിന് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് റെസ്ട്രിക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് 10,000 പേരെ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ 5,000 പേരെ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലം, അവിടെ 5,000 ഇരട്ടിയായിട്ട് 10,000-20,000 വരുമ്പോൾ അത് റെസ്ട്രിക്ട് ചെയ്യാനും അതൊരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ഭരണകൂടത്തിന് ഇടപെടാമെന്നാണ് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ ആർട്ടിക്കിളിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞൊരു സംഘടന തന്നെയുണ്ട് കേട്ടോ. പക്ഷേ ഈ ലോകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിവര സ്വാതന്ത്ര്യത്തെയും പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. 1987 ഈ സംഘടന സ്ഥാപിതമായത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആർട്ടിക്കിൾ 19 നിന്നാണ് സംഘടനയ്ക്ക് അതിന്റെ പേര് ലഭിച്ചതെന്നാണ് പറയുന്നത്. അതിൽ പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, ഇടപെടലുകളില്ലാതെ അഭിപ്രായം പ്രകടിപ്പിക്കാനും അതിർത്തി കണക്കിലെടുക്കാതെ ഏത് മാധ്യമങ്ങളുടെയും വിവരങ്ങൾ തേടാനും സ്വീകരിക്കാനും കൈമാറാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 19(1)(a) എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഒരു ആർട്ടിക്കിൾ മാത്രമല്ല, അത് ലോകവ്യാപകമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിവര സ്വാതന്ത്ര്യം ചരിത്രത്തെയും സംരക്ഷിക്കുന്നതിനുമായിട്ടുള്ള ഒരു ആഗോള സംഘടന കൂടിയാണ് എന്നുകൂടി ഓർക്കുക. 1991 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നു, വിജയ് സേതുപതിയും നിത്യ മേനോനും അഭിനയിച്ച ഒരു സിനിമ. അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ നമ്മുടെ സുഹൃത്ത് ഇന്ദുവാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. നമ്മുടെ സർക്കാരുണ്ടല്ലോ, കേരള സർക്കാർ വനിതകൾക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫണ്ട് നൽകിയിരുന്നു KSFDC. ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ ആർട്ടിക്കിൾ 191A എന്ന് പറയുന്ന ഒരു സിനിമ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. കുറച്ചൊരു പൊളിറ്റിക്കൽ ഇതാണ്, എങ്ങനെയാണ് വിജയ് സേതുപതി ഒരു മലയാള സിനിമയിൽ ആ സമയത്ത് അഭിനയിച്ചെന്നൊക്കെ പലർക്കും അത്ഭുതം ഉണ്ടായിരുന്നു. വിജയ് സേതുപതിക്ക് അങ്ങനെ വലിയൊരു റോളൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല. നിത്യ മേനോനാണ് ആ സിനിമ കൊണ്ടുപോയിരുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല, പലപ്പോഴും ട്രെയിലറും ചർച്ചകളുടെ ഭാഗമായിട്ട് ഞാൻ കണ്ടതേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഭരണഘടന നൽകുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് വന്ന ഒരു സിനിമ കൂടിയാണ് ആർട്ടിക്കിൾ 191A എന്ന് പറഞ്ഞൊരു സിനിമ.
1: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ പ്രൊട്ടസ്റ്റ് ആക്ച്വലി ഇത് വളരെ വിജയകരമായിട്ടുള്ളതിന്റെ ലക്ഷണമാണ്. കാരണം ഇതെല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെയാണ്. മധ്യപ്രദേശിലെ കെൻ ബിത്വ എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റ്, നമ്മുടെ ആദിവാസികൾ ഒരു അതിന്റെ റിവർ ലിങ്കേജിന്റെ ഭാഗമായിട്ട് നടത്തുന്ന, എനിക്ക് അവരുടെ ഭൂമി കൈയേറുന്നതിനെ തുടർന്നിട്ടുള്ള ഒരു വലിയൊരു പ്രൊട്ടസ്റ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇതിന്റെ ഇതിൽ അത് സത്യം പറഞ്ഞാൽ അത്രയും
2: ഒഴുകിപ്പോയ പോലെ
1: ഇന്ത്യയിൽ ഞാൻ നോക്കുമായിരുന്നു 10 പ്രൊട്ടസ്റ്റാണ് നടക്കുന്നത്.
2: ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ ഡൽഹിയിലേക്ക് കർഷകർ ഒരു വലിയ മാർച്ചും കൂടി വരുന്നുണ്ട്. അതും വന്ന് CJP മാർച്ച് ഈ ഒരു ആദിവാസി വിഭാഗത്തിന്റെ മാർച്ചെല്ലാം കൂടി ചേരുമ്പോണ്ടല്ലോ, ഇന്ത്യയുടെ ഒരു ഡ്രോൺ കാഴ്ചയിൽ നമുക്ക് കാണാം ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് പല വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾ.
1: തീർച്ചയായിട്ടും
2: ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നൊക്കെ ഡൽഹിയിലേക്ക് കർഷകർ ഒരു വലിയ മാർച്ചും കൂടി വരുന്നുണ്ട്. അതും വന്ന് CJP മാർച്ച് ഈ ഒരു ആദിവാസി വിഭാഗത്തിന്റെ മാർച്ചെല്ലാം കൂടി ചേരുമ്പോണ്ടല്ലോ, ഇന്ത്യയുടെ ഒരു ഡ്രോൺ

0: ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ത്യ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നമ്മൾ ഇത്ര വളരെ പ്രൗഡായിട്ടാണ് നമ്മൾ ഒരു ഇന്ത്യനെ അതിനെ ഉയർത്തിപ്പിടിക്കുന്നത് അല്ലേ. എന്നാൽ ആ ആർട്ടിക്കിളിനെ പറ്റിയിട്ടാണ് എന്നാൽ ഇന്ന് എന്താ സംഭവത്തിൽ നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നത്. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് മിനിപത്മ, അത് വളരെ എന്താ പറയുക ഒരു കോർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ്
2: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി.
0: ഓൾറൈറ്റ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ എന്താണ് സംഭവിക്കുന്ന സുഹൃത്തുക്കളെ? ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷൻ കൂടി വ്യാപരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഷാർജയിലെ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ആക്സിഡൻറ്റ്സ് അൽസാഹിയ, നമ്മുടെ സിറ്റി സെൻറ്റർ അൽസാഹിയയുടെ അവിടെ രണ്ട് ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ലോ മൂവിങ് ട്രാഫിക് നാദൽ ഹമർ വരെയാണ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുള്ള ദിവസത്തെ ട്രാഫിക് സിറ്റുവേഷൻ പോലെയാണ് കേട്ടോ ഇന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അലിത്തിയ ടോൾ റോഡിലും അതുപോലെ തന്നെ എമിറേറ്റ്സ് റോഡിലും ഈ ട്രാഫിക് സിറ്റുവേഷൻ തന്നെ കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിലും ഇച്ചിരി കൂടുതലായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. മലിഹ സ്ട്രീറ്റിൽ നല്ലപോലെ കൺജഷൻ ഉണ്ട്. അൽഖേൽ റോഡിൽ ഞാൻ മുന്നേ പറഞ്ഞേക്കുന്ന ആ ഒരു ചെറിയ സ്ലോ മൂവിങ് ട്രാഫിക് അവിടെ തന്നെ ഇങ്ങനെ രൂപീകരിക്കുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. ഏറ്റവും ശാന്തമായിട്ട് പോകുന്നത് ഷെയ്ഖ് സയ്യിദ് റോഡ് തന്നെയാണ്. ബാക്കി ദുബായ് റോഡ്സുകളിൽ നമ്മുടെ എമിറേറ്റ്സ് റോഡും അതുപോലെ തന്നെ അലീൻ റോഡും ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞ ഇത്രയും ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് റോഡുകൾ ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വണ്ടി ഓടിക്കാത്ത സമയത്ത് മെസ്സേജ് തരാനാണ്.
2: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

എത്ര കേട്ടാലും മതി വരാത്ത ഒരു സോങ് ആണ് കേട്ടോ. ഈ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് പാട്ട് വെക്കുന്ന എന്തെങ്കിലും ശീലങ്ങളുണ്ടോ? എനിക്ക് ഭയങ്കരമാണ്, ഞാൻ പാട്ട് കേട്ട അന്നേരം ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ എന്താ പറയുക, എൻ്റെ ചില പ്ലേലിസ്റ്റുകളുണ്ട്, അതിനകത്തെ ഒരു സോങ് ആണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ അയാൾക്കത് എഴുതിയിരിക്കാത്ത ആകാശത്താമര, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് വളരെ ലൈറ്റായിട്ടുള്ള, പിന്നെ കുറേ ലോഫീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് രസമാണ് ഈ ലോഫി ഒക്കെ കേട്ട് അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങണം. അപ്പം എന്താണെങ്കിൽ ഈ പാട്ടുകൾ നമുക്ക് എന്നും ഒരു വികാരം തന്നെയാണ്. ഏത് പാട്ടുകൾ കേട്ടാലും അതിൻ്റെ മെമ്മറീസ് നമ്മുടെ മനസ്സിലേക്ക് തന്നെ ഓടി വരും. എനിവേസ്, നമ്മുടെ ഓണസദ്യയുടെ കാര്യം തന്നെയാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് എ ടൈം നിങ്ങൾക്ക് ഒരാളെ സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ് നമ്മുടെ സ്നേഹസദ്യ. ഈ വട്ടം നമ്മൾ യു എ പണിതുയർത്തിയ ആളുകളെയാണ് ഹോണർ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സദ്യയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇനിയും സദ്യകൾ ഉണ്ടാവും, പക്ഷേ ഈ ഒരു സദ്യ എന്ന് പറയുന്നത് യു എയിലെ തന്നെ ഏറ്റവും ടോപ്പ് റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അതായത് യു എയിലെ തന്നെ ടോപ്പ് 3 പൊസിഷനിലുള്ള ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള ഖതക് റെസ്റ്റോറൻറ്റ് ജുമേറയിൽ വെച്ചിട്ടാണ് ഈ വട്ടത്തെ ഓണസദ്യ. അതും ഒരു ഫൈൻ ഡൈൻ ഓണസദ്യയാണ്. ആക്ച്വലി ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് സൗത്ത് ഇന്ത്യൻ ഡിഷ്, അതായത് മലയാളികൾക്ക് വേണ്ടിയിട്ട് മാത്രം അവർ 10 ഡേയ്സിലേക്ക് വേണ്ടി ഈ ഒരു സദ്യ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എയിലെ വളർച്ചയ്ക്ക് പിന്നിൽ നിന്ന് ഒരുപാട് പേരുണ്ട്, അറിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അതൊരു പക്ഷേ ഒരു എഞ്ചിനീയർ ആയിക്കോട്ടെ, ഒരു ഫോർമാൻ ആയിക്കോട്ടെ, ഒരു സെക്യൂരിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു നേഴ്സ് ആയിക്കോട്ടെ, ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഇത് ആരാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇതൊന്നും ആരും അറിയാതെ പോകുന്ന, ഇദ്ദേഹത്തിൻ്റെ സേവനം അത്ര ബെസ്റ്റാണെന്ന് നിങ്ങളാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആ ഒരാളെ ആയിരിക്കും ഞങ്ങൾ ഈ തവണ ഓണസദ്യക്ക്, നമ്മുടെ ആദ്യത്തെ ഓണസദ്യക്ക് നമ്മൾ കൂട്ടാനായിട്ട് പോകുന്നത്. അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവരെ സംബന്ധിച്ച്. നിങ്ങൾക്ക് ഇവിടുത്തെ നിങ്ങൾക്ക് സദ്യ മേടിച്ചു കൊടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ പറയുന്ന ദ ടോപ്പ് റെസ്റ്റോറൻറ്റ് ഇൻ ദുബായ് അല്ലെ ആ ഒരു സദ്യ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ദ ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്ത് അയക്കേണ്ട ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് ഓണസദ്യ സ്പേസ്, ആ വ്യക്തിയുടെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആരാണോ ആ വ്യക്തിയുടെ പേര് സ്പേസ് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ഇവിടെ ചേർത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അതല്ല, നിങ്ങളാണ് ആ ഒരു വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഡിസേർവിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വെച്ച് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ എന്താണേലും ഇത്തവണത്തെ ഓണം ഒരു വലിയൊരു നല്ലൊരു കാര്യം ചെയ്ത് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ എന്താണേലും വേഗം തന്നെ മെസ്സേജ് അയക്കുക. ലാസ്റ്റ് നിമിഷം വരുന്ന സമയത്ത് നിങ്ങൾ അയ്യോ ഇന്നൊരാളുണ്ടായിരുന്നു, എപ്പോഴും നമുക്ക് കാണാറുള്ളതാണ്, അപ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുന്നത് ഒരു സങ്കടം വരും, അയ്യോ അദ്ദേഹത്തിനെയും കൂടെ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. കാരണം സമയം തീർന്നു പോയി കഴിഞ്ഞാൽ കാര്യമില്ല. അപ്പോൾ എന്താണേലും ഇനി ഉടനെ തന്നെ ഇപ്പോൾ ജൂലൈ അവസാനിക്കുന്നു, ഓഗസ്റ്റ് ഇപ്പോൾ വരാൻ പോകുന്നു, അടുത്ത മാസം നമ്മൾ ഓഗസ്റ്റിലേക്ക് കയറാൻ പോകുന്നു, ഓണക്കാലത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ എന്താണേലും ഈ സ്നേഹസദ്യയിലേക്ക് നിങ്ങൾക്ക് ആരെയാണ് സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് കാര്യങ്ങൾ നമ്മളിലേക്ക് അയച്ചു തരിക മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്താണേലും വേഗം തന്നെ അയച്ചോളൂ. ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ആൻഡ് 11 o'clock.

0: You're listening to Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിയിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
3: എന്തായി ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കാണ്ടാ
3: മോനെ, പോടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
3: അമ്പാണ് എന്നാ വേഗം പോ അഡ്രസ്സിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക,
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾഡ്രാസ് ഓട്ടോ AC പാർട്സ്. അൾഡ്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾഡ്രാസ് .me.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. You are listening to Sand Dunes with Akshay and Vidya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നിർണായക നീക്കവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കുറ്റവാളികൾക്ക് അതിവേഗത്തിലും കഠിനവുമായ ശിക്ഷ ഉറപ്പാക്കുകയാണ് നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അടിയന്തര നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.

നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്നു. ജന്തർ മന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവയ്ക്കാതെ പ്രശ്നപരിഹാരമാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CJP. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരം ശക്തമാകുന്നതിനിടെ ആശുപത്രിയിൽ നിന്നുള്ള ആദ്യ വീഡിയോ സന്ദേശം പുറത്തുവിട്ട സോനം വാങ്ചുക്. പ്രതിഷേധക്കാർക്കുമേലുള്ള കേസുകൾ പിൻവലിക്കണമെന്നും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കുമേലുള്ള പോലീസ് അക്രമം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നില്ലേ? കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നില്ലേ? തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലുമൊക്കെ ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ PSC പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുന്നുവെന്ന് JP നദ്ദ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തകർക്കാൻ BJP ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി CJPയുടെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞുകയറുന്നു, സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്ന് അഭിജിത്ത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വസതിയിലേക്ക് പോകില്ലെന്നും അവർക്ക് ജന്തർ മന്ദറിലേക്ക് വരാമെന്നും അഭിജിത്ത് ദീപ്കെ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം SIT കസ്റ്റഡിയിലെടുത്തു. വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രശാന്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പ്രിയങ്ക ഗാന്ധി MP ഓഫീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വിദ്യാ ബാലകൃഷ്ണൻ MLA നിന്ന് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ, ഗൌരവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. UP ഡൽഹി അതിർത്തിയിൽ നിന്നാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. തുടർച്ചയായ 12-ാം ദിവസവും ഇറാനിൽ US കനത്ത വ്യോമാക്രമണം. ബുഷെഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണം. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി US മുന്നറിയിപ്പ് നൽകി. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്നും മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം, തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിലേക്ക് നേർക്കായിരിക്കുമെന്നും മേഖലയിലെ രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദനിലേക്ക് ഇറാൻ ആക്രമണം തുടങ്ങി. ഇതിനിടെ ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൗദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തതിലെ പോലീസ് വീഴ്ചയിൽ ക്രൈംബ്രാഞ്ച് DYSP നോട്ടീസ്. ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനാണ് നോട്ടീസ്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. സുപ്രീംകോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പയ്യന്നൂരിൽ മുൻ CPM നേതാവ് T പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷി കേന്ദ്രത്തിന് തീയിട്ട് അജ്ഞാതർ. V കുഞ്ഞികൃഷ്ണൻ MLA അനുകൂലിയായ പുരുഷോത്തമന്റെ കണ്ടങ്കാളിലുള്ള ചെമ്മീൻ കെട്ടിനാണ് പുലർച്ചെ അക്രമികൾ തീവച്ചത്. രാഷ്ട്രീയ വിരോധത്തെ തുടർന്ന് CPM പ്രവർത്തകരാണ് ഈ ക്രൂരതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പുരുഷോത്തമൻ ആരോപിച്ചിട്ടുണ്ട്. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 48%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. Today's shows are brought to you by Safir Market, Ajman Helioil, Oru Pudhiya Shopping Destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.
3: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah.
0: Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice.

Good morning, welcome back home 92.2 of FM लेके स्वागत है। Hey, नमस्कारों, अक्षय यान। Beautiful day, beautiful morning. Your song and ഏറ്റവും ഫേവറേറ്റ് ഇത് എനിക്ക് നമ്മൾ ചില സമയത്തുണ്ടല്ലോ, നമ്മൾ വണ്ടിയെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ റേഡിയോ കേട്ടോണ്ടിരിക്കുന്ന സമയത്തോ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില പാട്ടുകൾ ഫേവറേറ്റ് ആവും. അത് അതുപോലത്തെ ഒരു സോങ് ആണ് ഈ അമ്മ പുതുമെ പിന്നാലെ ആരോ എന്ന് പറയുന്ന ആ ഒരു വരികളുണ്ടല്ലോ, ഞാൻ ഈയിടെ ആക്സിഡന്റ് ചോദിച്ചു ഈ പാട്ട് ഇതിനകത്ത് എൻ്റെ മനസ്സിൽ ഇത് കിടക്കുന്നില്ല, എന്നിട്ടാണ് പറഞ്ഞ് അമ്മ പുതുമെ എന്ന് പറയുന്നത് അതിനിടയിലെ സോങ് ആണ്. അതിന് ശേഷമാണല്ലോ ഇതെപ്പോ വന്നാലും ഞാനിങ്ങനെ നല്ല വോളിയൊക്കെ വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. നല്ല ഗംഭീര സോങ് ആണ് ഇത്, കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ട ഒരു സോങ് ആണ്. എനിവേസ്, നിങ്ങളെന്ത് ചിന്തിച്ച്, നിങ്ങളുടെ ഓഫീസിലേക്ക് നിങ്ങൾ വന്നു, ഒരു എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ 8 മണിക്ക് 9 മണിക്ക് നിങ്ങൾ ഓഫീസിലേക്ക് വരുന്നു, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഓഫീസിൽ ഡാൻസ് ചെയ്യാം. നിങ്ങളെല്ലാ കൊളീഗും നിങ്ങളുടെ സിഇഒയും നിങ്ങളുടെ മാനേജറും എല്ലാവരും കൂടെ ഡാൻസ് ചെയ്യുക. ഡാൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വർക്കിലേക്ക് പോവുക. എങ്ങനെ ഉണ്ടാവും ആ ഒരു സിറ്റുവേഷൻ എന്നാലോചിച്ച് നോക്കി. ഇപ്പം നിങ്ങൾ പറയും അല്ലാതെ തന്നെ അക്ഷയ് ഇവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. അല്ല, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കലീസ് ടൈംസിൽ വന്നേക്കുന്ന ഒരു ആർട്ടിക്കിളാണ്, 5 മിനിറ്റ്സ് ഓഫ് ഡാൻസിങ് എ ഡേ മേ ബൂസ്റ്റ് യുവർ ബ്രെയിൻ സയൻസ് സയൻറ്റിസ്റ്റ് സെയ്സ് എന്ന് പറയുന്നുള്ളൊരു ആർട്ടിക്കിളാണ്. അപ്പം ഞാനിത് നേരെ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇത് സത്യത്തിൽ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണോ, ഇത് ആക്ച്വലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണെന്നാണ് പറയുന്നത്. അതായത് ഈ 5 to 10 മിനിറ്റ്സ് നമ്മളൊരു ദിവസം നമ്മുടെ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു ഡാൻസിങ് ഒരു ശരീരത്തിൽ വരുന്ന ഒരു മൂവ്മെൻറ്റ്സ്, അതാ മൂവ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്, ഡാൻസിങ് എന്നല്ല. പക്ഷെ അത് ഡാൻസിങ് ആണ്, അതിലേക്കാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഒരു പാട്ട് വിട്ട് സ്പെഷ്യലി സോങ്ങിന് ഭയങ്കര പവറാണല്ലോ, നമ്മുടെ മൂഡിനെ ക്രിയേറ്റ് ചെയ്യാനും മൂഡ് ചേഞ്ച് ചെയ്യാനും നമ്മുടെ മൈൻഡ് സെറ്റൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ദിവസം ഉണ്ടല്ലോ. ഞാൻ ജിമ്മി പോകണം വേണ്ടതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഓക്കെ പെട്ടെന്ന് അങ്ങ് പോയിട്ട് ഹെഡ്സെറ്റ് അങ്ങോട്ട് വെച്ചിട്ട് ഒരു പാട്ടൊക്കെ ഇടുമ്പോഴത്തേക്കിടല്ലോ പിന്നെ നമുക്ക് എവിടെ നിന്ന് നമ്മൾ വേണമെങ്കിൽ ഒരു 2 മണി 3 മണി വരെ വേണമെങ്കിലും നമ്മൾ ഉണർന്നിരിക്കും, അതുപോലത്തെ ഒരു പവർ കിട്ടും. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഈ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആവും. നമ്മളൊരു ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ഡാൻസ് കൂടി, അത് ശരിയാണ്, എപ്പോഴും നമ്മുടെ ഒരു ഡാൻസ് ചെയ്യുന്നതിന് നമുക്ക് അത്രമാത്രം ബ്ലഡ് പ്രഷർ നമുക്ക് കയറുന്ന കാണാം, ഐ മീൻ ഫ്ലോ കയറുന്നത് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഭയങ്കരമായിട്ട് നമ്മുടെ മൂഡിനെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു കാര്യത്തിലുള്ളൊരു ഫോക്കസോ അല്ലെങ്കിൽ അറ്റൻഷനോ വളരെയധികം ഷാർപ്പനാക്കും എന്നുള്ളൊരു കാര്യം പറയുന്നത്. മെമ്മറി നമുക്ക് ഏതായാലും മറന്നു കിടക്കുന്ന അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള മെമ്മറീസോ കോർഡിനേഷൻസോ ഒക്കെ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഈ ഡാൻസിങ്ങിനെ പറ്റി പറയുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പരിപാടി തുടങ്ങുന്നതിന് മുന്നേ ഒരു ദിവസം ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്? നമ്മുടെ ബിഗ് ബോസ്. ഞാനത് പെട്ടെന്ന് ഈ ഒരു ഇത് കേട്ട സമയത്ത് ശരിയാണല്ലോ, ബിഗ് ബോസിൽ ഇങ്ങനെയാണല്ലോ, അത് എല്ലാ സീസണിലും അവർ ഡാൻസ് ചെയ്തിട്ടാണല്ലോ. 6 മണി എത്രയാ അലാവടിക്കുന്ന സമയത്ത് നമ്മൾ ടി വിയിൽ കാണുന്നതാണ്. ഈ ഡാൻസിന് അതിന് ഒരുപാട് എന്താ പറയുന്നത് ഒരു പ്രത്യേകത, ഡാൻസ് അറിയണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ചുവടുകൾ വെച്ചാൽ മാത്രം മതി എന്നുള്ള കാര്യമാണ് ഏറ്റവും പറയുന്നത്. ഈ ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണെ, നമ്മൾ പണ്ട് ഇപ്പം ഡാൻസ് അല്ല നമ്മൾ സ്പീഡിൽ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ 9 മണിക്ക് നമുക്ക് ഫസ്റ്റ് അറ്റൻഡൻസ് കയറി, നമുക്ക് കയറിയില്ലെങ്കിൽ 9:00 to 9:05 ഇടയ്ക്ക് കയറിയില്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസ് കിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഹോസ്റ്റൽ ഇങ്ങനെ താഴെയാണ്, അപ്പം ഈ കയറ്റമുണ്ട് മേളിലേക്ക്, ഓടിയാണ് കയറി. ഓടിക്കയറെന്ന് പറഞ്ഞാൽ ഇതുവരെ ഓടാത്ത ഓട്ടമാണ്, നമ്മൾ അവിടുന്ന് മെസ്സിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ഓടിക്കയറി വന്ന് ക്ലാസ്സിലേക്ക് വരുന്നത്. അത്രയും ഓടാന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളൊരു ചെറിയൊരു എക്സസൈസൊക്കെ ചെയ്തിട്ട് വരുന്ന പോലെ അവിടെ വന്നിരിക്കുന്ന സമയത്ത് ആ ഫസ്റ്റ് പീരീഡ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എവിടെ നിന്നില്ലാത്ത ഒരു എന്തോ ഒരു എനർജി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് പണ്ട് നമ്മൾ ഈ ഓഫീസിലൊക്കെ പോകാൻ നേരത്ത് ബസ് വരുമല്ലോ, ബസ് വരുമ്പോൾ പ്രൈവറ്റ് ബസ്സായിട്ട് സ്കൂൾ ബസ് ആയിക്കോട്ടെ, ഇതിലേക്ക് ഓടി നമ്മൾ ജംഗ്ഷനിൽ പോയിട്ട് നമ്മൾ ബസ്സിൽ കയറാന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമാണ് ആ സമയത്തുള്ളത്. സി, ഇതെല്ലാം നമ്മുടെ ബോഡിയെ ഒന്ന് മൂവ് ചെയ്യുക, നമ്മളൊന്ന് വാമപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു പുറകിലൊരു ഫാക്ട് എന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്ന സമയത്ത് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും സിഇഒസോ മാനേജേഴ്സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ചെയ്യാന്നേ, ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നാളെ ചരിത്രമായി വേറെ പല കമ്പനീസിനും മോട്ടിവേഷനായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം. എന്തായാലും അത് 4 ആളുകൂടെ അറിയണം നിങ്ങളുടെ കമ്പനി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടാണ് നിങ്ങൾ എംപ്ലോയിസിനെ നിങ്ങൾ പണിക്ക് കേട്ടുന്നത്, ആ അത്രയും സമയം പോയ പോട്ടെ എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുക്കണമെന്ന്. ചില കാര്യങ്ങൾ നമ്മളെടുത്ത് വെക്കുമ്പോഴല്ലോ പലരും നമ്മളെ ഫോളോ ചെയ്യും. എനിവേസ്, എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഹോം 92.2 FM അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻറ്റിൽ 11 o'clock, ഡ്രൈവ് സേഫ്. ബ്യൂട്ടിഫുൾ സോങ് നിങ്ങൾക്ക് വേണ്ടി ലൈനപ്പ് ചെയ്യുന്നു.

0: ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: നമ്മുടെ ടെക് ലോകത്തിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം സാംസങ്ങിന്റെ സെഡ് ഫോൾഡുകളിലൊക്കെ തന്നെ ലോഞ്ചിങ് ആയിരുന്നു. നമുക്കറിയാം വളരെ ചുരുക്ക ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഐഫോണിന്റെ ലോഞ്ചിങ്ങിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ സാംസങ് ഇപ്പം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് ഫോൾഡബിളാണ് ഈ ഫോൺസാണ്, ഫോൾഡബിൾ ഫോൺസാണ്. അതായത് ഒന്നല്ല രണ്ടും മൂന്നും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ആക്ച്വലി നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ഗാലക്സി ഫോൺ എവർ ആണ് സാംസങ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഫോൾഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഗാലക്സി സെഡ് ഫോൾഡ് 8 ഉണ്ട്, അതുപോലെ തന്നെ സെഡ് ഫോൾഡ് 8 അൾട്രാ ഉണ്ട്, സെഡ് ഫ്ലിപ്പ് 8 ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ സെഡ് ഫോൾഡ് 8 ആണ്. കാലത്തെ ഒരു അടിപൊളി ഒരു മോഡൽ, ഒരു സ്ക്വയർ ഷേപ്പ് ഫോൺ പോലെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം നേരത്തെ കാലത്തൊക്കെ സാംസങ്ങിൻ്റെ ഫോൾഡ് നോക്കുന്ന സമയത്ത് ആ ഒരു ഫോൾഡ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഫോൺ പോലെ ഇരിക്കും. അതാണ് സെഡ് ഫോൾഡ് 8 അൾട്രാ എന്ന് പറയുന്നത്. ഈ സെഡ് ഫോൾഡ് 8 എന്ന് പറയുന്ന ഒരു സ്ക്വയർ ഷേപ്പ് ഫോൾഡാണ്. പക്ഷേ അതിൻ്റെ ഗംഭീരമായിട്ടുള്ള സ്റ്റൈലിഷ് ഡിസൈനും പഴയ ബ്ലാക്ക്ബെറി ഫോണിനൊക്കെ ഉണ്ടല്ലോ ഒരു ഒരു സ്ക്വയർ ടൈപ്പ്, അതുപോലത്തെ ഒരു ഡിസൈനാണ് ഇവരിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഭയങ്കര രസമാണ് അതിൻ്റെ സ്ക്രീനും അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഫോൾഡിങ് സിസ്റ്റം ഒക്കെ തന്നെ ഒരു മാഗ്നറ്റിക് ലോക്കിലാണ് കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ അത് ചെയ്തേക്കുന്നതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ പലരും പറയുന്ന കാര്യമുണ്ട് ഈ ഫോൾഡിൻ്റെ ഫോണ് കംപ്ലയിൻസ് വരും. സി ആദ്യം ഫോൾഡ് 3 ഇറക്കിയ കാലഘട്ടം ഉണ്ടല്ലോ, അന്ന് തൊട്ട് യൂസ് ചെയ്യുന്നവരെ എനിക്ക് ഒരുപാട് പേരെ അറിയാം. പക്ഷേ 100 പീസിൽ ഒരു പീസ് കംപ്ലയിൻറ്റ് വന്നേക്കാം. അത് ഇപ്പോൾ ഈ പണ്ടെൻ്റെ അപ്പം പറയുന്ന പോലെ ഈ ഇലക്ട്രോണിക് സാധനം മേടിക്കുമ്പോൾ വാറണ്ടി ചോദിക്കുന്നത് വാറണ്ടി ഉണ്ടോ ഇല്ലയോ എന്നല്ലേ, ഇലക്ട്രോണിക് സാധനമാണോ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണോ അത് കേടാവും, അതെന്താണേലും കേടാവും. സോ അതിനകത്ത് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് മേടിച്ചിട്ട് കാര്യമില്ല, മേടിക്കുക എന്നേ ഉള്ളൂ. അതിൻ്റെ അപ്പം പണ്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫോൾഡ് കേടാവോ ഇല്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ എന്നോട് ചോദിച്ചാൽ എൻ്റെ റിവ്യൂ അനുസരിച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ക്ലാസ് ഫോണാണ് ഈ സാംസങ്ങിൻ്റെ ഫോൾഡ്. അത് തരുന്ന നമുക്കൊരു ഒരു ഒരു എന്താ പറയുക ഒരു ക്ലാസ് ഉണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ. അതിൽ നമ്മുടെ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ കംപ്ലീറ്റ് ഇൻവോയ്സിങ്ങും കാര്യങ്ങളെല്ലാം ഈ ഫോൾഡിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം അത്രയും മാത്രം അത് നമുക്ക് യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫീച്ചറാണ് തരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 179,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അപ് ടു 229,000 രൂപ വരെയാണ് ഫോൾഡ് സെഡ് ഫോൾഡ് 8 പ്രൈസിങ് പോകുന്നത്. അതായത് 16 GB തൊട്ട് 1 TB വരെ ഹാർഡ് ഡിസ്കിൻ്റെ ഇതിനനുസരിച്ചിരിക്കും മാറ്റം. ഇനിയിപ്പം സെഡ് ഫോൾഡ് 8 അൾട്രയ്ക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം അപ്രോക്സിമേറ്റ്ലി 200,000 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 260,000 രൂപ വരെ 16 GB തൊട്ട് 1 TB എന്നുള്ള നിരക്കാണ് അത് പോകുന്നത്. സെഡ് ഫ്ലിപ്പ് 8 നോക്കുകയാണെങ്കിൽ 124,000 തൊട്ട് 144,000 വരെയാണ് ഫ്ലിപ്പ് 8 പ്രൈസ് പോകുന്നത്. സി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ നിങ്ങൾ മേടിക്കുന്ന ഐഫോണിൻ്റെ പുറയിൽ പോകുന്നവർക്കൊക്കെ ഈ വില ഒരു വിലയാണോ എന്നുള്ള ഒരു ചോദ്യം കൂടെ ചോദിക്കും. കാരണം പിന്നെ വേറൊരു കാര്യമുണ്ട്, സി ഇത് ഇപ്പോൾ ഒരു ഫോൺ എന്നുള്ളതിനെക്കിട്ട് ഉപരി നിങ്ങൾ ബ്രാൻഡാണ് നോക്കുന്നവർക്കാണ് ഇത് ഈ ഒരു വിഷയമുള്ളത്. ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കോളിംഗ് ആണ് അല്ലെങ്കിൽ ഒരു വാട്സാപ്പാണ് അത് അത്രയും മതി എന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ബഡ്ജറ്റ് റേറ്റഡ് ഫോൺ എത്ര എത്ര ഫോണുകളാണ് എത്ര എത്ര ബ്രാൻഡ് 600 dirhams തൊട്ട് അതായത് നാട്ടിലെ ഒരു 12,000-15,000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഫോണുകൾ നിരകൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺലൈനിലേക്ക് കയറി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും സാംസങ് പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഫോൾഡ്, ഇത് പറഞ്ഞു വിടാൻ പറ്റില്ല. ഗാലക്സി വാച്ച് 9 ഇറങ്ങിയിട്ടുണ്ട്, ഗാലക്സി വാച്ച് 2 അൾട്രയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സെറ്റ് ഒറ്റ ഫോണുകളായിട്ടാണ് അവരിപ്പോൾ വന്നിരിക്കുന്നത്. പണ്ട് സാംസങ്ങിൻ്റെ ഓരോ ഫോണുകൾ ഇറങ്ങുന്ന സമയത്ത് ഈ എന്താ പറയുന്നത് ഭയങ്കര ഓരോ ഫോണുകൾക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോഡലുകൾ മാറി മറിഞ്ഞ് മറിഞ്ഞ് വരും, ഈ എ സീരീസ് അതുപോലെ തന്നെ പല സീരീസ്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് മാത്രമാണ് ഇവർ ഇത്ര ഹൈപ്പിൽ പറയുന്നത്. ബാക്കി സീരീസുകളൊക്കെ അതായത് സമയത്ത് വരികയും പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സാംസങ് പ്രൈസ്ഡായിട്ട് അതായത് മോസ്റ്റ് എക്സ്പെൻസീവ് ആൻഡ്രോയിഡ് ഫോൺ എവർ ഇൻ ദ ആ ഒരു ടാഗ് ലൈനിലൂടെയാണ് ഇപ്പോൾ ഈ ഫോണുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു 2 മാസത്തോടെ കഴിയുമ്പോൾ ഐഫോണും അവർ 18 ഇറങ്ങുന്നുണ്ട്, അവരുടെ ഫോൾഡ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും സാംസങ് ഫോൺ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റിയത് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ട്രാഫിക് നോക്കിയിട്ട് ഓടി വരാം.
1: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC.
0: രാവിലെ തൊട്ട് നമ്മുടെ റോഡ് വളരെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് നമ്മുടെ നാദൽ ഹമർ കഴിയുന്നവിടം വരെ ആയിരുന്നു സ്ലോ മൂവിങ്, അതിന്ന് ഇച്ചിരി ഒന്ന് വിട്ടുവിട്ട് ഉള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ഷാർജ ഏരിയയിൽ നല്ല രീതിയിൽ കഞ്ചഷൻ ഉണ്ട് കേട്ടോ. അല്ലി തേറ്റ് ഓൾഡ് റോഡ് നോക്കുകയാണെങ്കിൽ അവിടെയും കഞ്ചഷനും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. ദുബായിയുടെ റോഡുകളെല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആണ്. വൺസ് നിങ്ങൾ ഷാർജ ദുബായിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ പറയുന്നത് അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ട്രാഫിക്കുകളൊന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എവിടെയെങ്കിലും ഇനി ട്രാഫിക് രൂക്ഷമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ 0585829220 ഇത് ദുബായ് പോലീസിന്റെ നമ്പറല്ല, നമ്മുടെ ഇവിടുത്തെ വാട്സ്ആപ്പ് നമ്പറാണ്. ഇവിടെ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് മറ്റുള്ളവരിലേക്കും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ട്രാഫിക്
1: അപ്ഡേറ്റ് ബ്രോട്ട് ടു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
2: You are listening to Sand Dunes with Akshay and Vidya.

0: അമ്മാണെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
1: ശ്രദ്ധിക്കാണ്ടാ
0: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
2: അണ്ണം പേടിക്കണ്ടടാ,
3: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
0: അമ്മാണെ എന്നാ വേഗം പോ അഡ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണെ.
4: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: അങ്ങനെ വിജയുടെ ജനനായകൻ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു ചിത്രത്തിന് വേണ്ടി എന്തെല്ലാം ന്യൂസുകളാണ്, ഏതൊക്കെ സമയത്തായിരുന്നു വന്നിരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ജനനായകൻ്റെ റിലീസാണ് പോകാൻ പോകുന്നത്, ഗ്ലോബലി ഇത് റിലീസ് ചെയ്യുന്നുള്ളൊരു ന്യൂസും കൂടെയാണ് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ യു എയിലൊക്കെ തന്നെ ഇതിൻ്റെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ സ്ക്രീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണേലും ഒരുപക്ഷെ എല്ലാവരും തമിഴ്നാട്ടിലൊക്കെ വൻ ആഘോഷമാണ് ജനനായകൻ്റെ ഇതിനു വേണ്ടിയിട്ട്. ഒരുപക്ഷെ വിജയ് സി എം ആയതിനു ശേഷം വരാൻ പോകുന്ന ആദ്യത്തെ ചിത്രം കൂടെ അല്ലേ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലാണ് വേറെ ഒന്നും അത് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണേലും ജനനായകൻ്റെ റിലീസ് വൻ ആഘോഷമാക്കേണ്ടതാണ്. അപ്പോൾ അത്രയോ വീഡിയോസ് ആണെന്നറിയാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇന്ന് ഗൂഗിളിലേക്ക് നോക്കുന്ന സമയത്ത് ദ ക്രേസ് ഓഫ് വിജയ് ജനനായകൻ ഇസ് റിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് എന്താ പറയുന്നത് ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. എത്ര പേര് ഇത് കാണാനായിട്ട് കൊതിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ, കാരണം അദ്ദേഹം എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്, കാരണം സെലക്ഷന് മുന്നേ ചെയ്തേക്കുന്ന ഒരു സിനിമ അതെന്താണ് എന്നുള്ളത് ബിഗ് സ്ക്രീനിൽ കാണാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം എനിക്കുണ്ട്. ലെറ്റ്സ് സീ എങ്ങനെയാണ് സിനിമ പോകുന്നത്, എങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും റിലീസ് ഇന്ന് വൈകിട്ട് സ്ക്രീനിങ് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, തമിഴ്നാട്ടിലൊക്കെ തന്നെ. എന്തായാലും നമ്മുടെ യു എയിൽ പലയിടങ്ങളിലും സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ തന്നെ ഇന്നോട്ട് ആരംഭിക്കുന്നുണ്ട്. ജനനായകൻ ഒരു വൻ സക്സസ് ആകുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. ഇനി ഞാൻ നേരത്തെ വിചാരിച്ചു വിജയ് സി എം ആയതുകൊണ്ട് ഫ്രീ ടിക്കറ്റ് വില ഒക്കെ കൊടുക്കുമെന്ന്, തമിഴ്നാട്ടിലെങ്കിലും അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൂ. പക്ഷേ അങ്ങനെ പ്രഖ്യാപനമോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഒന്ന് നമ്മുടെ ഡൽഹിയിലെ വിഷയം നടക്കുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ ഒരു വലിയ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് സീ വരും ദിവസങ്ങൾ ജനനായകൻ എങ്ങനെയാണ് ആളുകൾ ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം.
0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ, ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
2: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
3: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: കപ്പലുകൾ ആക്രമിച്ചാൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി മറ്റൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. നേറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കൾ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യാനായി ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നമ്മുടെ യുവജനതയുടെ ഭാവിക്ക് ഏറ്റവും അധികം ദ്രോഹം ചെയ്തത് താങ്കളെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ താങ്കൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്ന് രാഹുൽ. ഒന്നാമത്, ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക. രണ്ടാമതായി, വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചന. ദേവസ്വം ബോർഡ് മുൻ അംഗം അജികുമാർ ഇപ്പോൾ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അജികുമാറിനെ വിളിച്ചു വരുത്തിയതാണ് പ്രത്യേക അന്വേഷണ സംഘം. പ്രിയങ്ക ഗാന്ധി MPയുടെ ഓഫീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത വിദ്യാ ബാലകൃഷ്ണൻ MLA യിൽ നിന്ന് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സ്വദേശികളായ നിതിൻ കുമാർ ഗൌരവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. UP ഡൽഹി അതിർത്തിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. തുടർച്ചയായി 12-ാം ദിവസവും ഇറാനിൽ US കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷനു നേരെ ആക്രമണമുണ്ടായി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ പാർലമെന്റ് വാർത്തകളിലേക്കാണ്. പാർലമെന്റ് സ്തംഭിച്ചിരിക്കുകയാണ്. നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് CJP നടത്തുന്ന സമരമാണ് ലോക്സഭയിൽ പ്രതിപക്ഷം ഇന്നും ഉന്നയിച്ചത്. ലോക്സഭയും രാജ്യസഭയും ബഹളത്തിൽ മുങ്ങി. ഇരുസഭകളും ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. വീണ്ടും പശ്ചിമേഷ്യയിലെ വാർത്തയിലേക്ക്. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ജി US മുന്നറിയിപ്പ് നൽകി. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കുമൊന്നും ഉണ്ടാകില്ലെന്ന മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെയായിരിക്കും. രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. US ആക്രമണങ്ങൾക്ക് പിന്നാലെ ജോർദനിലേക്ക് ഇറാൻ ആക്രമണം ഘടിപ്പിച്ചു. അതിനിടെ ബാബൽ ബന്ദറിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൗദി കപ്പലുകളെ ആക്രമിച്ചുവെന്ന് ഹൗദികൾ അവകാശപ്പെട്ടു. PDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തതിലെ പോലീസ് വീഴ്ചയിൽ ക്രൈംബ്രാഞ്ച് DYSP നോട്ടീസ്. ക്രൈംബ്രാഞ്ച് DYSP സുധീർ കല്ലനാണ് നോട്ടീസ്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് നോട്ടീസ് നൽകിയത്. സുപ്രീംകോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് DYSP നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2-ാം പ്രതി DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യുന്ന ഹാജരാക്കാൻ നോട്ടീസ്. നാളെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണം. കേസിൽ റിബേഷിന് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ജിതിൻ ഭാസ്കർ സ്ക്രീൻഷോട്ട് ആദ്യമയച്ച് നൽകിയത് റിബേഷിനാണെന്നും സ്ക്രീൻഷോട്ട് റെഡ് എൻകൌണ്ടർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത് റിബേഷാണെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് തുടക്കം. ഹരാരയിലാണ് ആദ്യ T20. കോമൺവെൽത്ത് ഗെയിംസിന് തുടക്കം. സ്കോട്ട്ലൻഡിൽ മത്സരം. August 2 കോമൺവെൽത്ത് ഗെയിംസ്. അടുത്ത വാർത്ത 11 മണിക്ക്.

0: FM News was brought to you by Dhanya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Station Clock. ഇപ്പോൾ 10:05.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 44%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ.
0: Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Today's shows are brought to you by Safir Market, Ajman Helioil, ഒരു പുതിയ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. സഫീർ മാർക്കറ്റ് ഓപ്പൺസ് ടുഡേ വിത്ത് അമേസിംഗ് ഓഫേഴ്സ് ആൻഡ് അൺബീറ്റബിൾ പ്രൈസസ്. സേവ് മോർ വിത്ത് സഫീർ പ്ലസ്. വിസിറ്റ് ടുഡേ സഫീർ മാർക്കറ്റ്, അജ്മാൻ ഹെലിയോ. എക്സ്പ്ലോർ, ഷോപ്പ് ആൻഡ് സേവ്.

0: You are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back. Home 92.2 of Public. Swagatham. Hey, namaskaram. Akshayana, ningalude koodiyullathu. And nammada school okke thodangan povunu. Alle, ellavarkkum ariya nammal ippo vacation laanu. School thodangan povunu ennu paranju kaniyal ee recruitmentum karyangalum okke nadakkunna oru samayamaanu idennu parayunnu. Ee already enikku thonnu kaiyinjittundu. Alle, ini ippo aarkengilum oru final chance nu venam ennundengil teachersinokke allengil non teaching staffsinokke thanne schoolukalilekku povanulla oru samayam koodiyanu idennu parayunnu. Pakshe ippo ee nammada Dubai Women's Association kaiyinja divasam avaru chernna oru മീറ്റിംഗിൽ അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ബിഹേവിയറാണ് ആക്ച്വലി പഠിത്തത്തെക്കാട്ടിൽ കൂടുതൽ അവർക്ക് ഈ ഗെയിമിങ്ങിനോടും അതുപോലെ തന്നെ എന്താ പറയുന്നത് മറ്റ് വേപ്പിങ്ങിനോടും അല്ലെങ്കിൽ ഈ ബുള്ളിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര അഡിക്ഷനാണ് ആക്ച്വലി കുറേയധികം കുട്ടികളുടെ ഈ ഇഷ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ പഠിത്തത്തിലെക്കാട്ടി കൂടുതൽ അവർക്ക് ഈ വക കാര്യങ്ങളാണ്. എന്നാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലും അതിലൊന്നും അവർക്ക് ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഇതുമില്ല. അപ്പോൾ ഒരു ഇതിനെ ഒരു ക്യാമ്പയിൻ പോലെ, ഇതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പോലെ കുട്ടികളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രെൻഡ് അഡിക്ഷൻ എന്ന് പറയാം. സോ ഇതെല്ലാം നല്ലതാണ്. ഈ ഗെയിമിങ്ങിനോട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ച് കൂട്ടത്തിൽ പറയുകയാണ്, ഗെയിം കളിക്കുന്നത് നല്ലതാണ്, നമ്മുടെ മൈൻഡിന് ഫോക്കസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് നല്ലതാണ്. പക്ഷെ കൂടുതലാകുമ്പോഴുണ്ടല്ലോ നമ്മുടെ കോൺസെൻട്രേഷനും നമ്മുടെ അറ്റൻഷനും നഷ്ടപ്പെടുത്തി കളയാനും അത് സാധിക്കും. അപ്പം ചില കാര്യങ്ങൾ എല്ലാം വേണം, അതിൻ്റെ ആയിട്ട് ലിമിറ്റില്ല. എന്ന് പറഞ്ഞ് വേപ്പിങ്ങും അതുപോലെ തന്നെ ബുള്ളിങ്ങും ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അപ്പോൾ എന്താണ് ഈ ഒരു ഇനിഷ്യേറ്റീവ്? ദുബായ് ഇനിഷ്യേറ്റീവ് എയിംസ് ടു അഡ്രസ് സ്റ്റുഡൻസ് ബിഹേവിയർ ചലഞ്ചസ് ത്രൂ ഇയർ റൗണ്ട് അവയർനെസ് പ്രോഗ്രാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നല്ലൊരു എന്താ ഫോക്കസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത്. പ്രത്യേകിച്ച് ദുബായ് വുമൻസ് അസോസിയേഷനാണ് ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കുട്ടികൾ ചില പാരൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. ഈ എനിക്ക് പലപ്പോഴും തോന്നിട്ട് ഈ കുട്ടികളെ മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ നിങ്ങൾ വളർത്തിക്കൊണ്ട് വന്നാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരിക്കലും നിങ്ങൾക്ക് അവരെ ഫോഴ്സ്ഡ് ഒന്നും ചെയ്യരുത്, ഇത് പറ്റില്ല, ചെയ്താൽ ഇന്നാണെന്ന് നിങ്ങൾ പറയാൻ പറ്റില്ല. അവർ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പാരൻറ്റിങ്ങിൽ വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതായിരിക്കും അവരുടെ ഒരു ജേർണിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഫുള്ള് സ്കൂളിന് കൊടുക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഒരു 1 or 2 months അല്ലേ, 2 months കഴിഞ്ഞല്ലേ ഇപ്പം ഇനി തുറക്കാൻ പോകുന്നത്. അടുത്ത മാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് വളരെ നല്ലൊരു അക്കാഡമിക് ഇയറിലായിരിക്കും ഒരു പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ സ്കൂളിലേക്ക് പോകാനായിട്ട് പോകുന്നത്. എന്നാലും ഒരു ബ്യൂട്ടിഫുൾ സോങ് നിങ്ങൾക്ക് വേണ്ടി വരുന്നു, മാണിക്യച്ചിറകൾ. എൻ്റെ ഈ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന വലിയൊരു മൊമെൻറ്റ്സ് നൽകിയേക്കുന്ന ഒരു സിനിമ കൂടെയാണ്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ പശ്ചാത്തലമൊക്കെ വളരെ നന്നായിട്ട് കാണിച്ചിട്ടുള്ള ജോ കുര്യൻ്റെ ഒരു ഗംഭീര സോങ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി ഇടുക്കി ഗോൾഡ്.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. രാവിലെ തൊട്ടേ നല്ല ട്രാഫിക് ആയിരുന്നു, ഈ സമയം നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അല്ലിത്തേറ്റ് ഓൾ റോഡിലെ ട്രാഫിക്കും കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും റോഡ് പൊതുവേ ശാന്തമായിട്ടുള്ള സിറ്റുവേഷനാണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാനാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. വണ്ടി ഓടിക്കാത്ത സമയത്ത് മെസ്സേജ് കേട്ടോ.
1: ട്രാഫിക്
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: അതാ
3: പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055 666

0: 0555-666-5859. That's 0555-666-5859. Home 92.2 FM. Home is a feeling.
1: Good morning once again. Welcome back. Home 92.2 FM. Swagatham. Ente kooda Nithyan join cheyyunnunde. Good morning, Nithya.
2: Very good morning.
1: One viral like kondirikkana Nithyayude oru videos um karyangalum okke. Nithya kondurunna chila topics okke bhangara adipoliyaanu. Actually, njangal innu parayan varunna oru karyam koodeyaanu idu. Nammude kazhinja divasathe videoyil palarum nalla comment cheytha samayathu oru comment njan sradhichittundarunnu ketto. Suryodayam kaanan beachil povano. Ethu suryanaanu beachil udikkunnathu.
2: Yes, adu njan ആദ്യം പറഞ്ഞൊരു സംഭവത്തിൽ നിന്നാണ് തോന്നുന്നു. കാരണം ഞാൻ പറയാറുണ്ട് കാരണം മൗണ്ടൻസിലേക്ക് ബീച്ചിലേക്ക്
1: പോകുന്നു. അല്ല, ഞാൻ ഇത് ചോദിക്കുന്നത് എന്റെ പൊന്നു ബ്രോ, ഇത് അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചാണോ അതോ നമ്മളെ കളിയാക്കിയതാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഈ സെയിം ചോദ്യം, നമ്മുടെ ഇന്ത്യയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സൺറൈസ് ഉള്ളത്? നമുക്ക് ബേസിക് ആയിട്ട് അറിയാം, നമ്മുടെ തൊട്ടടുത്ത് കന്യാകുമാരിയിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ എന്നെയൊക്കെ നമ്മളെ നല്ല സ്കൂളിൽ നിന്നൊക്കെ തന്നെ കൊണ്ട് കാണിക്കുന്നതാണ് സൺറൈസ് എന്ന് പറയുന്നത്. കന്യാകുമാരിയാണ് അത് ഫസ്റ്റ് പ്ലേസ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അതിന്റെ സെക്കൻഡ് പ്ലേസ് നമുക്കറിയാവുന്നതാണ് നമ്മുടെ ചെന്നൈയിലെ മറീന ബീച്ച്. അത് നമ്മുടെ കുറെ അധികം ആളുകൾ കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ഏതൊക്കെയാണ്? നമ്മൾ ഗൂഗിൾ പ്രകാരം ഗൂഗിളിനോട് ചോദിച്ചു ഇന്ത്യയിലെ ഏതൊക്കെയാണ്.
2: ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു നേരെ ആൻഡമാനിലേക്ക് പോയിക്കോ.
1: ശരി,
2: ആൻഡമാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കുന്ന എന്താണ്? കാലാപാനി അല്ലേ. ആ പേര് വെച്ചിട്ട് കാലാപാത്തർ ബീച്ച് ഉണ്ട്.
1: ഓ ശരി, കാലാപാത്തർ ബീച്ച് ആൻഡമാനിലാണ്.
2: പിന്നെ രാധാനഗർ ബീച്ച് ഉണ്ട് ആൻഡമാനില്. പിന്നെ നമുക്ക് വേറെ ആന്ധ്രാപ്രദേശിൽ, ആന്ധ്രാപ്രദേശിൽ ഒരുപാട് ബീച്ചുകൾ. ഫോർ എക്സാമ്പിൾ രാമകൃഷ്ണ ബീച്ച് വിശാഖപട്ടണത്തിലാണ്.
1: വിശാഖപട്ടണത്തിൽ ഒന്നുകൂടെ തന്നെ ഉണ്ട് യരാദ ബീച്ച് എന്ന് പറയുന്ന അല്ലേ, അവിടെ ഉണ്ട്. ഇനിയും നമ്മുടെ കോവളം എന്ന് പറയുന്ന പേരിലുള്ള ഒരു ബീച്ച് ഉണ്ട്. അത് പക്ഷേ ആക്ച്വലി ഗൂഗിളിൽ തന്നെ പറയുന്നുണ്ട് കേരളത്തിലെ കോവളം ബീച്ച് അല്ല, ആന്ധ്രാപ്രദേശിലുള്ള മറ്റൊരു കോവളം ബീച്ച് ആണെന്നുള്ള പറയുന്നുണ്ട്. വേറെ പല ബീച്ചുകളും ആന്ധ്രാപ്രദേശ് ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പുരി ബീച്ച് നമ്മൾ
2: ഒഡീഷയിലെ പുരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന പുരി ജഗന്നാഥ ക്ഷേത്രമായിരിക്കും. അവിടുത്തെ സൺറൈസിന് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്, കണ്ടവർക്കറിയാം. എനിക്കും ഏറ്റവും ഇഷ്ടം അവിടെ നിന്ന് പോകണം
1: എന്നുള്ളതാണ്.
2: പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ആ ഒരു ഗോപുരത്തിന്റെ മുകളിലൂടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണെന്ന്, ബീച്ചിൽ കാണുന്നതിനേക്കാൾ 100 ഇരട്ടി സൗന്ദര്യം.
1: ഓ ശരി, അല്ല ഈ അതുപോലെ തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സൺസെറ്റ്. സൺസെറ്റ് ആണ്
2: പറയുന്നത്,
1: സൺസെറ്റ് ആണ്, സൺസെറ്റ് ആണ്. കറക്റ്റ് അതിന്റെ നടുവിലൂടെ പോകുന്ന അതൊരു എഞ്ചിനീയറിംഗിന്റെ മാർവൽസ് ആണ് കേട്ടോ.
2: ഭയങ്കര
1: കൊല്ലം മുന്നേ. അപ്പൊ എന്തായാലും പുരിയിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ വേറെ എവിടെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ.
2: വെസ്റ്റ് ബംഗാളില്
1: ദിഘ ബീച്ച്, ദിഘ ബീച്ച് വെസ്റ്റ് ബംഗാളിലുണ്ട്. അങ്ങനെ കുറെ ഏകദേശം ഒരു, പിന്നെ ആന്ധ്രാപ്രദേശിലെ തന്നെ വേറെ ബീച്ചുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്,
2: ധാരാളം വരുന്നുണ്ട്.
1: ഏകദേശം ഒരു 10 ബീച്ച് നമുക്ക് ചുമ്മാതെ നമുക്ക് എണ്ണി കഴിഞ്ഞാൽ ഇന്ത്യയിൽ സൺറൈസ് കാണാൻ പറ്റുന്ന ബീച്ചുകളുണ്ട് അല്ലേ. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയത്തില്ലായിരിക്കാം. നമ്മുടെ ഏറ്റവും കൂടുതൽ പക്ഷെ കേരളത്തിൽ കാണുന്നത് സൺസെറ്റുകളാണ് ബീച്ചില്. സൺറൈസ് ഉള്ള ബീച്ചുകൾ വേറെ ഒരുപാടുണ്ട്. അപ്പൊ എന്താണെങ്കിലും മനസ്സിലായല്ലോ, സൺറൈസ് ചോദിച്ചാൽ എല്ലാവർക്കും
2: മനസ്സിലായല്ലോ. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി നിങ്ങൾ കണ്ടോളൂ. നമ്മൾ അതിൽ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സൂര്യകിരണങ്ങൾ പതിക്കുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.
1: അല്ല, ഇനി ഇതല്ല, നിങ്ങൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തെ സൺറൈസുകൾ കണ്ടിട്ടുണ്ട്, ബീച്ചിൽ സൺറൈസുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമന്റ് ചെയ്യാവുന്നതാണ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ശബരിമല സ്വർണക്കുള്ള പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറസ്റ്റിലായി. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് പി എസ് പ്രശാന്തിനെ SIT കസ്റ്റഡിയിൽ എടുത്തത്. കേസിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത മുൻ ബോർഡംഗം അഡ്വക്കേറ്റ് എ അജുകുമാറിനെയും ഉടനെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ശബരിമല സ്വർണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞു. സമാന നിലപാട് തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായ വി എൻ വാസവനും സ്വീകരിച്ചിരിക്കുന്നത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി മറ്റൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ല. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യാനായി ഇന്ത്യയിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി നൽകിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവും അധികം ദ്രോഹം ചെയ്തത് താങ്കളെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തം. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാൻ പുറത്താക്കുക. രണ്ടാമത്തേത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്ന് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷങ്ങൾ നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്ന് KC വേണുഗോപാൽ. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോഴാണോ ആലോചിക്കുന്നതെന്ന് KC വേണുഗോപാലിന്റെ ചോദ്യം. സോണിയാഗാന്ധിയും ഇതിൽ പങ്കെടുത്തു. MPമാർക്കിടയിൽ അതിനിടെ ഉന്തും തള്ളുമുണ്ടായി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനിടയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രിക്ക് വ്യക്തിപരമായ പങ്കില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. പ്രിയങ്ക ഗാന്ധി MPയുടെ ഓഫീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വിദ്യാബാലകൃഷ്ണൻ MLAയിൽ നിന്ന് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സ്വദേശി നിതിൻകുമാർ ഗൌരവ് എന്നിവരെയാണ് പിടികൂടിയത്. UP ഡൽഹി അതിർത്തിയിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെയും ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഖ്ചി USന് മുന്നറിയിപ്പ് നൽകി. അതിനിടെ ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൗദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. ബബൽ ബന്ധവിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൗദി കപ്പലുകളെ ആക്രമിച്ചുവെന്ന് ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടന്നതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൗദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ CIA അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച US. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. USഉം സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റ് എന്നറിയപ്പെടുന്ന കരാറിൽ ഒപ്പുവച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവച്ചുവെന്ന് US ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭരണപരവും മതപരവുമായ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി രാമജന്മഭൂമി ട്രസ്റ്റ്. ട്രസ്റ്റ് യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത്. ആചാരപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായി 9 സന്യാസ സമിതിയെ രൂപീകരിക്കും. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് തുടക്കം ഹരാറയിലാണ് ആദ്യ T20. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തുടക്കം. സ്കോട്ട്ലൻഡിലാണ് മത്സരം. August 2 വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ്. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി മുതൽ യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ലഭിക്കുക. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കും.

0: होम एफएम न्यूज वॉज ब्रॉट यू बाय दिव्या ऑटो स्पेयर पार्ट्स ट्रेडिंग शारजाह दुबई अबू धाबी एंड अलेन सिंस 1982
1: टाइम चेक
0: ब्रॉट यू बाय ओजोन कार्गो
2: ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
4: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
5: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
3: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
6: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
3: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
6: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. Today's shows are brought to you by Safir Market, Ajman Helioil, ore pudhiya shopping destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.

0: Mid Morning with Nitya.
1: എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. അപ്പൊ ഇന്ന് ജൂലൈ 23rd ആണ്, തേഴ്സ്ഡേ ആണ്. ഇനിയിപ്പോ നാളെ ആവുമ്പോ ഈ ആഴ്ച അങ്ങ് തീർന്നു അല്ലേ. ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സമയം, അങ്ങനെ പോട്ടെ. ഒരു കണക്കിന് നല്ല ചൂടത്ത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ, വേഗം തീരട്ടെ. സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ഇപ്രാവശ്യമെങ്കിലും കുറച്ച് നേരത്തെ തണുപ്പൊക്കെ വരുന്നു പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അസഹനീയമായിട്ടുള്ള ഈ ഹ്യൂമിഡിറ്റിയിൽ ഇങ്ങനെ നമ്മൾ സുഹൃത്തുക്കളിങ്ങനെ പറയായിരുന്നു, ഓ ചൂടാണോ തണുപ്പാണോ നമുക്കിഷ്ടം, പറ്റുന്നേ ഇല്ല. അതിഭീകരമായ കൊടും തണുപ്പത്ത് നമ്മൾ നടക്കുമ്പോൾ അയ്യോ ചൂട് വന്നാൽ മതി എന്ന് തോന്നും. ഇതുപോലെ ഹ്യൂമിഡിറ്റിയിലും അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ചൂടിൽ നടക്കുമ്പോൾ നമ്മൾ പറയും, ഓ ഇതിലും വേദന തണുപ്പാണ്, നമ്മുടെ ഒരു അവസ്ഥ അല്ലേ. എപ്പോഴും ചൂടാണോ തണുപ്പാണോ എന്താ സാഹചര്യം എന്നല്ല, നിങ്ങൾക്ക് ഏത് കാലാവസ്ഥയാണ് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന എപ്പോഴും, നമ്മൾ പണ്ട് ഇപ്പോഴെങ്കിലും നാട്ടിലങ്ങനെ ഇല്ല, വൃശ്ചിക മാസത്തിലുള്ള ആ ഒരു നല്ല കാറ്റൊക്കെ ഇല്ലേ, അധികം ചൂടുമില്ല തണുപ്പുമില്ലാത്ത ആ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ നല്ല എന്താണ് ആ ഒരു കുളിരും കാറ്റും നല്ല രസമാണ്, ഒരു ഒരു വല്ലാത്തൊരു ഫീലാണ്. ആ ഒരു കാലാവസ്ഥയൊന്നും ഇപ്പം ഇല്ല അല്ലേ. ഓ നാട്ടിലൊന്നും നാട്ടിൽ പിന്നെ മഴയും ചൂടും ഇത് മാത്രമാണ്, തണുപ്പ് അല്ലെങ്കിൽ കാറ്റ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എപ്പോഴാണ് മഴ നിൽക്കുന്നതെന്നും എപ്പോഴാണ് തുടങ്ങുന്നതെന്നും ഒന്നും അറിയത്തില്ല. ഭീകരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന മഴയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുകയും ചെയ്യേണ്ടത്. എന്തായാലും നമ്മൾ മനസ്സിന് ഇങ്ങനെയൊക്കെയാണ് സാഹചര്യമെങ്കിൽ മനസ്സിലൊരു പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മുടെ ഈ മിഡ് മോർണിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏർലി മോർണിംഗ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, ഇനി മിഡ് മോർണിംഗിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേരുന്ന ഇനി 2 മണി വരെ എൻ്റെ കൂടെ ചേരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. അവരെല്ലാവരെയും വീണ്ടും വൺസ് അഗെയിൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടല്ലോ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചലഞ്ചസിനെയും ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. അതിനുവേണ്ടി നമ്മളൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ വായിക്കുന്നു, എന്തൊക്കെ അറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ രീതിയിൽ ഈ ഇത്തരത്തിൽ മനസ്സിനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അതിനെ അതിജീവിച്ച് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് പ്രൂവ് ചെയ്ത ഒരു ആളെക്കുറിച്ചാണ്, ഒരു ലേഡിയെക്കുറിച്ചാണ് നമ്മളിന്ന് തുടക്കത്തിൽ പറയാൻ പോകുന്നത്. നേപ്പാളിൽ നിന്നുള്ള ലക്പ ഷെർപ്പ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് ധീരവനിത എന്ന് തന്നെ പറയാം അല്ലേ. ആ ധീരത എങ്ങനെയാണ് എന്നുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആരാണ് അവരെന്ന് നമ്മൾ അറിയണം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കായിട്ടുള്ള നമ്മുടെ എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ തവണ ക്ലൈംബ് ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ്. ആ ഒരു രീതിയിൽ അവർക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് തവണയല്ല, നീണ്ട 10 തവണയാണ് അവര് ലക്പ എവറസ്റ്റിന്റെ ഉച്ചിയിൽ നിന്ന് വിജയക്കൊടി പാറിച്ചത്. എന്നാൽ അവരുടെ റെക്കോർഡുകൾക്ക് പിന്നിലെ അവരുടെ റിയൽ ലൈഫ് സ്റ്റോറി ആയിട്ടാൽ ആരുടെയും കണ്ണു നിറഞ്ഞു എന്ന് ഒന്നാണ്. അതായത് യാതൊരുവിധ ഫിനാൻഷ്യൽ സപ്പോർട്ടോ അല്ലെങ്കിൽ വലിയ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ലാത്തൊരു ഫാമിലി നിന്നാണ് ലക്പ വന്നിരിക്കുന്നത്. അപ്പൊ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകാൻ പോലും സാധിച്ചിട്ടില്ല, വളരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മൗണ്ടൻസിന്റെ പോകാനായിട്ട് കയറുന്ന ആൾക്കാരുടെ സാധനങ്ങളൊക്കെ ഇല്ലേ, അത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചുമക്കുന്ന ഒരു സാധാരണ പോർട്ടറായിട്ടാണ് അവരവരുടെ കരിയർ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഒരു സ്ത്രീയാണ് എന്ന് ഓർക്കണം. അങ്ങനെ സ്ത്രീ പുരുഷ ഭേദമൊന്നും ഇല്ലാതെ എല്ലാം ഈ പറഞ്ഞ പോലെ ജോലികൾ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും മൗണ്ടൻ ആണ് ഒരു എന്താ പറയുക, വലിയൊരു ഹെൽത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു പാവം പെൺകുട്ടി അവർ മൗണ്ടനിയേഴ്സിൻ്റെ സാധനങ്ങളുമായിട്ട് ചുമന്ന് അങ്ങോട്ടേക്ക് പോകുക എന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കുമ്പോൾ ഒരു വിഷമം തോന്നില്ല. പഠിക്കാനുള്ള പ്രായം അല്ലെ, കളിച്ച് നടക്കാനുള്ള പ്രായത്തിൽ പിന്നീടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിള് തന്നെയായിരുന്നു കേട്ടോ. അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവർ കുഞ്ഞുങ്ങളെ വളർത്താൻ വീടുകളിൽ ക്ലീനിങ് ജോബ് ചെയ്തും അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് ജോലികൾ ചെയ്തും നൈറ്റ് ഷിഫ്റ്റ് വർക്കുകൾ ചെയ്തൊക്കെയാണ് അവർ മുന്നോട്ട് പോയത്. അങ്ങനെ കഷ്ടപ്പെടുണ്ടാക്കുന്ന പണം സേവ് ചെയ്തിട്ടാണ് അവർ ഓരോ തവണയും ഈ എവറസ്റ്റ് ക്ലൈംബ് ചെയ്യാനുള്ള എക്സ്പെഡിഷന് പ്രിപ്പയർ ആയത് തന്നെ. സോ മറ്റുള്ളവർക്ക് സ്പോൺസേഴ്സും വലിയ ഫണ്ടിങ്ങും ഒക്കെ ഉണ്ടായപ്പോൾ ലക്പയെ സംബന്ധിച്ച് അവരുടെ കയ്യിലെ ചെറിയ സേവിങ്സും സ്വന്തം സെൽഫ് കോൺഫിഡൻസും മാത്രം വെച്ചിട്ടാണ് അവർ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആ മഞ്ഞു മലകൾ കോൺക്വർ ചെയ്തത്. അപ്പോൾ ഒരു സ്ത്രീ ഒരു വുമൻ വിചാരിച്ചാൽ ഉറച്ച് തീരുമാനിച്ചാൽ ഏതൊരു എവറസ്റ്റും കീഴടക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ഷെർപ്പ എന്ന് പറഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലും പലപ്പോഴും വലിയ എന്താ പറയുക ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ പഠിത്തത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. നമുക്ക് അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഷെർപ്പയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ലൈഫിലുണ്ടാകുന്ന ആ ഒരു പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ഈ മിഡ് മോർണിംഗിൽ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കേൾക്കാം ആദ്യത്തെ ട്രെൻഡിങ് സോങ്. പാട്ടൊക്കെ കേട്ടതിന് ശേഷം വരുമ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. യെസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺലി ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ നമ്മുടെ യു എയിലെ ആർട്ട് ആൻഡ് കൾച്ചർ ലവേഴ്സിനൊരു നല്ല വാർത്തയുമായിട്ട്, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഗൾഫ് മേഖലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കൾച്ചറൽ ഇവൻറ്റ്സിൽ ഒന്നായിട്ടുള്ള 23rd അബുദാബി ഫെസ്റ്റിവൽ അതിപ്പോൾ വരാൻ പോവാണ്. എന്താ പറയുക, സംസ്കാരത്തിൻ്റെ ജ്ഞാനം എന്ന മനോഹരമായിട്ടുള്ള ഒരു തീമിലാണ് ഒക്ടോബർ 10th മുതൽ ഈ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെയും വിവിധ കൾച്ചേഴ്സിനെയും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് വളരെ എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റിക് എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ സംഘാടകർ ഇത്തവണ പ്രോമിസ് ചെയ്യുന്നത്. സംഗീതം, ഡാൻസ്, തിയേറ്റർ, വിഷ്വൽ ആർട്സ് തുടങ്ങിയ എല്ലാ കലയുടെ എല്ലാ മേഖലകളിലെയും പ്രമുഖർ അബുദാബിയുടെ വിവിധ വേദികളിലായിട്ട് എത്തിയിരുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള പ്രശസ്ത ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസസ്, അതുപോലെ ക്ലാസിക്കൽ മ്യൂസ് കോൺസേർട്സ്, ഇത്തവണ അതൊക്കെ പ്രധാന അട്രാക്ഷനായിട്ട് മാറുകയാണ് ഈ ഫെസ്റ്റിവലിൻ്റെ. പിന്നെ നമ്മുടെ യു എയുടെ റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജും ഗ്ലോബൽ ആർട്ടും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ഓരോ വർഷവും അബുദാബി ഫെസ്റ്റിവലിൽ കാഴ്ചവെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ പുതിയ തലമുറയ്ക്ക് കലയിലെ പരമ്പരാഗതമായിട്ടുള്ള അറിവുകൾ പകർന്നു കൊടുക്കാനും വേൾഡ് വൈഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഇൻട്രാക്ട് അവരോടൊക്കെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓഫർ ചെയ്യുന്നത്. കലയും മ്യൂസിക്കിനെയും സ്നേഹിക്കുന്നവർക്ക് ഇപ്പോൾ ഈ വരാൻ പോകുന്ന ഒക്ടോബർ മാസം എന്ന് പറയുന്നത് വലിയൊരു ഫീസ്റ്റ് തന്നെയായിരിക്കും എന്നതിൽ സംശയമേ വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ തീയതികളൊക്കെ ഇപ്പോഴേ നിങ്ങളുടെ കലണ്ടറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റ് വൈബിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. അതോടൊപ്പം എനിക്ക് ഓർമ്മിക്കാനുള്ള കാര്യം, ഇന്നും കൂടി മാത്രമേ നമ്മുടെ സോലാർ സഫാരി ടൂർസിൽ പങ്കെടുക്കാൻ മെസ്സേജ് അയക്കാൻ സാധിക്കുകയുള്ളൂ. ഓഗസ്റ്റ് 6th ദുബായിൽ നിന്നും സോലാർ സഫാരി ടൂസ് നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങളെ മീൻസ് ആ ഒരു ട്രിപ്പ് പോകുന്നതിൽ ഹോം 92.2 FM നിന്നും ഒരു ലിസണറിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോയിട്ട് വരാനുള്ള അവസരമാണുള്ളത്. അതിനുവേണ്ടി നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് ഇങ്ങനെയാണ്, ഹോം എന്ന് ടൈപ്പ് ചെയ്യുക, സോലാർ സഫാരി എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഒരിക്കൽ കൂടി പറയാം, ഹോം, സോലാർ സഫാരി, നിങ്ങളുടെ പേര് ചേർത്ത് അയക്കേണ്ടത് 0585829220. ഇന്ന് ഒരു 12:30 നമുക്ക് ആരൊക്കെയാണ്, ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരാളെ ഇന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. സോ ആ ആൾക്കാരായിരിക്കും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോയിട്ട് വരാനുള്ള സാധിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടെ മീൻസ് ആ ഒരു ട്രിപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സോലാർ സഫാരിയെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അന്നേ ദിവസം തന്നെ ഈ ഓഗസ്റ്റ് 6th തന്നെ മറ്റൊരു എന്താ പറയുക ബസ്സും കൂടി പോകുന്നുണ്ട്. അത് ലേഡീസ് ഒള്ളി ട്രിപ്പാണ്. അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ചാൽ അവരെ കോൺടാക്ട് ചെയ്താൽ ഞാൻ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഫോർമാലിറ്റീസ് അറിയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്ത തമിഴ് ഹിറ്റിലേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. എൻജോയ് ദ സോങ്. ഒള്ളി ഓൺ ഹോം 92.2 FM.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
3: தக தக தக தின தின தின நக நக நக தித்துக்கு தான தான தான திக்கிட்ட திக்கிட்ட தகின தான தாக்கு தான திக்கிட்ட தக தீ தீ தீ தான தான கெந்தடான தான தான கெந்தடான தான தான கெந்தடான அதின வனிதா அபிநய ராஜா கோகுல பாலா கோடி பிரகாஷ விரக நரக ஸ்ரீ ரட்சக மாலா எத்தனை முறை நான் இங்கிச்சாவே இத்தவணை என ஆட்கொள்வாயா சூடிய வாடல் சூடிய வாக்கள வாடிய சிந்தைக்கு ரும்பத்தா பூதகியாக பணித்திடுவாயா பாவை விரகம் பருகிடுவாயா ஆயர்தம் மாயா நீவா ஆயர்தம் மாயா நீவா.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Yes, നമുക്കൊരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഇപ്പോൾ ഹെവി ട്രാഫിക് കാണിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് നോക്കാം. ബിസിനസ് ബേ അത്യാവശ്യം നല്ലൊരു ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ 3 ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് അവിടെയും. അതുപോലെ ഇഷ്ടം അത്യാവശ്യം നല്ല ട്രാഫിക്കാണ് ഏരിയയിൽ കാണുന്നത്. D89 അൽ മുസല്ല സ്ട്രീറ്റിൽ ട്രാഫിക് നന്നായിട്ട് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണിക്കുന്നത്. ഹെവി ട്രാഫിക് ഓൺ D92 അൽ ഖലീജ് സ്ട്രീറ്റ് ഇൻ കോർണിഷ് ദേര. അതുപോലെ തന്നെ തപ്പട്ടെ മലിഹ റോഡിലും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. അതുവഴി പോകുന്നവരൊക്കെ ആണെങ്കിലും മെസ്സേജ് അയക്കൂ. ദമാസ്കസ് സ്ട്രീറ്റിൽ അൽഖിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് മോഡറേറ്റ് നോക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഇത് അത്യാവശ്യം ഒരു ചെറിയ മീൻസ് വാഹനങ്ങൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ 24 സ്ട്രീറ്റ് അൽ മുറാർ അവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ഹെവി ട്രാഫിക് ഫ്രം യൂണിവേഴ്സിറ്റി സിറ്റി ടു ഷാർജ ഓൺ S112 മലിഹ റോഡ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. യെസ്, ഇവിടെയൊക്കെയാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. 5 സ്ട്രീറ്റ് റമൂലും ഹെവി ട്രാഫിക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, എവിടെയെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ ട്രാഫിക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ട്രാഫിക് അങ്ങനെ ട്രാഫിക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം. 0585829220 എന്ന നമ്പറിലേക്ക്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Mid Mornings with Nitya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ട
2: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ട,
5: വണ്ടി നേരെ അഡ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രാസിലേ ഉള്ളൂ.
2: അമ്മാണ് എന്നാ വേഗം പോ അൾട്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
3: അണ്ണ ശ്രദ്ധിക്ക,
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പോൾ ഇന്ന് മറ്റൊരു സിനിമാ വിശേഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും എല്ലാവരും കാത്തിരുന്നൊരു കാര്യം, ഒരുപാട് കോൺട്രവേഴ്സീസ് ഒക്കെ ഇതിൽ വന്നിരുന്നുവെങ്കിൽ പോലും ജനനായകൻ, നമ്മുടെ വിജയുടെ ജനനായകൻ മൂവി ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ, എന്താ പറയുക, ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് അപ്ഡേറ്റുമായിട്ടാണ് ഈ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ദളപതി വിജയ് നായകനടുത്ത ഈ ഒരു ബിഗ് ബജറ്റ് മൂവി ജനനായകൻ റിലീസിന് തൊട്ട് മുമ്പ് തന്നെ ഇന്ത്യൻ സിനിമയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻസ് റെക്കോർഡാണ് ഈ ഒരു മൂവി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. അതായത് ലേറ്റസ്റ്റ് ഇൻഡസ്ട്രി റിപ്പോർട്ട് പ്രകാരം ഈ റിലീസിന് മുമ്പ് തിയേറ്ററിൽ ഓപ്പൺ ചെയ്ത് അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏതാണ്ട് ഈ സിനിമ 20 crores മാസീവ് ബെഞ്ച് മാർക്ക് മറികടന്നിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. വെറും മണിക്കൂറുകൾ കൊണ്ടാണ് 700,000+ ടിക്കറ്റ്സ് ലോകമെമ്പാടുമുള്ള ഫാൻസും ഓഡിയൻസും ഒക്കെ ചേർന്ന് ബുക്ക് ചെയ്ത് തീർത്തത്. അപ്പോൾ പ്രീ റിലീസ് ബുക്കിങ്ങിൽ സൗത്ത് ഇന്ത്യൻ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡിനാണ് ഇപ്പോൾ നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വിജയുടെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒന്നായിട്ട് മാറാൻ പോകുന്ന ഈ ഒരു ബിഗ് ബജറ്റ് മൂവി, വലിയൊരു സ്റ്റാർ കാസ്റ്റ് തന്നെ ഈ സിനിമയിലുണ്ട്. സംവിധായകൻ എച്ച് വിനോദ് ഒരുക്കുന്ന ഒരു പക്ക ആക്ഷൻ എന്റർടൈനറാണ്. പൂജ ഹെഗ്ഡ ബോബി ഡിയോൾ, അതുപോലെ മമിത ബൈജു തുടങ്ങി വമ്പൻ താരനിരയാണ് ഈ സിനിമയിൽ അണിനിരക്കുന്നത്. കൂടാതെ അനിരുദ്ധിന്റെ പവർഫുൾ ആയിട്ടുള്ള മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി ആയപ്പോൾ പിന്നെ പറയണ്ടല്ലോ, തിയേറ്ററിൽ പക്ക എനർജറ്റിക് വൈബാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. സോ നമ്മളും ഇന്ന് മൂവി കാണാൻ വേണ്ടി പോകുന്നുണ്ട്, എന്നിട്ട് നാളെ പറയാം. അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല കേട്ടോ ഈ ഒരു വലിയ ഹൈപ്പ്, UAE ഉൾപ്പെടെയുള്ള നമ്മുടെ ഇവിടെ ഉൾപ്പെടെയുള്ള GCC കൺട്രീസിലും UK, USA, ഓസ്ട്രേലിയ തുടങ്ങി എല്ലാ പ്രധാന ഓവർസീസ് മാർക്കറ്റിലൊക്കെ ആദ്യ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷോസ് മിനിറ്റുകൾക്കുള്ളിലാണ് ഹൗസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ പല പ്രധാന സെന്റേഴ്സിലും വമ്പൻ ഫാൻസിന്റെ ഡിമാൻഡ് കാരണം പുലർച്ചെ തന്നെയുള്ള സ്പെഷ്യൽ ഫാൻ ഷോസും അതുപോലെ ലേറ്റ് നൈറ്റ് എക്സ്ട്രാ ഷോസും വരെ തിയേറ്റർ ഓണേഴ്സിന് വേണ്ടിയിട്ട് തിയേറ്ററിന്റെ ഉടമസ്ഥർക്ക് ആഡ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ

0: സിനിമാ പ്രേമികളും ആരാധകരും ഒരുപോലെ കാത്തിരിക്കുന്ന ഈ മൂവി ബോക്സ് ഓഫീസിൽ പുതിയ പല ചരിത്രങ്ങളും കുറിക്കുന്നൊക്കെയാണ് എന്താ പറയുക സിനിമാ ലോകത്തെ അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത്. നമുക്ക് കാണാം അല്ലേ, നോക്കിയിട്ട് പറയാം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സിനിമയുടെ ലേറ്റസ്റ്റ് ട്രെയിലറിലും ട്രാക്കുകളും ഒക്കെ മില്യൺസ് കണക്കിന് ആൾക്കാരാണ് വാച്ച് ചെയ്തത് അല്ലേ. അപ്പം തിയേറ്ററുകൾ വീണ്ടും പഴയതുപോലെ വലിയ ആഘോഷങ്ങൾ കൊണ്ട് നിറയുമ്പോൾ ഈ ഒരു ബിഗ് ഫെസ്റ്റിവൽ മൂഡ് തന്നെയാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്കാണ് ഒരു പക്ഷേ ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ ഒരു മാസ് മൂവി കാണാൻ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത്? ആരൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്? അതോ കണ്ടോ? എന്താ സംഭവം? കൃത്യമായിട്ട് പറയൂ കേട്ടോ. അത് മെസ്സേജ് അയക്കണം 0585829220 എന്ന നമ്പറിലേക്ക്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: ദുബായ് അൽക്കരാമയിലുള്ള നൂറിൽ സമ മെഡിക്കൽ സെന്റർ തികച്ചും ഫ്രീ ആയിട്ടൊരു ആയുർവേദിക് ഹെൽത്ത് ക്യാമ്പ് ഒരുക്കുകയാണ്. ജൂൺ 13-14 തീയതികളിലാണ്, അതായത് വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയുർവേദിക് കൺസൾട്ടേഷൻ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന് പ്രധാനമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവുമധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക. രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോഴാണോ ആലോചിക്കുന്നതെന്ന് KCയുടെ ചോദ്യം. MPമാർക്കിടയിൽ ഉന്തും തള്ളുമുണ്ടായി പാർലമെന്റിന് മുന്നിൽ. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് ഭരണപക്ഷം പാർലമെന്റിന് മുന്നിലെത്തിയത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും വീണ്ടും പിരിഞ്ഞു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കാനിടയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രിക്ക് വ്യക്തിപരമായ പങ്കില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജ്ജിക്കുന്നു. ജന്തർമന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരവേദിക്കും പരിസര പ്രദേശങ്ങൾക്കും ചുറ്റും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതരുടെ തീരുമാനം. കേരളമടക്കമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് CJP നടത്തുന്ന സമരം ശക്തമാകുന്നതിനിടെ വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നു. കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലും ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ PSC പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുന്നുവെന്ന് JP നദ്ദ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുകയെന്നതല്ല, അവരുടെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP പാർട്ടിയുടെ സമരം തകർക്കാൻ BJP ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞുകയറുന്നു. സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്ന് അഭിജിത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകില്ല. ചർച്ചയ്ക്കൊരുക്കമാണ്. അവർക്ക് ജന്തർമന്ദറിലേക്ക് വരാമെന്നും അഭിജിത് ദീപ്കെ. ജന്തർമന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ നേരിട്ടിടപെടുമെന്ന് ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതി മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകൾ അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് പി എസ് പ്രശാന്തിനെ എസ്ഐടി കസ്റ്റഡിയിലെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി സിപിഎം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞു. സമാനമായ നിലപാട് തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവനും സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വിദ്യാബാലകൃഷ്ണൻ എംഎൽഎയിൽ നിന്ന് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സ്വദേശികളായ നിതിൻകുമാർ ഗൌരവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. യു പി ഡൽഹി അതിർത്തിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി യുഎസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ സിഎഎയുടെ അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച യുഎസ്. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. യുഎസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റിൽ ഒപ്പുവച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവച്ചുവെന്ന് യുഎസ് ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കരാർ ഇനി അവലോകനത്തിനായി യുഎസ് കോൺഗ്രസിന് സമർപ്പിക്കും. ബിഡിഎസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തതിലെ പോലീസ് വീഴ്ചയിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നോട്ടീസ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് നോട്ടീസ് നൽകിയത്. സുപ്രീംകോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2-ാം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നാളെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണം. കേസിൽ റിബേഷിന് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു.
3: Home FM News was brought to you by Dhanya Group of Companies since 1982. Today's shows are brought to you by Safir Market, Ajman Helioil, ore pudhe shopping destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.
4: Time check.
3: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Current temperature in Dubai, 38 degrees Celsius, humidity 39%.
6: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

എം ജി ശ്രീകുമാർ പാടിയ ഒരു നല്ല പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ചെറിയ ഒരു എന്താ പറയുക, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഇന്ന് ഇന്ന് ഒരു ഏർലി മോർണിംഗ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ബാൽക്കണിയിൽ നിന്ന് വെറുതെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് മുകളിൽ, നമ്മൾ എപ്പോഴും അക്ഷയ ഞാനും പറയാറില്ലേ, നമ്മൾ എൻ്റെ ബാൽക്കണിയിൽ നിന്നിട്ട് നേരെ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണെന്ന്. അപ്പോൾ ഏർലി മോർണിംഗ് ഇപ്പോൾ സൺറൈസ് ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴല്ലോ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇന്നലെയൊക്കെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. ഇന്ന് ശരിക്കും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെയൊക്കെ കുട്ടികൾ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെ മീൻസ് എന്താ, സ്കൂൾ ബസ്സൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ മക്കളൊക്കെ കാണാനുള്ള സന്തോഷം കൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ രാവിലെ ഒരു ചായയൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് അവിടെ നിൽക്കാറുണ്ട്, ഒരു 6-6.5 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു കൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ ഫീൽ ചെയ്തത്? ഭയങ്കര ഒരു ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഒരു ഭയങ്കര ചുട്ടുപൊള്ളുന്നൊരു അവസ്ഥയായിരുന്നില്ല. ഏർലി മോർണിംഗ് അങ്ങനെ തുടങ്ങുമ്പോൾ ഭയങ്കര ഒരു ഫീലാണേ. അപ്പം ഇന്ന് നല്ലൊരു കൂൾ വെതറായിരുന്നു, എനിക്കങ്ങനെയാണ് തോന്നിയത്. ഇപ്പം എന്താ അവസ്ഥയെന്ന് അറിയില്ല, ഞാൻ അകത്ത് നിൽക്കുകയല്ലേ, ഇപ്പം എ സി നിൽക്കുന്നുണ്ട് അറിയുന്നില്ല. പുറത്ത് എങ്ങനെയാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ടോ? നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കറണ്ട് ടെമ്പറേച്ചർ 38°C ആണ് ദുബായിൽ, ഹ്യൂമിഡിറ്റി ആണെങ്കിൽ 39 ആയിട്ടാണ് കാണിക്കുന്നത്. ഇന്നലത്തിൻ്റെ അത്ര ഒരു പീക്ക് ലെവലിലേക്ക് വന്നിട്ടില്ല, എന്താണാവോ അറിയില്ല. വീക്കെൻഡിലേക്ക് മഴ വല്ലതും പെയ്യുന്നുണ്ടോ? ഓക്കേ, എന്തായാലും ഇന്ന് ഈ ഒരു രണ്ടാമത്തെ മണിക്കൂറിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ വളരെ സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഇന്ന് രാവിലെ വന്നൊരു മെസ്സേജാണ് എന്നെ അത് പറയിപ്പിക്കുന്നത്. ബിക്കോസ് ഇന്ന് എനിക്ക് രാവിലെ വന്നൊരു മെസ്സേജ്, സുനീർ എന്നാണെന്ന് തോന്നുട്ടോ അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് റേഡിയോ ദിനമാണ്, റേഡിയോ ദിനം എന്ന് പറയുമ്പോൾ അത് February 13th ആണ്. July 23rd എന്ന് പറയുന്നത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്, റേഡിയോ പ്രക്ഷേപണ ദിനമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് July 23rd എന്ന് പറഞ്ഞ ദേശീയ പ്രക്ഷേപണ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ഡേ ആണ് കേട്ടോ. അപ്പം അദ്ദേഹം അത് അയച്ചതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയി നോക്കിയത്. അപ്പോൾ ഒരു വലിയ മെസ്സേജ് അദ്ദേഹം അയച്ചിരുന്നു. സഹോദരി സുഹൃത്തയിലൂടെയാണ് റേഡിയോ പരിപാടികൾ കേട്ടു തുടങ്ങിയത്. ബാല്യകാലത്തിൽ വീട്ടിലെ അടുക്കളയിൽ അധികം ശബ്ദമില്ലാതെ എന്നും ഓരോ പരിപാടികളും കേൾക്കുന്നതിൽ ഇത്താത്ത മുന്നിലായിരുന്നു. വാർത്തയും അവലോകനവും വയലും വീടും പരിപാടിയും നാടകവും ചലച്ചിത്ര ഗാനങ്ങളും അങ്ങനെ ഒട്ടനവധി പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോഴും ഇന്നും റേഡിയോ പരിപാടികൾക്കുള്ള കുതിപ്പ് ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് വ്യക്തം എന്ന് പറയുന്നു. അതുപോലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വരുമ്പോൾ ഒരു കാലഘട്ടം വരെ വിവരങ്ങളൊക്കെ അറിയാൻ സഹായിച്ചതും റേഡിയോ വാർത്തകൾ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ത്രില്ല് വേറൊരു ലെവലിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രവാസി ലോകത്ത് എത്തിയപ്പോഴും പഴയ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, കെ പി വേങ്ങര, അതുപോലെ ഉമ്മൽഖാൻ റേഡിയോ, റേഡിയോ ഏഷ്യ, അപ്പോൾ ആ റേഡിയോ സ്നേഹം തുടർന്ന് കേൾക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നും AM ൽ നിന്ന് FM നിലയങ്ങളിലേക്ക് മാറിയപ്പോഴും റേഡിയോ അവതരണത്തിലെ വ്യത്യസ്തതയും നിലവാരവും ഒരു പരിധിവരെ ഉയർന്നു തന്നെ പോകുന്നു എന്ന് പറയുന്നു. അതുപോലെ പലപ്പോഴും ഇപ്പോഴും റേഡിയോ പരിപാടികളുടെ ആസ്വാദകരാണെന്നത് ദൃശ്യമാധ്യമ ലോകത്തും റേഡിയോ പരിപാടികൾക്ക് പ്രസക്തി കൂടിയിട്ടുണ്ടെന്ന് പ്രവാസ ലോകത്തായാലും നാട്ടിലായാലും ഒരു വലിയ മെസ്സേജാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എനിവേ, പേര് സുനീർന്ന് തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് നമുക്ക് ആഗ്രഹം, അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹം. സമയം കിട്ടുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം കാണും. എല്ലാവരുടെയും ജോലി തിരക്കുകൾക്കിടയിലും ഈ ഓട്ടപ്പാച്ചിലുകൾക്കിടയിലും മെസ്സേജൊന്നും അയക്കാൻ കഴിയാത്തതായിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ അയച്ചിടണം കേട്ടോ, കേൾക്കുന്നവരാണ് എങ്കിൽ അയച്ചിടണം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും സുനീറിന് ആദ്യം താങ്ക്സ് അറിയിക്കുന്നു. കാരണം എപ്പോഴും റേഡിയോ ഡേ, വേൾഡ് റേഡിയോ ഡേ February 13th ആണല്ലോ എന്ന് വിചാരിച്ച് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ വിട്ടുപോകാറുണ്ട്. ബട്ട് അത് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാഷൻ അങ്ങനെ തന്നെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയണം, ഇന്ന് July 23rd ദിവസവും റേഡിയോയെ ഒരു കമ്പാനിയൻ ആയിട്ട് കൂടെ കൊണ്ടു നടക്കുന്ന നിങ്ങളെ സംബന്ധിച്ചും ഓണെയറിൽ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ സംബന്ധിച്ചും വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണിന്ന്. ഇന്ന് നാഷണൽ, വൺസ് അഗെയിൻ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. ഇന്ത്യയിൽ പ്രക്ഷേപണ രംഗത്ത് വിപ്ലവം കുറിച്ച ആ ചരിത്രപരമായ ദിനം അല്ലേ. അതിനെക്കുറിച്ച് പറയുമ്പോൾ വേഗം പറയാം, 1927 July 23rd ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നുള്ളൊരു സ്വകാര്യ സ്ഥാപനത്തിന്റെ കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നീട് 1930 സർക്കാർ ഇത് ഏറ്റെടുക്കുകയും ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്ന് പേര് മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. യെസ്, അതുപോലെ തുടർന്ന് 1936 June 8 ഇത് നമ്മളൊക്കെ കേൾക്കുന്ന തരത്തിലുള്ള ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ വിവരസാങ്കേതിക വിദ്യ ഇത്രയും വളരാത്തൊരു കാലത്ത്, ആ അന്ധക്കാലത്ത് ഇന്ത്യയുടെ ഗ്രാമാന്തര മീൻസ് ആ ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ വാർത്തകളും കൃഷി അറിവുകളും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികളും വിനോദങ്ങളും ഒക്കെ എത്തിക്കാൻ റേഡിയോ വഹിച്ച പങ്കെന്ന് പറയുന്നത് വാക്കുകൾക്കും അപ്പുറമാണ് അല്ലേ. അപ്പോൾ ഈ ഫ്രീഡം ഫൈറ്റേഴ്സിനെ
ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രീഡം ത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ എന്താ ആ ഒരു സമര കാലഘട്ടത്തില് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നിച്ചു നിർത്താനും അവർക്കൊരു ദേശീയബോധം വളർത്താനും ഒക്കെ റേഡിയോ വഹിച്ച പങ്ക് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. പിന്നീട് 1956 ആകാശവാണി എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പേര് നൽകപ്പെടുന്നത്. ആകാശത്തു നിന്നുള്ള ശബ്ദം എന്നർത്ഥം വരുന്ന ഈ പേര് നിർദ്ദേശിച്ചത് ആരാ നിങ്ങൾക്ക് അറിയാമോ? അറിയില്ലെങ്കിൽ അറിയാവുന്നവർക്കൊക്കെ അറിയാത്തവരോട് പറയാം, പ്രശസ്ത കവി രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഈ ഒരു ആകാശവാണി എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. അത് ഈ ദിനത്തിൽ നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഡിജിറ്റൽ ഇറയില് സ്മാർട്ട് ഫോൺസും സോഷ്യൽ മീഡിയസും ഒക്കെ നമ്മുടെ ലൈഫ് കൈയടക്കിയിട്ടുണ്ടെങ്കിലും റേഡിയോ നൽകുന്ന ആ ഒരു പേഴ്സണൽ ടച്ച് അത് മാത്രം ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ല അല്ലേ. അപ്പൊ ട്രാഫിക്കിൽ കിടക്കുമ്പോൾ ഒരു നല്ല ഫ്രണ്ടായിട്ട്, വീട്ടില് ജോലിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വീറ്റ് കമ്പാനിയനായിട്ട് റേഡിയോ ഇന്നും നമ്മുടെ ഒപ്പം ഉണ്ട്. സ്ക്രീനിലേക്ക് നോക്കി കണ്ണിന് ക്ഷീണമൊന്നും വരുത്താതെ മനസ്സിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു എന്നതാണ് റേഡിയോയുടെ ഏറ്റവും വലിയൊരു യുണീക്നെസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ നമ്മൾ ഓരോരുത്തരുടെയും കൂടി ആഘോഷമാണ്. അപ്പൊ ഈ ഒരു സ്പെഷ്യൽ ഡേയുടെ ഓർമ്മയിൽ റേഡിയോയുടെ ആ മാന്ത്രിക ശബ്ദത്തിൽ നമുക്ക് ഒട്ടും വൈകാതെ നല്ല നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. സ്റ്റേ ട്യൂൺഡ്. അടുത്തൊരു നല്ല പാട്ടിലേക്ക് പോകുന്നു. എൻജോയ് ദി സോങ്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ആണ് ഹോം 92.2 FM. അപ്പോൾ ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ ഒരുപാട് നാളായിട്ട് കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരുന്നൊരു പാട്ടാണ്. ഞാൻ എപ്പോഴും അത് പ്ലേലിസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ കാണും, പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പ് ഓഫ് ദി അവറിലേക്ക് പോകുന്ന ടൈമിലായതുകൊണ്ട് പലപ്പോഴും പ്ലേ ചെയ്യാൻ കഴിയാതെ പോകാറുണ്ട്. അപ്പോൾ ചില പാട്ടുകൾ നമുക്ക് നല്ല മെമ്മറീസ് തരാറില്ലേ, അത്തരത്തിലൊരു മെമ്മറിയാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ട്രാവൽ വാർത്തകളിലേക്ക് വരുവാണ്. മീൻസ് ഈ യാത്രകൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു 12:30 അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കാം ആരാണ് എന്നുള്ളത്. നമ്മുടെ ഓഗസ്റ്റ് 6 പോകുന്ന സലാല ട്രിപ്പിൻ്റെ കാര്യമാണ്. സോലാ സഫാരി ടൂർസ് ആണ് ഇത് കൊണ്ടുപോകുന്നത്. ഓഗസ്റ്റ് 6 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. ഈവനിങ് 5:00 ആണ് നിങ്ങളെ പിക്ക് ചെയ്യുന്നത്. സോ അന്ന് മുതൽ 5 നിങ്ങൾക്ക് സലാല വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണിത്. സോ ഹോം എഫ് എം ലിസണേഴ്സിൽ നിന്നും ഒരാൾക്കാണ് ആ ഗോൾഡൻ ചാൻസ് ഉള്ളത്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോയിട്ട് മടങ്ങി വരാനുള്ളൊരു അവസരം. അപ്പം അതിനുവേണ്ടിയാണ് മെസ്സേജസ് അയക്കാൻ പറഞ്ഞത്. വളരെ പരിമിതമായിട്ടുള്ള കുറച്ച് ടൈം കൂടി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കാം. അയക്കേണ്ട ഫോർമാറ്റ് ഇതാണ്, ഹോം സ്പേസ് സോലാ സഫാരി, നിങ്ങളുടെ പേര് സെൻഡ് ടു 0585829220 എന്ന നമ്പറിലേക്കാണ്. യെസ്, അപ്പം ഞാൻ പറഞ്ഞ ആ ട്രാവൽ വിശേഷം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാർ യുഎയിലുള്ള കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബഡ്ജറ്റ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയും അതിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്, ട്രിപ്പൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ മാൽദ്വീവ്സിലേക്കോ അല്ലെങ്കിൽ ബാലിയിലേക്കോ ഒക്കെ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാരും കാണും, നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പോയവരും കാണും അല്ലേ. പക്ഷെ കയ്യിൽ അതിനുള്ള ഹ്യൂജ് ബഡ്ജറ്റ് ഇല്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നവരോ, അവർക്ക് വേണ്ടിയാണ് ഈ ഒരു അപ്ഡേറ്റ് കേട്ടോ. അതായത് ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രാവൽ ലവേഴ്സിനും ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കും. ശരിക്കും മാൽദ്വീവ്സിന്റെയും ബാലിയുടെയും ഒക്കെ അതേ വൈബ്സ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു 6 ഡ്രീം ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സ്പോട്ട് ഏതാണെന്നറിയാമോ? വിയറ്റ്നാം. അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഈ ആൾക്കാർക്കിടയിൽ വലിയൊരു ട്രെൻഡായിട്ട് മാറിയ സ്ഥലമാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുകളും അതുപോലെ അവിടുത്തെ യുണീക് കൾച്ചറും സൂപ്പർ സ്ട്രീറ്റ് ഫുഡും ഇതൊക്കെയാണ് വിയറ്റ്നാമിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറഞ്ഞ ചിലവിൽ വലിയൊരു ഇൻ്റർനാഷണൽ ട്രാവൽ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് കണ്ണും പൊട്ടി ചൂസ് ചെയ്യാം നമ്മുടെ വിയറ്റ്നാം എന്ന് പറഞ്ഞ സ്ഥലം. ഒരു നല്ല ലൊക്കേഷൻ ആയിരിക്കും. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ശ്രീലങ്ക. ശ്രീലങ്കയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞു, ഞാൻ മൂന്നാമത് വിസിറ്റ് ചെയ്തൊരു കൺട്രി എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രീലങ്കയാണ് എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ശ്രീലങ്കൻ ആൾക്കാരുണ്ട്, അവരോടും പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ നമ്മൾ വന്നിട്ടുണ്ട്, കൊളംബോയിൽ വന്നിട്ടുണ്ടെന്നൊക്കെ. ശരിക്കും ഒരു അവിടുത്തെ ഫുഡ് സ്റ്റൈലൊക്കെ ആണെങ്കിൽ ശരി കേരളമായിട്ട് വളരെ ടച്ച് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നല്ല രസമല്ലേ അവിടുത്തെ ആ ബീച്ചും ആ ഒരു വൈബും ഒക്കെ. എനിവേ, എന്തായാലും ശരി, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ശ്രീലങ്ക വളരെ എന്താ പറയുക അടുത്തുള്ളതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർജസും വളരെ കുറവായതുകൊണ്ട് തന്നെ ഇതൊരു പ്ലസ് പോയിന്റ് ആണ് അല്ലേ. മാൽദ്വീപ്സിൽ കാണുന്നത് പോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ക്ലീൻ ബീച്ചസ്, പച്ചപ്പ് നിറഞ്ഞ ടീ ഗാർഡൻസ്, അതിശയിപ്പിക്കുന്ന ഹെറിറ്റേജ് സൈറ്റ്സ്, ഇതെല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്കവിടെ ശ്രീലങ്കയിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് കംബോഡിയയാണ് കേട്ടോ. ചരിത്രത്തെയും അതുപോലെ പുരാതനമായ ആർക്കിടെക്ചറിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇപ്പോൾ ലോക പ്രശസ്തമായിട്ടുള്ള അങ്കോർവാട് ടെമ്പിൾ കാണാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് ആൾക്കാരല്ലേ ദിവസവും അവിടെ എത്തുന്നത്. സ്റ്റേ ചാർജസ് ആണെങ്കിലും ഫുഡ് ആണെങ്കിലും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു രാജ്യമാണ് നമ്മുടെ കംബോഡിയ എന്ന് പറയുന്നത്. ഇനി നാലാമതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് വേറൊന്നുമല്ല, ഫിലിപ്പീൻസ് ആണ്. മാൽദ്വീപ്സിലെയും ബാലിയിലെയും പോലുള്ള ക്രിസ്റ്റൽ ക്ലിയർ ബ്ലൂ വാട്ടറും അതുപോലെ വൈറ്റ് സാൻഡ് ബീച്ചുകളും ഒക്കെയുള്ള ഒരു ഒരു സ്ഥലത്തേക്ക് പോകണം, അതാണ് നിങ്ങളുടെ സ്വപ്നം എന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമായിരിക്കും ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ചെറിയ ചെറിയ ഐലൻഡ്സും വാട്ടർ സ്പോർട്സും ഒക്കെ നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇനി അഞ്ചാമത്തെ ഒരു ഡെസ്റ്റിനേഷൻ കൂടി ഉണ്ട്, അല്ല 6 കേട്ടോ. അതാണ് ലാവോസ്. ഒരു പീസ്ഫുൾ മൂഡ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഈ പറഞ്ഞ പോലെ വാട്ടർഫോൾസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു നേച്ചർ ബ്യൂട്ടി ആണെങ്കിലും ആ ഒരു കാംനെസ് ആണെങ്കിലും എല്ലാം കൊണ്ടും നമ്മുടെ മനസ്സിന് വലിയൊരു റിലാക്സേഷൻ നൽകുന്ന സ്ഥലമാണ് ലാവോസ് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനത്തെ 6 സ്പോട്ട് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട തായ്ലൻഡാണ്. ബഡ്ജറ്റ് ട്രാവൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേരും അത് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വിനോദവും നൈറ്റ് ലൈഫും ഷോപ്പിങ്ങും ബീച്ചുകളും ഒക്കെ കൃത്യമായിട്ടുള്ള അളവിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കംപ്ലീറ്റ് ട്രാവൽ പാക്കേജ് ആയിരിക്കും തായ്ലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി മാൽദ്വീപ്സിലേക്കും ബാലിയിലേക്കും പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ചൂസ് ചെയ്ത് പോയിട്ട് വാ, പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വാ. ഇപ്പോൾ ട്രാവൽ പ്ലാൻസ് ഒന്നും ക്യാൻസൽ ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളപ്പോൾ എന്തിനാണ് അതൊക്കെ മാറ്റിവെക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 6 സ്പോട്ടിൽ ഏതാണ് നിങ്ങളുടെ ചോയ്സ് എന്നുള്ളത് പ്ലാൻ ചെയ്തോളൂ. യെസ്, അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എവിടേക്കോ സ്ഥലങ്ങളുണ്ട് കാണാം എന്നല്ലാണ്ട് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈസി ആയിരിക്കും, നല്ലതായിരിക്കും. ഒരു കാര്യം ചെയ്യാം, തമിഴ് പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling. ഓഫീസറോൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജി മോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു?

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി. യുവാക്കളുടെ ഭാവി തകർത്തത് മോദിയെന്ന് രാഹുൽ. നീറ്റ് ക്രമക്കേട് അന്വേഷിക്കാൻ അതിവേഗ കോടതി പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. നീറ്റിൽ ലോക്സഭയിൽ മുദ്രാവാക്യം, രാജിയല്ലാതെ വഴങ്ങില്ലെന്ന് പ്രതിപക്ഷം, ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം. പശ്ചിമേഷ്യ അശാന്തം, ചെങ്കടലിൽ ഹൂതി ആക്രമണം, ഇറാൻ യുഎസ് ആക്രമണം ശക്തം. ശബരിമല സ്വർണ്ണക്കൊള്ള പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവും അധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക. രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോഴാണോ ആലോചിക്കുന്നതെന്ന് KCയുടെ ചോദ്യം. MPമാർക്കിടയിൽ ഉന്തും തള്ളുമുണ്ടായി പാർലമെന്റിന് മുന്നിൽ. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് ഭരണപക്ഷം പാർലമെന്റിന് മുന്നിലെത്തിയത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും വീണ്ടും പിരിഞ്ഞു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനിടയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രിക്ക് വ്യക്തിപരമായ പങ്കില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജ്ജിക്കുന്നു. ജന്തർമന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരവേദിക്കും പരിസര പ്രദേശങ്ങൾക്കും ചുറ്റും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതരുടെ തീരുമാനം. കേരളമടക്കമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നു. കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലും ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ PSC പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുന്നുവെന്ന് JP നദ്ദ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുകയെന്നതല്ല, അവരുടെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP പാർട്ടിയുടെ സമരം തകർക്കാൻ BJP ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞു കയറുന്നു. സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്ന് അഭിജിത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകില്ല. ചർച്ചയ്ക്കൊരുക്കമാണ് അവർക്ക് ജന്തർ മന്ദറിലേക്ക് വരാമെന്നും അഭിജിത് ദീപ്കെ. ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ നേരിട്ടിടപെടുമെന്ന് ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതി മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകൾ അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് പി എസ് പ്രശാന്തിനെ എസ്ഐടി കസ്റ്റഡിയിലെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി സിപിഎം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞു. സമാനമായ നിലപാട് തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവനും സ്വീകരിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിന്റെ പേര് ദുരുപയോഗം ചെയ്ത് വിദ്യാബാലകൃഷ്ണൻ എംഎൽഎയിൽ നിന്ന് 3 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡൽഹി സ്വദേശികളായ നിതിൻകുമാർ ഗൌരവ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. യു പി ഡൽഹി അതിർത്തിയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി യുഎസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച 2 സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ സിഐഎയുടെ അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച യുഎസ്. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. യുഎസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റിൽ ഒപ്പുവച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവച്ചുവെന്ന് യുഎസ് ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കരാർ ഇനി അവലോകനത്തിനായി യുഎസ് കോൺഗ്രസിന് സമർപ്പിക്കും. ബിഡിഎസ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ എം കെ റാമിനെ അറസ്റ്റ് ചെയ്തതിലെ പോലീസ് വീഴ്ചയിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നോട്ടീസ്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് നോട്ടീസ് നൽകിയത്. സുപ്രീംകോടതിയുടെ അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ 2-ാം പ്രതി ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നാളെ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകണം. കേസിൽ റിബേഷിന് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. തനിക്കെതിരെ ഓൺലൈനിൽ വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന് സിപിഎം നേതാവും മുൻമന്ത്രിയുമായ പി കെ ശ്രീമതി. പ്രചരണം നടത്തിയ ഓൺലൈൻ സാറ്റലൈറ്റ് ചാനലുകൾക്കും പത്രത്തിനുമെതിരെ പരാതി നൽകുമെന്നും ശ്രീമതി. തന്നെക്കുറിച്ചുള്ള മോശം പരാമർശത്തെക്കുറിച്ച് സംസാരിക്കവേ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു പി കെ ശ്രീമതി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭരണപരവും മതപരവുമായ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി രാമജന്മഭൂമി ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ യോഗത്തിലാണ് തീരുമാനം. ആചാരപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ 9-അംഗ സന്യാസി സമിതി രൂപീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തുടക്കം. സ്കോട്ട്ലൻഡിലാണ് മത്സരം. ഓഗസ്റ്റ് 2 വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ്. ഇന്ത്യ സിംബാബ്വെ T20 പരമ്പരയ്ക്ക് തുടക്കം. ഹരാരയിലാണ് ആദ്യ T20. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ലഭിക്കുക. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങൾ കുവൈറ്റിൽ ഇന്നു മുതൽ ഡു ഡിജിറ്റൽ ഗ്ലോബലിന്റെ 3 കേന്ദ്രങ്ങൾ വഴിയാക്കി. കുവൈറ്റ് സിറ്റി, ഫഹാഹിൽ, ദജീജ് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. പാസ്പോർട്ട് കരുത്തിൽ യുഎയ്ക്ക് ചരിത്ര നേട്ടം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ യുഎയ്ക്ക് രണ്ടാം സ്ഥാനം. ഏറ്റവും പുതിയ റാങ്കിംഗിൽ ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർക്കൊപ്പമാണ് യുഎ രണ്ടാം സ്ഥാനം പങ്കിടുന്നത്. 192 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകുന്ന സിംഗപ്പൂരാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ഉള്ളത്. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982. Today's shows are brought to you by Safir Market, Ajman Helioil, ore pudhe shopping destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Current temperature in Dubai, 38 degrees Celsius, humidity 40%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നീറ്റ് ക്രമക്കേട്, അതിവേഗ കോടതി, വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽ ഗാന്ധി, ചർച്ചയ്ക്കൊരുക്കുമെന്ന കേന്ദ്രം, രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP. നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Mid-morning with Nitya.
7: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: നീറ്റ് ക്രമക്കേട് അതിവേഗ കോടതി. വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനതയെ ഏറ്റവുമധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽഗാന്ധി. ചർച്ചയ്ക്കൊരുക്കുമെന്ന കേന്ദ്രം. രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP. നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: You are listening to Mid Mornings with Nitya. Nitya.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

Home 92.2 FM. Home is a feeling. Mid morning with Nitya. Evergreen പാട്ടുകൾ brought to you by ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നീറ്റ് ക്രമക്കേട്, അതിവേഗ കോടതി, വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽ ഗാന്ധി, ചർച്ചയ്ക്കൊരുക്കമെന്ന കേന്ദ്രം, രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP യും. നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നീറ്റ് ക്രമക്കേട് അന്വേഷിക്കാൻ അതിവേഗ കോടതി, പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ള പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവുമധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക, മൂന്ന് അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോഴാണോ ആലോചിക്കുന്നതെന്ന് KCയുടെ ചോദ്യം. MPമാർക്കിടയിൽ ഉന്തും തള്ളുമുണ്ടായി പാർലമെന്റിന് മുന്നിൽ. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് ഭരണപക്ഷം പാർലമെന്റിന് മുന്നിലെത്തിയത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും വീണ്ടും പിരിഞ്ഞു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനിടയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രിക്ക് വ്യക്തിപരമായ പങ്കില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജ്ജിക്കുന്നു. ജന്തർമന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരവേദിക്കും പരിസര പ്രദേശങ്ങൾക്കും ചുറ്റും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതരുടെ തീരുമാനം. കേരളമടക്കമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നു. കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലും ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ PSC പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുന്നുവെന്ന് JP നദ്ദ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുകയെന്നതല്ല, അവരുടെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP പാർട്ടിയുടെ സമരം തകർക്കാൻ BJP ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞു കയറുന്നു, സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്ന് അഭിജിത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകില്ല, ചർച്ചയ്ക്കൊരുക്കമാണ്, അവർക്ക് ജന്തർമന്ദറിലേക്ക് വരാമെന്നും അഭിജിത് ദീപ്കെ. ജന്തർമന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ നേരിട്ടിടപെടുമെന്ന് ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതി മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകൾ അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബ്ബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് പി എസ് പ്രശാന്തിനെ എസ്ഐടി കസ്റ്റഡിയിലെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി സിപിഎം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞു. സമാനമായ നിലപാട് തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവനും സ്വീകരിച്ചിരിക്കുന്നത്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി യുഎസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ സി എയുടെ അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച യുഎസ്. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. യുഎസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റിൽ ഒപ്പുവച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവച്ചുവെന്ന് യുഎസ് ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കരാർ ഇനി അവലോകനത്തിനായി യുഎസ് കോൺഗ്രസിന് സമർപ്പിക്കും. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ലഭിക്കുക. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Today's shows are brought to you by Safir Market, Ajman Hill Oil, ore pudhe shopping destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today Safir Market, Ajman Hill Oil. Explore, shop and save.
4: Time check.
0: Brought to you by Ozone Cargo.
5: Good afternoon. ഇപ്പോൾ സമയം 2:09.
0: Time check. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai-il ippol anubhavapadunna thaapanila 37 degree Celsius, humidity 43%.
4: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Kelvaro, makale. Kelvaro.
1: അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് മലയാളി ഡയലിൽ ഞാൻ കയറി വരാറുള്ളൂ, വർത്താനം പറയാറുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇനി കേൾപ്പിച്ചു പോവാറുണ്ട്. അപ്പൊ എല്ലാവരും വെൽക്കം ചെയ്യാണ് മലയാളി ഡയലിലേക്ക്. അപ്പൊ ഇന്ന് മലയാളി ഡയലിൽ തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് എൻ്റെ ഒരു സുഹൃത്തിന്, ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് ആ ആളാരാണെന്ന് അറിയണ്ടേ? സി, ഈ ഒരു ടൈമിൽ ഞങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്തൊക്കെ കാണും. സാധാരണ ഞങ്ങൾ രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്യാനുള്ള ആൾ നാട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷീപ്സ്. അതുകൊണ്ട് എന്ത് കൂടി എന്നുള്ളത് നമ്മുടെ സ്വന്തം മിനി പത്മയാണ്. വെൽക്കം.
2: താങ്ക് യു. ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോ നമുക്ക് ഷീബനെ മിസ് ചെയ്യുന്നല്ലേ. ഷീബ, നാട്ടിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? വേഗം തിരിച്ചു വരൂ. മൈക്ക് പോയിന്റിന് പിന്നിൽ താങ്കൾ ഇത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് ഞാനും നിത്യയും
1: അതിയായി ആഗ്രഹിക്കുന്നു.
2: ശരിക്കും
1: മിസ് ചെയ്യുന്നല്ലേ, ഒത്തിരി നാളായി
2: പോയതുപോലെ. പിന്നെ ഒരു മാസത്തെ ലീവിന് പോയതാണ്. അവർക്കത് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ തീരുന്നുണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് ആകെ ഒരു സങ്കടം ഉണ്ട്. പോയിട്ട് രണ്ടു മൂന്ന് മാസമായ ഒരു ഫീൽ ഉണ്ട്. കേൾക്കുന്ന നമ്മളിപ്പോ കേൾക്കുന്ന മലയാളിയുടെ കേൾക്കുന്ന ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് കേൾക്കുന്ന നിർമ്മലാമ്മയല്ലേ ഇടയ്ക്ക് കേൾക്കാറില്ല? ബാംഗ്ലൂരിൽ നിന്ന്
1: അമ്മയുടെ പേര്
2: ഞാൻ വിട്ടുപോയി. നളിനി, നളിനിയമ്മ,
1: സിംഗപ്പൂരിൽ വിളിക്കുന്ന ആൾക്കാർ
2: കുറെ പേരുണ്ട്. നമ്മുടെ ഷീബയുടെ,
1: ഷീബനെ മിസ് ചെയ്യുന്ന ആൾക്കാർ,
2: മലയാളികൾക്ക് ഒരു ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പേജൊക്കെ ആക്കിയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്.
1: മര്യാദക്ക് അവരവിടെ നിന്നേനായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കില്ല, കാരണം ഷീബ്സിനെ മിസ് ചെയ്യുന്നവരുടെ ഇടയിലേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് കൊടുക്കാനില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ, ഇവർ ചോദിക്കുന്ന പാട്ടുകളെല്ലാം കളക്ട് ചെയ്ത പാട്ടുകളൊക്കെ കൃത്യമായിട്ട് ഇട്ടിട്ട് മിണ്ടാണ്ട് ഇവിടെ ഇരിക്കും.
2: അപ്പൊ നിങ്ങളുടെ ബർത്ത്ഡേ വിഷസ്, ആനിവേഴ്സറി വിഷസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മലയാളി ഡയലിലൂടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റേഡിയോയുടെ ഒരു ദിവസമാണ്. നമ്മളൊക്കെ ജനിച്ച് വളർന്ന് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇനിയൊരു റേഡിയോ കാലമൊക്കെ നമുക്ക് ഉണ്ടാവുമോ, റേഡിയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ജീവിതം തന്നെ റേഡിയോ ആയിട്ട് മാറുകയാണ്.
1: പലരും
2: ചോദിക്കാറുണ്ട്, നിത്യ നിങ്ങളുടെ ഈ ജോലി പിന്നെ ഒരു സുഖം എന്താണെന്ന്, അല്ലെങ്കിൽ എന്താ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന്. എനിക്ക് എപ്പോഴും തോന്നിയത് നിങ്ങൾ എത്ര പേർക്ക് കഴിയുന്നറിയില്ല പാട്ട് കേട്ടോണ്ട്. ഇപ്പൊ ഞാൻ ന്യൂസിലുള്ള ഒരാളാണ്, ഏറ്റവും ഗൗരവമുള്ള വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നാട്ടിൽ നിന്നൊക്കെ. ഇപ്പോൾ ഡൽഹിയിലെ പ്രൊട്ടസ്റ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ സൂത്ത് ചെയ്യുന്നത് ഈ പാട്ടുകളാണ്. ഒരു അഞ്ചു മിനിറ്റ് വാർത്തയ്ക്കപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നത് നമ്മളൊരു പ്ലേലിസ്റ്റ് ആണ്. ആ ഒരു പാട്ട് നമ്മളിപ്പം ഓഫീസിന്റെ അകത്തേക്ക് പോയാൽ, സ്റ്റുഡിയോന്റെ അകത്ത് നിന്ന് ഓഫീസിലേക്ക് പോയാൽ അവിടെയും പാട്ട്, നമ്മൾ സംസാരിക്കുന്നതും പാട്ടിനെ കുറിച്ച് അറിയുന്നവര്, മൂളിക്കൊണ്ടിരിക്കുന്നവര്, എപ്പോഴും നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗഹൃദ വലയം എന്ന് പറഞ്ഞാൽ സംഗീതമാണ്, മ്യൂസിക് ആണ്, റേഡിയോ ആണ്. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും വണ്ടിയിലിരുന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടാവും, വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യുന്നതിനിടയിൽ കേൾക്കുന്നുണ്ടാവും, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ചായയൊക്കെ എടുത്ത് വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ചോറുണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡെസേർട്ട് ഒക്കെ കഴിക്കുമ്പോൾ ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും, എവിടെയോ ഏതോ സെയിൽസിൽ നിൽക്കുന്ന ആളുകളും കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും, മെട്രോയിലോ ബസ്സിലൊക്കെ പോകുന്ന സമയത്തും നിങ്ങൾ ഞങ്ങളെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കേൾക്കുന്നുണ്ടാവും. അങ്ങനെ പല സ്ഥലത്തായിട്ട് ഞങ്ങളെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളും ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര കരുത്തോടെ വളരാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. പലരും രാവിലെ തൊട്ടിട്ട് ഒരുപാട് നല്ല മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ട്. വയലും വീടും കേൾക്കുന്നവർ നാട്ടിൽ, ആകാശവാണിയുടെ തുടക്കത്തിൽ രാവിലെ എണീറ്റിട്ട് 6 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള, അത് ഓൺ ചെയ്യുന്ന സമയം, രാത്രി ഉറങ്ങുന്നവരെ, ആ റേഡിയോ ഒന്ന് ഓഫാക്കി എല്ലാവരും ഉറങ്ങിക്കും എന്നല്ലേ പണ്ട് പറയുന്നത്. ആ ഒരു റേഡിയോ ജീവിതമാണ് നമ്മളെ സംബന്ധിച്ച്. അതിപ്പോഴും തുടരാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഞാനൊന്നും ഒരിക്കലും ഒരു റേഡിയോ പേഴ്സണാലിറ്റി ആവുമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ ചെയ്ത ജോലി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും അധികം സംതൃപ്തിയും സന്തോഷവും തോന്നുന്നത് ഒരു റേഡിയോ പ്രസന്റർ ആയതുകൊണ്ടാണ്. ഞാൻ തുടങ്ങിയത് വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റ് ആയിട്ടാണ്. ഞാൻ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ഓൺലൈനിൽ ചെയ്തിട്ടുണ്ട്, എല്ലാ മീഡിയയിലും, ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷം നൽകുന്നത്, നല്ല സമാധാനം തരുന്നത്, നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്, നിങ്ങൾ നമ്മൾ ആരൊക്കെയാണെന്നൊക്കെ തോന്നുന്നത് എപ്പോഴാണെന്നറിയാം റേഡിയോയിൽ. കാരണം പണ്ടൊന്നും നമ്മളെ കണ്ടിട്ടേയില്ല. വിഷ്വൽ മീഡിയ, മറ്റേ സോഷ്യൽ മീഡിയ ഒക്കെ വന്നുകൊണ്ടാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഈ കാണാത്ത ഒരു കാലത്ത് റേഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദം കൊണ്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ്. ക്ലബിലെ ജോലി ചെയ്യുന്ന സമയത്ത്, ക്ലബ് എഫ് എം തുടങ്ങിയ സമയത്ത് ഒരാൾ വിളിച്ചു കേട്ടോ, ഫസ്റ്റത്തെ എന്റെ ന്യൂസോ എന്തോ കഴിഞ്ഞിട്ട് ഒരാൾ വിളിച്ചു ഓഫീസിലേക്ക്, പിന്നെ വിളിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. പണ്ട് റേഡിയോ ഏഷ്യയിൽ വാർത്ത വായിച്ചിരുന്ന മോർണിംഗ് ഷോ ചെയ്തിരുന്ന ദിയാണ് അതേ ശബ്ദം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു. അന്ന് അവിടെ എന്റെ പേര് ദിയാന്ന്, എപ്പോഴറിയല്ലോ റേഡിയോക്കാർക്ക് ഒരു പേര് ഇട്ട് കൊടുക്കല്ലോ. അങ്ങനെ വിചാരിച്ച് അങ്ങനെ നമ്മള് ശബ്ദത്തിലൂടെ തിരിച്ചറിഞ്ഞ്, ശബ്ദത്തിലൂടെ നമ്മളെ മനസ്സിനെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇന്ന് എന്റെയും നിത്യയുടെ ഉത്സാഹ കമ്മിറ്റിയുടെ ഭാഗത്ത് സ്നേഹം അറിയിച്ചുകൊള്ളുന്നത്.
1: ഞങ്ങളുടെ ദേശീയമായ
2: തുറക്കാൻ വേണ്ടിട്ട് അനുവദിച്ചില്ല, കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ സമയവും നിത്യക്കാണ്. അതുകൊണ്ട്
1: ഞാൻ ഇനി ഇപ്പോഴേ വാ തുറക്കുന്നുള്ളൂ. പിന്നെ പാട്ട്
2: 4 മണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഘോരം ഘോരം ചർച്ച. അതുകൊണ്ട് തന്നെ ചർച്ചയാണെങ്കിൽ ഇന്ന് വീണ്ടും നമ്മൾ ഡൽഹിയിലെ സമരം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ കുറെ കൂടി വാഗ്വാദവും അത്ര രസകരമല്ലാത്ത സമയത്തേക്കാണ് നമ്മൾ പോകാൻ പോണത്. അപ്പൊ അതിന് മുമ്പുള്ള ഒരു ലൈറ്റ് ഒരു ഡെസേർട്ടാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്.
1: അത് മാത്രല്ല, ഇനിയിപ്പോ ഘോര ഘോരം ചർച്ചയിലൊക്കെ പോകുമ്പോഴേക്കും ആളാകെ മാറിപ്പോകും. എന്നാലും അവിടെ നിന്നും മിനിപത്മയുടെ സ്നേഹം നിങ്ങൾക്ക് തരാറുണ്ടെങ്കിൽ പോലും ഈ സമയത്ത് ഒരു ഇത്തിരി ഡെസേർട്ട് പോലെ ഞാനും വിചാരിച്ച സംസാരിക്കട്ടെ.
2: സംസാരിക്കുന്നത് എനിക്കൊന്ന് പലപ്പോഴും നമ്മൾ മൂന്നുപേർ ഇരുന്ന് സംസാരിക്കുന്നൊക്കെ കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്.
1: ഓ തീർച്ചയായിട്ടും, ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. എന്തായാലും ഇന്ന് ഞങ്ങള്
2: എന്റെ ഇഷ്ടമുള്ള പാട്ട് എന്റെ പ്ലേ ലിസ്റ്റ്.
1: അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഏക കാരണം എന്ന് വെച്ചാൽ ഇന്ന് മുഴുവനും മറ്റേ ദേശാടനത്തിലെ 1996 പുറത്തിറങ്ങിയ ദേശാടനത്തില് 96 അപ്പൊ ആ സിനിമയിലെ യേശുദാസ് പാടിയ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതിയ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് മിനിപത്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എന്ന് എന്നോട് ചോദിച്ചു. നിത്യ ആ പാട്ട് വിടില്ലേ, എന്തുകൊണ്ട്, വൈ, നമുക്കത് പ്ലേ ചെയ്യണം. അത്രയ്ക്കും ഇങ്ങനെ ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന പാട്ടുകളാണ്. ഇപ്പൊ ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മള് ദേശീയ പ്രക്ഷേപണ ദിനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ മിനിപത്മയാണ് സ്റ്റാർട്ട് ചെയ്ത്. താങ്ക് യു സോ മച്ച്. ഞാനിന്ന് മറന്നു പോയിരിക്കുന്നു സത്യത്തിൽ, എന്നെ ഓർമ്മിപ്പിച്ചത്.
2: ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ ഈ പാട്ടുണ്ടല്ലോ, എപ്പോഴും നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ, നമ്മളിന്നും ആലോചിച്ച് നോക്കും, നമ്മൾ ഈ ഇവിടെ അറബി കഥയിലെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഈ ദുബായിയുടെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഒക്കെ കണ്ടിട്ട് പോകുമ്പോൾ നമ്മളെ നാടിനെ മിസ് ചെയ്യുന്നൊരു മിസ്സൈലുണ്ട്. അതേപോലെ തന്നെ എനിക്ക് ഈ പാട്ട് പലപ്പോഴും ഒരു ഉച്ചയ്ക്ക് ഒരു ഈവനിങ്ങില് നമ്മൾ ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വേദനിപ്പിക്കുന്ന ഒരു പാട്ടാണെങ്കിൽ എവിടേക്കോ നമ്മളെ നാട്ടിലെ കൊണ്ടുപോകും, നമ്മുടെ ബന്ധങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നൊക്കെ. പിന്നെ വരികൾ, കൈതപ്പത്തിന്റെ വരികൾ സൂപ്പർ വരികളാണ്. അങ്ങനെ ഉള്ളൊരു പാട്ടാണ് ഇത്. പലർക്കും ഈ ഒരു മൂഡിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, എന്നാലും എന്റെ പാട്ടായിട്ട് നിങ്ങൾ അത് കരുതുക.
1: തീർച്ചയായിട്ടും പാട്ടുകളെ ഇഷ്ടപ്പെടാത്ത ആരാധകർ ഏത് ജോണറിലാണെങ്കിലും നമ്മൾ സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനി പത്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് മലയാളി ഡയുടെ ഫസ്റ്റ് സോങ് ഇതാണ്. അപ്പൊ എൻജോയ് ചെയ്യാം, പാട്ടും തുടങ്ങട്ടെ അല്ലേ?
2: യെസ്, അതിന്റെ ബീജിയമാണ് സൂപ്പർ.
1: ആഹാ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ഷീബ.
1: You are listening to Home 92.2 FM. Home is a feeling.
2: നീറ്റ് ക്രമക്കേട് അതിവേഗ കോടതി. വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽ ഗാന്ധി. ചർച്ചയ്ക്കൊരുക്കുമെന്ന കേന്ദ്രം. രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP. നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
3: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റ് എഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ
4: ഇൻവൈറ്റ്സ്.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: നീറ്റക്രമക്കേട്, അതിവേഗ കോടതി, വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യുവജനതയെ ഏറ്റവുമധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽ ഗാന്ധി, ചർച്ചയ്ക്കൊരുക്കുമെന്ന കേന്ദ്രം, രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP യും, നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220, മണ്ടേ ടു ഫ്രൈഡേ 4-5 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
3: You are listening to Malayalida with Sheba.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നീറ്റ് ക്രമക്കേട് അതിവേഗ കോടതി. വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽ ഗാന്ധി. ചർച്ചയ്ക്കൊരുക്കുമെന്ന കേന്ദ്രം. രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP. നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നീറ്റിൽ ലോക്സഭയിൽ മുദ്രാവാക്യം, രാജിയല്ലാതെ വഴങ്ങില്ലെന്ന് പ്രതിപക്ഷം, ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം. പശ്ചിമേഷ്യ അശാന്തം, ചെങ്കടലിൽ ഹൂതി ആക്രമണം, ഇറാൻ യുഎസ് ആക്രമണം ശക്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് പി എസ് പ്രശാന്തിനെ എസ്ഐടി കസ്റ്റഡിയിലെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി സിപിഎം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞു. സമാനമായ നിലപാട് തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവനും സ്വീകരിച്ചിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച സിജെപിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവും അധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക, മൂന്ന് അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും സിജെപി പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപി. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോഴാണോ ആലോചിക്കുന്നതെന്ന് കെ സിയുടെ ചോദ്യം. എംപിമാർക്കിടയിൽ ഉന്തും തള്ളുമുണ്ടായി പാർലമെന്റിന് മുന്നിൽ. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് ഭരണപക്ഷം പാർലമെന്റിന് മുന്നിലെത്തിയത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും വീണ്ടും പിരിഞ്ഞു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനിടയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രിക്ക് വ്യക്തിപരമായ പങ്കില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്നു. ജന്തർമന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരവേദിക്കും പരിസര പ്രദേശങ്ങൾക്കും ചുറ്റും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതരുടെ തീരുമാനം. കേരളമടക്കമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നു. കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലും ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ പി എസ് സി പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുന്നുവെന്ന് ജെ പി നഡ്ഡ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുകയെന്നതല്ല, അവരുടെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സി ജെ പി പാർട്ടിയുടെ സമരം തകർക്കാൻ ബി ജെ പി ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി സി ജെ പിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞുകയറുന്നു, സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്ന് അഭിജിത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകില്ല, ചർച്ചയ്ക്കൊരുക്കമാണ്, അവർക്ക് ജന്തർ മന്ദിറിലേക്ക് വരാമെന്നും അഭിജിത് ദീപ്കെ. ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ നേരിട്ട് ഇടപെടുമെന്ന് ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതി മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകൾ അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടുന്നത്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി യുഎസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ സി ഐ എയുടെ അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച യുഎസ്. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ലഭിക്കുക. കോൺസുലർ സേവ ഇൻ യുഎ .com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. Today's shows are brought to you by Safir Market, Ajman Helioil, ഒരു പുതിയ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. സഫീർ മാർക്കറ്റ് ഓപ്പൺസ് ടുഡേ വിത്ത് അമേസിംഗ് ഓഫേഴ്സ് ആൻഡ് അൺബീറ്റബിൾ പ്രൈസസ്. സേവ് മോർ വിത്ത് സഫീർ പ്ലസ്. വിസിറ്റ് ടുഡേ സഫീർ മാർക്കറ്റ്, അജ്മാൻ ഹെലിയോ. എക്സ്പ്ലോർ, ഷോപ്പ് ആൻഡ് സേവ്.

0: നീറ്റ് ക്രമക്കേട്, അതിവേഗ കോടതി, വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽ ഗാന്ധി, ചർച്ചയ്ക്കൊരുക്കമെന്ന കേന്ദ്രം, രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP യും, നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
1: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
2: You are listening to Malayalida with Sheba.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: നീറ്റ് ക്രമക്കേട്, അതിവേഗ കോടതി, വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽഗാന്ധി. ചർച്ചയ്ക്കൊരുക്കുമെന്ന കേന്ദ്രം, രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP. നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ?
2: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ
2: നീറ്റ് ക്രമക്കേട് അതിവേഗ കോടതി വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയെന്ന രാഹുൽ ഗാന്ധി ചർച്ചയ്ക്കൊരുക്കുമെന്ന കേന്ദ്രം രാജിയില്ലാതെ ചർച്ചയില്ലെന്ന പ്രതിപക്ഷവും CJP നീറ്റായി പ്രശ്നം പരിഹരിക്കപ്പെടുമോ
3: Let's talk with Mini Padma. Vilikkam toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: എന്റെ വണ്ടിയുടെ കാര്യം.
7: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
8: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് since 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: നീറ്റിൽ ലോക്സഭയിൽ മുദ്രാവാക്യം രാജിയല്ലാതെ വഴങ്ങില്ലെന്ന് പ്രതിപക്ഷം, ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം. പശ്ചിമേഷ്യ അശാന്തം, ചെങ്കടലിൽ ഹൂതി ആക്രമണം, ഇറാൻ യുഎസ് ആക്രമണം ശക്തം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് പി എസ് പ്രശാന്തിനെ എസ്ഐടി കസ്റ്റഡിയിലെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് പി എസ് പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി സിപിഎം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞു. സമാനമായ നിലപാട് തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന വി എൻ വാസവനും സ്വീകരിച്ചിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച സി ജെ പിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവുമധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല, അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക. രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും സി ജെ പി പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പാർലമെന്റ് കവാടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ ചർച്ച വേണ്ടെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി. ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇപ്പോഴാണോ ആലോചിക്കുന്നതെന്ന് കെ സിയുടെ ചോദ്യം. എം പിമാർക്കിടയിൽ ഉന്തും തള്ളുമുണ്ടായി പാർലമെന്റിന് മുന്നിൽ. നീറ്റ് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ടാണ് ഭരണപക്ഷം പാർലമെന്റിന് മുന്നിലെത്തിയത്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും വീണ്ടും പിരിഞ്ഞു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനിടയില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ചോദ്യപേപ്പർ ചോർച്ചയിൽ മന്ത്രിക്ക് വ്യക്തിപരമായ പങ്കില്ലെന്നും അതിനാൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുമാണ് സർക്കാരിന്റെ വാദം. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭം ഡൽഹിയിൽ കൂടുതൽ കരുത്താർജിക്കുന്നു. ജന്തർമന്ദറിൽ സമരം തുടരുന്ന പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമം ആരംഭിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ശക്തമായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമരവേദിക്കും പരിസര പ്രദേശങ്ങൾക്കും ചുറ്റും കൂടുതൽ പോലീസിനെ വിന്യസിക്കാൻ അധികൃതരുടെ തീരുമാനം. കേരളമടക്കമുള്ള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ചോദ്യപേപ്പർ ചോർന്നു. കോൺഗ്രസ് ഭരണത്തിൽ ഛത്തീസ്ഗഡിലും ചോർന്നു. തമിഴ്നാട്ടിലും പഞ്ചാബിലും ബംഗാളിലും ചോദ്യപേപ്പർ ചോർന്നു. കേരളത്തിൽ പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നിരുന്നു. പിന്നെ എന്തുകൊണ്ട് കോൺഗ്രസ് സെലക്ടീവ് വിമർശനം നടത്തുന്നുവെന്ന് ജെ പി നഡ്ഡ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. ഉദ്ദേശം വിദ്യാർത്ഥികൾക്ക് നീതി കിട്ടുകയെന്നതല്ല, അവരുടെ പേരിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും മന്ത്രി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് സി ജെ പി പാർട്ടിയുടെ സമരം തകർക്കാൻ ബി ജെ പി ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി സി ജെ പിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞുകയറുന്നു, സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്ന് അഭിജിത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകില്ല, ചർച്ചയ്ക്കൊരുക്കമാണ്, അവർക്ക് ജന്തർ മന്ദിറിലേക്ക് വരാമെന്നും അഭിജിത് ദീപ്കെ. ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മെട്രോ സ്റ്റേഷനുകൾ അടച്ചതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മെട്രോ സ്റ്റേഷനുകൾ തുറക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ താൻ നേരിട്ട് ഇടപെടുമെന്ന് ചീഫ് ജസ്റ്റിസ്. സുപ്രീംകോടതി മെട്രോ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന സ്റ്റേഷനുകൾ അടഞ്ഞുകിടക്കുന്ന പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് വിഷയത്തിൽ ഇടപെടുന്നത്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി യുഎസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ സി ഐ എയുടെ അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച യുഎസ്. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ലഭിക്കുക. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫ് എം.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC. Today's shows are brought to you by Safir Market, Ajman Helioil, ore pudhe shopping destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today Safir Market, Ajman Helio. Explore, shop and save.

0: ഐ എം നോട്ട് എ പെർഫെക്ട് പേഴ്സൺ. പക്ഷെ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ്, അറ്റ് മൈ ഹോം. കാരണം അവിടെയുള്ളവർ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ദേഷ്യപ്പെടില്ല, പരിഹസിക്കില്ല, ചീത്ത വിളിക്കില്ല, പകരം ആ തെറ്റ് തിരിച്ചു തരും. ഐ എം ഓൾവേസ് ഇൻ പെർഫെക്റ്റ് അറ്റ് മൈ ഹോം.
1: Home 92.2 FM. Home is a feeling.

0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നും നമ്മുടെ വിഷയം നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന സമരം തന്നെയാണ്. ഇന്നത്തെ ദിവസവും നമുക്കതല്ലാതെ മറ്റൊരു വിഷയം എടുക്കാനില്ലല്ലോ അല്ലേ? കാരണം നമ്മുടെ രാജ്യത്തലസ്ഥാനത്ത് നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ യുവജനങ്ങളും അങ്ങനെ ഒരു സമരം ചെയ്യുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളണം എന്ന്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങൾ നടന്നിരിക്കുന്നു, ഫാസ്റ്റ് ട്രാക്ക് കോടതി ഒരു ആവശ്യത്തിലേക്ക് വരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഈ വിഷയത്തെ കേന്ദ്രവും ഒരു വലിയ രീതിയിൽ കാണുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 800-922-0 എന്നതാണ്. നീറ്റ് ക്രമക്കേട് അതിവേഗ കോടതി, വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെയാണ് സർക്കാർ എന്ന് പ്രധാനമന്ത്രി പറയുന്നു. യുവജനതയെ ഏറ്റവും അധികം ദ്രോഹിച്ചത് മോദിയല്ലേ എന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം. ചർച്ചയ്ക്കൊരുക്കമെന്ന് കേന്ദ്രം പറയുന്നു, എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിയല്ലാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷവും CJP പറയുമ്പോൾ നീറ്റായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തോന്നുന്നുണ്ടോ? വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണിത്?
1: ഹലോ,
0: വെരി ഗുഡ് ഈവനിങ്. കേൾക്കാലോ, ആരാണിത്?
1: അലൻ.
0: സുഖായിരിക്കുന്നു അലൻ?
1: പറയും. ഞാന് ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരം ആക്ച്വലി നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ് ഈ ഒരു സമരത്തെ. കാരണം നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് നമ്മളെല്ലാരും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിലും ജോലിക്ക് ഒരുപാട് ഇതുണ്ട്, കുറവുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഞാൻ പറയാം, ഇവിടെ തന്നെ നമ്മളിപ്പം ജോലി ചെയ്യുന്നവർക്കറിയാം, നമ്മള് പഠിച്ചിട്ടുള്ള ജോലികളല്ല ഇവിടെ പലരും ചെയ്യുന്നത്. എന്നാൽ നല്ല പഠിത്തമുള്ളവര് കുറഞ്ഞ ജോലി ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്, MBA എടുത്തവർ ഇവിടെ ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്.
0: ശരിക്കും
1: നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയില് എന്താണ് ഒരു ജോലി സാധ്യത? എന്താണ് ഒരു ഇത്രയും പഠിച്ചവർക്ക് പോലും ഒരു ജോലി സാധ്യതയില്ല. അതിനകത്ത് ഈ നീറ്റ് പരീക്ഷ എഴുതാന്, കാരണം അവർക്ക് ആ നാടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചിലപ്പം നീറ്റ് പരീക്ഷ നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും PSC എഴുതി നിൽക്കുന്നവരെന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ നാട്ടിലൊരു ജോലിയാണ്. ഇപ്പൊ നമ്മളെ പലരും ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് എന്താണ്? നാട്ടിൽ നല്ലൊരു ജോലി സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം ആ ഒരു നീറ്റ് പരീക്ഷയുടെ ജ്യോതി പേപ്പർ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒരു നമുക്കൊന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്.
0: ഇന്നത്തെ ദിവസത്തിലെ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് നമ്മൾ എത്രത്തോളം വലിയ
1: സ്വാധീനം? അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ജനരോക്ഷം ഉണ്ടായി കഴിഞ്ഞുകഴിഞ്ഞോ അവര് ഇതുവരെ വാ തുറന്നിട്ടില്ല ആരും. നമ്മുടെ കേരളത്തിലുള്ള BJPയുടെ ആൾക്കാര് പോലും ഇപ്പൊ വാ അടച്ചു വെച്ചിരിക്കും. ഇപ്പം തന്നെ മോഹൻലാലിന്റെ മോള് സംസാരിച്ചപ്പോ മേജർ രവി വന്ന് പറയുന്നു അവക്ക് പാർട്ടി ഒന്നും അറിയത്തില്ല, അവള് ഇത് കണ്ടുകൊണ്ട് പറഞ്ഞ കാണുന്ന ഒരു ആ പുള്ളി ഒരുപാട് പട്ടികളെയും കൊണ്ട് ഉപയോഗിക്കുന്നത് കണ്ടു. ആ പെൺകൊച്ചു പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് പട്ടികളോട് സംസാരിക്കുന്നത്? നമ്മുടെ യുവജനങ്ങളെ പുള്ളി ഒരു പട്ടിയെ പോലാണെന്ന് തോന്നുന്നു പ്രതികരിച്ചത്. അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് ഒരു പട്ടിയോട് തോന്നുന്ന ഒരു വാത്സല്യം പോലും നമ്മുടെ ഈ പിള്ളേരെ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം പുള്ളിക്കാരനോട് പാർട്ടി അറിയത്തില്ലെങ്കിലും തോന്നി. എന്തുകൊണ്ട് ഇത്രയും വളർന്ന് വലുതായ ഇത്രയും വിവരമുള്ള ആൾക്കാർക്ക് പോലും അത് തോന്നുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കണം.
0: രാഷ്ട്രത്തിന് മേലെ രാഷ്ട്രീയവും മറ്റു ചിന്തകളും വരുമ്പോഴാണിത്. ഇവർ പറയുന്നത് നമ്മളൊക്കെ ആന്റി നാഷണൽ ആണെന്ന്. ഈ സമരത്തെ അനുകൂലിക്കുന്നവരൊക്കെ എങ്ങനെയാണ് ദേശവിരുദ്ധരാകുന്നത് യഥാർത്ഥത്തിൽ?
1: എനിക്കറിയില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പം തന്നെ ഈ ഒരു ചർച്ച തന്നെ ഒരുപാട് BJP അനുകൂലികൾ വന്നിട്ട് കിടന്ന് പറയുന്നത് കേൾക്കാം. ഞങ്ങൾ അതിനെ ഇത് ചെയ്യുന്നു. നിങ്ങളെന്ന് ചോർത്ത് നോക്ക്, സ്വന്തം വീട്ടില് ഓക്കെ എന്ത് പ്രശ്നമാണെങ്കിലും ഒരു കുഞ്ഞിനെ തടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് തല്ലുകൊള്ളുമ്പോഴേ അതിന്റെ ഒരു വേദന മനസ്സിലാവും.
0: തീർച്ചയായിട്ടും
1: സ്വന്തം ശരീരം വേദനിക്കുമ്പോഴേ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് ഒരു കട മാത്രമാണ്. സ്വന്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴേ അത് നമുക്കൊരു വിഷമം വരത്തുള്ളൂ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ഒരു BJP അനുകൂലികൾ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് അതിനെ ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു കഥ മാത്രമാണ് അല്ലെങ്കിൽ അതൊരു പ്രകസനം മാത്രമാണ്.
0: അല്ല, ഈ ഒരു സമയത്ത് നമ്മൾ ആ വിസ്മയയുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് മറ്റൊരു വാർത്ത. അതായത് ഈ കല്ലെറിയുന്നവരെ ഒതുക്കിയ ആൾക്കാരാണ് ബി ജെ പി സർക്കാർ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ രാവിലെ രംഗത്ത് വന്നിരുന്നു.
1: അയ്യോ, ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് കണ്ടു, അതിനെ ഒതുക്കുന്ന ആ ഒരു പുള്ളിക്കാരന്റെ പോസ്റ്റ് കണ്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമം തോന്നിപ്പോയി ആ ഒരു പോസ്റ്റ് കണ്ടു.
0: അലൻ വിഷമിക്കേണ്ട, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ട് മകൾ അഹാന കൃഷ്ണ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു.
1: അതിന്റെ കമന്റുകൾ കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നി. സ്വന്തം വീട്ടിലത്തെ പ്രശ്നം മാറ്റി, സ്വന്തം അമ്മയ്ക്ക് ഓക്കെ, അമ്മായിയമ്മയ്ക്ക് ഒരു അസുഖം വന്ന ഉടനെ അല്ലെങ്കിൽ ഒ സി ഡി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം, വലിയൊരു ഇത് തന്നെയാണ്. നമ്മളതിനെ കൂട്ടത്തിലുള്ള ഒരാൾക്കത് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരാളാണ്.
0: എന്തായാലും നമ്മുടെ യുവതലമുറ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ വിഷയത്തിൽ അവരോട് ഐക്യപ്പെടുന്നു എന്നുള്ളത് ഒരു വലിയ പ്രതീക്ഷയാണ്.
1: ഉറപ്പായിട്ടും. കാരണം ഇതിന്റെ മറുപടി അവര് ഇന്ന് രാവിലെ മിനി പത്മനാഭ പറഞ്ഞതുപോലെ അവരെങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിനെ അവരെ ഇത് ചെയ്യുമെന്ന് ചോദിച്ച പോലെ യുവതലമുറ നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ അവര് നല്ല രീതി അനുഭവിക്കും. അങ്ങനെ തന്നെ പറയാം,
0: തെരഞ്ഞെടുപ്പിലൂടെ അതൊരു മറുപടി കൊടുക്കുമെന്നാണ് അലൻ പറയുന്നത്. അലൻ, താങ്ക് യു സോ മച്ച് വിളിച്ചത്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിൽ. അലൻ അലന്റെ അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ, അദ്ദേഹം പറഞ്ഞ പോലെ ഇതിനെ മറിച്ചുള്ള അഭിപ്രായമായിട്ട് ഒരുപാട് പേർക്ക് വരാനുണ്ടാകും. അത് അവരവരുടെ അഭിപ്രായം മാത്രമായിട്ട് എടുക്കുക, ഇങ്ങനെ പറയുന്നവരൊക്കെ ദേശവിരുദ്ധരായിട്ട് ചിത്രീകരിക്കാതിരിക്കുക. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണിത്? ഷമീർ റാസൽ ഖൈമയിൽ നിന്ന്. സുഖായിരിക്കുന്നോ? ഈ നീറ്റ് ആയിട്ട് ഈ പരീക്ഷ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? നീറ്റ് പരീക്ഷയിൽ തുടങ്ങിയത് ഇപ്പൊ നീറ്റ് അല്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ ഡൽഹിയിൽ നടക്കുന്നത്, രാജ്യ തലസ്ഥാനത്ത്.
2: അതായത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രി,
0: അതെ,
2: പെട്രോളിയം വകുപ്പ് കൈകാര്യം ചെയ്ത കാലത്ത് നിരവധി അനവധി ആക്ഷേപങ്ങൾ തെളിവുകളോടുകൂടി പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റുള്ള പ്രദേശത്തെ കോൺഗ്രസ് അടക്കമുള്ള, ഞാനൊക്കെ വിശ്വസിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ ഗൗരവമായിട്ട് കൊണ്ടുവന്നില്ല എന്നൊരു പരാതി ലഭിക്കും. അപ്പോ അങ്ങനെ ഒരാള് പരീക്ഷകൾ വിറ്റ് പാസ്റ്റാക്കി എന്നുള്ളത് വളരെ ക്ലിയറാണ്. അത് ഒന്നും രണ്ടും വേണ്ട, എത്ര വർഷമായി ഈ പരിപാടി നടക്കും. അപ്പൊ നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് അടുത്തൊരു തലമുറ ആളുകൾ പഠിച്ചു വരുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും എല്ലാം നിലവാരമില്ലാത്ത ആളുകളാണ് മാറുക എന്ന് പറയുന്നത് ആ രാജ്യം തകരുന്നതിന് തുല്യമാണ്. അപ്പൊ ആ അവസ്ഥയിൽ ഇത്തരം ഒരു സമരം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സമരമുണ്ട്, രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി. ഈ രാജ്യം ഉണ്ടാക്കിയ ആളുകളുടെ ആത്മാർത്ഥയുടെ ഭാഗമായിട്ടാണ് ഒരു തലമുറ ഉയർന്നു വരുന്നത്. കാരണം അവർ ഈ രാജ്യത്തിനെ ഉണ്ടാക്കിയെടുത്തത് ഈ രാജ്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടും ഈ രാജ്യത്ത് ജനാധിപത്യവും സാഹോദര്യവും മുന്നോട്ട് പോകാൻ വേണ്ടിട്ടാണ്. അത് ഇടക്കാലത്ത് കൈമോശം വന്നാലും അടുത്ത തലമുറ അത് തിരുത്താൻ തയ്യാറാവുന്നത് തന്നെ വലിയ ആഹ്ലാദവും വലിയ സന്തോഷമുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും. കാരണം ഒരു തലമുറയെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പ്രധാനമന്ത്രി താൽക്കാലികമായിട്ട് പഞ്ചാരം വാർത്ത പറഞ്ഞിട്ട് കാര്യമില്ല, നടപടി എടുക്കണം.
0: അതാണ് ഏറ്റവും വലിയ ആവശ്യം. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, അതുപോലെ നമ്മുടെ കുട്ടികൾക്കെതിരായിട്ട് എടുത്തിരിക്കുന്ന കേസുകൾ, അവർക്ക് നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ, അതിലൊക്കെ മാപ്പ് പറയണം.
2: ആക്ഷേപമുണ്ട്. ഈ ധർമ്മേന്ദ്ര പ്രധാന മകളുടെ വിദ്യാഭ്യാസ ഒരു പെട്രോകെമിക്കൽ കമ്പനിയാണ്. ആ കമ്പനിക്ക് കരാറില്ലാതെ, പ്രൊപ്പോസൽ ഇല്ലാതെ, ടെൻഡർ ഇല്ലാതെ നിരവധി കരാറുകൾ ഇദ്ദേഹം പെട്രോളിയം മന്ത്രിയായിട്ട് പൊരുത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത്ര അഴിമതി പച്ചയായി തെളിഞ്ഞൊരു മനുഷ്യനാണ്. എന്നിട്ട് അയാൾ അഴിമതിക്കാരനെ വീണ്ടും അവിടെ വെച്ചിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമന്ത്രി വരും വാക്കുകൾ കൊണ്ട് മാറ്റി കാണിക്കണം. ഇത്തരം ജനങ്ങളെ വിഷയം പ്രധാനമന്ത്രി അത്തരത്തില്ല.
0: അപ്പൊ കണ്ണിൽ പൊടിയിടാതെ എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാകട്ടെ എന്നാണ് ഷമീർ പറയുന്നത്. മുറിഞ്ഞു പോകുന്നുണ്ട് ഷമീർ, അതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തോട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: നമസ്കാരം, ഗുഡ് ഈവനിങ്.
4: ഹലോ,
0: ആരാണ് ഇത്? ആരാണ്?
4: ഷാരോണാണ്.
0: സുഖായിരിക്കുന്നു, എന്തൊക്കെയാണ് വിശേഷം? മറിച്ചുള്ള അഭിപ്രായമൊക്കെ ആയിട്ട് വരുന്ന ഷാരോൺ ഈ സമരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നീറ്റ് ആയിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇപ്പൊ വരുന്നത് സാഹചര്യം ഗുരുതരം. ഡൽഹി കൊണാട്ട് പ്ലേസിലെ കടകളും ഭക്ഷണശാലകളൊക്കെ 6:30 അടയ്ക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. മെട്രോ സ്റ്റേഷനുകളൊക്കെ പൂട്ടിയിരുന്നു, അത് പൂട്ടാൻ പാടില്ല എന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നു. ഡൽഹിയിലെ പ്രതിഷേധം കൃഷ്ണകുമാറിനെ തള്ളിയിട്ട് മകള് രംഗത്ത് വരുന്നു. വിസ്മയുടെ ഒരു സഹായം അല്ലെങ്കിൽ സമരത്തോട് ഐക്യദാർഢ്യം അവർ പ്രകടിപ്പിക്കുന്നു. പുതിയ തലമുറയൊക്കെ ഒരു നല്ല രീതിയിൽ ചിന്തിക്കുന്നു അല്ലേ?
4: അതെ അതെ അതെ, നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, മൗലിക അവകാശങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്.
0: ശരിക്കും സമരം ചെയ്യാൻ അല്ലെ, അക്രമാസക്തമാകാതെ സംഘം ചേർന്ന് സമരം ചെയ്യാൻ നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്.
4: അല്ല, ഡെമോക്രസിയുടെ ഒരു അന്ത്യമല്ല ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്.
0: യഥാർത്ഥത്തിൽ
4: റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഇന്ത്യയിൽ ഈ ഡെമോക്രസി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് ചെയ്യുന്നത്
0: ഉറപ്പായിട്ടും അതാണ് അതിന്റെ നഗ്നമായ ലംഘനം.
4: ലംഘനമായ ലംഘനം. എന്താണ് തെളിയിക്കാനുള്ളത്? ആരുടെ മുന്നിലാണ് തെളിയിക്കേണ്ടത്? ഇത്രയധികം യുവജനങ്ങൾ ഇങ്ങനെ സമരം ചെയ്യുമ്പോ ഇങ്ങനെ കണ്ണടച്ചു കൊണ്ട് എന്താ കാര്യം? ആദ്യത്തെ വട്ടമല്ല, ഒരുപാട് വട്ടം ഈ നീറ്റ് ഈ നീറ്റ് എക്സാമിന് എത്ര
0: വട്ടമായിപ്പോലെ. ആ തെരുവിൽ വരുന്നത് ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവൻ ഒടുക്കിയ ആ മക്കളുടെ അച്ഛനമ്മമാരാണ് ഈ സമരത്തെ നയിക്കുന്നത്. അടിയമായി ഇനിയൊരു കുട്ടികൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒഴുകി എത്തുന്നു അവിടേക്ക് ആളുകള്.
4: ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോടുള്ള വിശ്വാസം കുട്ടികൾക്ക് നഷ്ടപ്പെട്ടില്ലേ?
0: ശരിക്കും അപ്പൊ അത് പൊളിച്ചെഴുതുകയല്ലേ വേണ്ടത്? അതിനിടയാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടെങ്കിൽ അവരുടെ രാജി അത് ചോദിച്ചു വാങ്ങുന്നുണ്ടെങ്കിൽ അതല്ലേ വേണ്ടത്?
4: പിടിച്ച് ജയിലിലിടണം, രാജി അല്ലല്ലോ വേണ്ടത്. അത്രയും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് അയാൾ വെച്ചിട്ടുള്ളത്, പിടിച്ച് ജയിലിലിടണം.
0: അപ്പൊ നീറ്റായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഷാരോൺ?
4: ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കുറ്റമായിരിക്കണം ഈ മൗലിക അവകാശം ചോദ്യം
0: ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങനെ വരട്ടെ ഷാരോൺ. അങ്ങനെ ഒരു നിയമവും അല്ലെങ്കിൽ അതിന്റെ അനുകൂലമായിട്ടുള്ള നിയമ നടപടികളൊക്കെ വരുമോ നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. നമുക്ക് എല്ലാവർക്കും വിശ്വാസമുള്ളത് എന്തൊക്കെ തകർന്നാലും നമ്മുടെ ജുഡീഷ്യറി അവിടെ ഉണ്ടെന്നുള്ളതാണ്. നമസ്കാരം.
5: നമസ്കാരം മിനി പത്മ.
0: നമസ്കാരം സജിയാണോ? പറയൂ സജി, പറയൂ സജി.
5: തീർച്ചയായിട്ടും ഇത് ഒരു വലിയൊരു സെൻസേഷൻ വിഷയം തന്നെയാണ്. പല പല ആൾക്കാരും ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഈവൻ ഞാൻ ഏത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമാണെന്ന് മിനി പറഞ്ഞേക്കാം
0: അറിയാം. അതുകൊണ്ടാണ് ഞാൻ താങ്കൾ വന്നപ്പോ ഞാൻ ഒന്നിങ്ങനെ അമാന്തിച്ചു താങ്കൾ ഏത് രീതിയിലേക്കാ പോണെന്ന്.
5: അപ്പോ യൂ പ്രത്യേകിച്ച് ഈ എന്താ പറയാ യൂത്തിലെ പിള്ളേര് അതായത് എന്റെ മകൻ ഉൾപ്പെടെ ഇതിനെ കുറിച്ച് വളരെ കൺസേൺ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്.
0: ശരിക്കും അതാണ്.
5: തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എനിക്കിതിൽ ഒരു കാര്യം പറയാനുള്ളത്, വാസ്തവത്തില് ഇതിൽ ഈ ലാത്തി ചാർജിലേക്ക് നയിച്ച സംഭവത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് പറയാം. കാരണം വിദ്യാർത്ഥികളെ വളരെ നിഷ്ഠൂരമായിട്ട് തല്ലിച്ചാച്ച രീതിയിലാണ് ഇപ്പൊ മറ്റേ വാർത്തകളൊക്കെ വന്നത്.
0: നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങൾ തന്നെയുണ്ട് നമ്മുടെ മുന്നിൽ.
5: അതിലേക്ക് നയിച്ച കാര്യങ്ങൾ പറയാം. സാധാരണ നമ്മളുടെ ഡൽഹിയിൽ ആർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് ജന്തർ മന്ദർ. അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചല്ല ആഴ്ചകളായിട്ട് അവിടെ BJP വാർത്തകളൊക്കെ വന്നു.
0: അതെ, നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങൾ തന്നെയുണ്ട് നമ്മുടെ മുന്നിൽ.
5: അതിലേക്ക് നയിച്ച കാര്യങ്ങൾ പറയാം. സാധാരണ നമ്മളുടെ ഡൽഹിയിൽ ആർക്കും പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയാണ് ജന്തർ മന്ദർ.

0: ചെയ്യാനോ? നമുക്കറിയാം പാർലമെന്റ് എന്ന് പറയുന്ന ഹൈലി സെൻസിറ്റീവ് ഏരിയ ആണ്,
1: അറിയാം,
0: സെക്യൂരിറ്റി ഹൈലി കൺട്രോൾഡ് സെക്യൂരിറ്റി ഏരിയ ആണ്. അവിടെ ഒരു പാർലമെന്റിൽ പണ്ട് ഒരു അറ്റാക്ക് പോലും നടന്നു, അതുകൊണ്ട് തന്നെ അവിടേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള യാതൊരു അനുമതിയില്ല.
1: അതിനോടെല്ലാം യോജിക്കുന്നു, അതിനോടെല്ലാം യോജിക്കുന്നു. ലാത്തിയിൽ ആണി കെട്ടിയിട്ട്, ലാത്തിയിൽ ആണി അടിച്ചിട്ട് എന്തിനാണ് കുട്ടികളെ ദ്രോഹിക്കുന്നത്?
0: ഞാൻ പറയുന്നത്
1: എന്തിനാണ് പെല്ലറ്റ് ഗണ്ണ്, അതായത് ദേശവിരുദ്ധർക്കെതിരെ ഉപയോഗിക്കുന്ന പെല്ലറ്റ് ഗണ്ണ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? തടയണം സമരം. താങ്കൾ പറയുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പാർലമെന്റിന്റെ അകത്തേക്ക് പോകുമ്പോൾ സമരം ചെയ്യുന്നവരെ പ്രതിരോധിക്കും. എന്തിനാണ് നെയിം പ്ലേറ്റ് ഇല്ലാത്ത പോലീസുകാരും സൈനികരും വരുന്നത് എന്തിനാണ്?
0: പോലീസുകാർ ആദ്യം ബാരിക്കേഡ് വെച്ച് ഇവര് ബ്ലോക്ക് ചെയ്തു, പക്ഷെ അവിടെ നിന്ന് കല്ലേറ് നടന്നു. ഏതാണ്ട് 118 പോലീസുകാർക്കും കല്ലേറിൽ പരിക്കേറ്റത്, വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റില്ല.
1: പക്ഷേ സജ്ജി, എനിക്ക് അത്ഭുതം വരുന്നു, താങ്കളുടെ മകൻ ഇതിൽ കൺസേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോഴും താങ്കൾ പറയുന്നത് ഇപ്പോഴും പോലീസുകാർക്ക് പരിക്കേറ്റതാണ്, പാവപ്പെട്ട
0: മോനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് പറയുന്നത്.
1: ശരി,
0: പറയുന്ന കേൾക്കൂ മിനി പത്മ, പറയുന്ന കേൾക്കൂ. ഈ അതുപോലെ അവിടെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകരെ തോളിൽ കൈയിട്ട് വളരെ മോശമായ രീതിയിൽ ഹിക്കിൾ ചെയ്ത് മുളസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. ഒരു വനിതാ മാധ്യമ CJP ലീഡറാണ് അത് ചെയ്തത്, അത് കണ്ടിരുന്നു. അതിനെക്കുറിച്ച് ആരെങ്കിലും പ്രതികരിച്ചു? ആരും പ്രതികരിച്ചിട്ടില്ല. അത് വളരെ നല്ല രീതിയിൽ അത് എല്ലാ മാധ്യമ നാഷണൽ ചാനലിലും അത് കാണിക്കുന്നുണ്ട്. ആരും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പിന്നെ അവിടെ വരുന്ന മുദ്രാവാക്യങ്ങൾ എന്താണ്? വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി മാത്രമാണ് അവിടെ വരുന്ന മുദ്രാവാക്യം. അവിടെ ആസാദി വിളിയായി ഉമർ ഖാലിദിനെ കുറിച്ചുള്ള പറച്ചിലുണ്ടായിരുന്നു. കാശ്മീരിലെ 370 ആർട്ടിക്കിൾ പിൻവലിച്ചത് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ
1: തീർച്ചയായിട്ടും ഒരു BJP ആശയത്തോട് ആഭിമുഖ്യമുള്ള സജിയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.
0: ഞാൻ നേരിട്ട് നാഷണൽ ചാനലിൽ കൂടി കാണുന്നതാണ്.
1: നാഷണൽ ചാനലിൽ നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സജി കാണാത്ത കുറെ കാഴ്ചകളുണ്ട്. താങ്കൾ എന്താണ് അത് മറച്ചു വെക്കുന്നത്? എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തെരുവിൽ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത്? എന്തിനാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നത്? എന്താ ഒന്നോ രണ്ടോ മുദ്രാവാക്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ടല്ലോ, CJP തന്നെ പറഞ്ഞല്ലോ, ഒരു സമരത്തിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ആ സമരത്തിനുള്ളിൽ വേറെ വിരുദ്ധ ശക്തികൾ കയറും, അത് അവര് തന്നെ പറയുന്നുണ്ട്, അത് നമുക്കറിയാലോ. അങ്ങനെ ആയിക്കോട്ടെ.
0: ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ, ഇത് ആദ്യമായിട്ടല്ല ചോദ്യ പേപ്പർ ചോർന്നിരിക്കുന്നത്. നമുക്കറിയാം PSC ചോദ്യ പേപ്പർ കേരളത്തിൽ ചോർന്നു.
1: അല്ല, അത് അങ്ങനെയാണ് വരിക. നമ്മൾ ഇവിടുത്തെ കേന്ദ്രത്തിലെ കാര്യം പറയുമ്പോൾ ഉടനെ നമ്മൾ കേരളത്തിലെ PSC ചോദ്യ പേപ്പർ വരും. അപ്പൊ ഉടനെ നമ്മൾ ജാർഖണ്ഡിലേക്ക് പോകും, നമ്മൾ കർണാടകയിലേക്ക് പോകും.
0: 2004 CBSയുടെ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട്. 2011 ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗിന്റെ
1: തുടർച്ചയായ 7 വർഷമായി നീറ്റിലെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ ചോർച്ച, അത് BJP.
0: 2013 രാജസ്ഥാൻ പബ്ലിക് കമ്മീഷൻ സർവീസിന്റെ ചോദ്യ പേപ്പർ ചോർന്നു.
1: അല്ല, അതുകൊണ്ട് താങ്കൾ പറഞ്ഞു വരുന്ന ഇതെല്ലാം കോൺഗ്രസിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നാണോ?
0: ഇത് പറഞ്ഞ ഇങ്ങനെ ഒരു അൺഹോളി നെക്സസ് കാലാകാലങ്ങളിലായിട്ട്.
1: അതുകൊണ്ട് എല്ലാം ശരിയാക്കുന്ന ബേട്ടി പഠാവോ എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നതല്ലേ?
0: തീർച്ചയായിട്ടും. അതിനുശേഷം എന്താ നടന്നത്? ഈ ചോദ്യ പേപ്പർ ചോർത്തിയ ആള് കെമിസ്ട്രി പ്രൊഫസറായ
1: ശ്രീ സജി, നമ്മുടെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഇത്ര തുടർച്ചയായിട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വരുന്നു, എന്നിട്ട് അതിനിടയാക്കിയ ആൾക്ക് പ്രമോഷനോട് കൂടിയിട്ട് വേറെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ പോലും ആ ഒരു സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. എന്തിനാണ് ഇങ്ങനെ അഴിമതിക്കാരെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്? ഗുസ്തി താരങ്ങളുടെ സമരം നടന്ന കാലത്ത് നമ്മൾ കണ്ടു.
0: കെമിസ്ട്രി പ്രൊഫസറായ ഒരു കുൽക്കർണി പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മറാത്തിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. അങ്ങനെ അത് NTC കണ്ടുപിടിക്കുകയും കേന്ദ്ര സർക്കാരിനെ അത് വിവരം അറിയിക്കും. കേന്ദ്ര സർക്കാരാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഈ കുൽക്കർണി പറഞ്ഞ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും അദ്ദേഹത്തിന് അതിനുശേഷം മഹാരാഷ്ട്ര മുനിസിപ്പാലിറ്റി എന്താ ചെയ്തെന്നറിയില്ല. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി 6,000 സ്ക്വയർ ഫീറ്റ് പ്രോപ്പർട്ടി ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തി. ഇതൊന്നും വാർത്തകൾ കേരളത്തിലെ ചാനലുകളിലൊന്നും വന്നിട്ടില്ല.
1: അല്ല, കേരളം മാത്രമാണ് ഇപ്പൊ ഈ വിഷയം അന്തർദേശീയ മാധ്യമങ്ങൾ BBC ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. BBC
0: ഒരു തലസ്ഥാനത്ത് ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നാഷണൽ ചാനലും ഇന്റർനാഷണൽ ചാനലും നമ്മുടെ പ്രാദേശിക ചാനലും എല്ലാം റിപ്പോർട്ട് ചെയ്യും.
1: അവരെന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്?
0: നോക്കൂ, ഇവര് വെക്കുന്ന ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയാണ്. അവര് ചർച്ചയ്ക്ക് വിളിച്ചു അത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു.
1: രാജിവെക്കോ എന്നിട്ട് ചർച്ചയ്ക്ക് വരുമെന്നല്ലേ കുട്ടികൾ പറയുന്നത്?
0: അത് രാജിവെക്കോ എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനം.
1: ആ തീരുമാനം എന്താ വരാതെ? കുട്ടികളാണ് യുവാക്കൾക്കൊപ്പം നിൽക്കുന്നു. ആ കുട്ടികളെ ഭാവി വെച്ച് ഞങ്ങൾ ഒന്നും ചെയ്യില്ല എന്നൊരു പ്രധാനമന്ത്രി ആർജവത്തോട് പറയുമ്പോ രാജികൂടി വാങ്ങാനുള്ള ആർജവം കാണിക്കാത്തത് എന്ത്?
0: കുട്ടികളെ വഴിതെറ്റിക്കാനും ബ്രെയിൻ വാഷ് ചെയ്യാനും എളുപ്പമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അവിടെ നടക്കുന്നത് എന്താണെന്ന് ഞാൻ
1: താങ്കളുടെ വീട്ടിലുള്ള താങ്കളുടെ മകനോടൊന്ന് ചോദിക്കൂ. ആ കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എളുപ്പമാണോ?
0: ഒരു ഒരു ഒരു ഭരണത്തെ അസ്ഥിരപ്പെടുത്താനുള്ള

0: അല്ല ഒരിക്കലും ഒരു ഒരു ഭരണത്തെ അങ്ങനെയൊന്നും ആന്റി നാഷണൽ രീതിയിലേക്ക് താങ്കൾ കൊണ്ടുപോകല്ലേ. ആ മുദ്രാവാക്യത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കല്ലേ, അത് ദേശവിരുദ്ധ ശക്തികളെ നുഴഞ്ഞു കയറും. ഒരു പക്ഷത്തെ ഈ സമരത്തെ അട്ടിമറിക്കാൻ ഒരു പക്ഷെ അതിന് താല്പര്യമുള്ളവരെ നുഴഞ്ഞു കയറും. ആരാണ് അത് ഏത് ദേശവിരുദ്ധരാണ്, ആരാണ് ഇവിടെ ദേശവിരുദ്ധർ, ആരാണ് നാഷണൽ, ആരാണ് ആന്റി നാഷണൽ, അതൊന്ന് പറയും. പറയുന്നുണ്ടല്ലോ
1: ബി ജെ പി എതിർക്കുന്നവരെല്ലാവരും ദേശവിരുദ്ധരാണ്. ദേശവിരുദ്ധരോടൊപ്പം കൂടിയിട്ട് സമരം നടത്തുമ്പോഴാണ് ഞങ്ങൾ അവരെ ദേശവിരുദ്ധരെന്ന് പറയുന്നത്.
0: അത് ശരി, ഈ സി ജെ പി മൊത്തം ദേശവിരുദ്ധരാണോ? ഈ സി ജെ പി മൊത്തം ദേശവിരുദ്ധരാണോ?
1: അല്ല, ബി ജെ പി എതിർക്കുന്നവരാരും ദേശവിരുദ്ധരായിട്ട് ഞങ്ങൾ കാണുന്നില്ല.
0: ഉണ്ടല്ലോ, സമൂഹ മാധ്യമങ്ങൾ അടക്കം താങ്കൾ എടുത്തു നോക്കൂ.
1: ബി ജെ പി എതിർക്കുന്ന സമയത്ത് അവരുടെ കൂടെ ദേശവിരുദ്ധരും കൂടി ചേർന്ന് ബി ജെ പി എതിർക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പറയേണ്ടി വരും.
0: ശരി, ആയിക്കോട്ടെ, സജിയാണ് സംസാരിച്ച്. നമുക്ക് കൂടുതൽ കോൾസ് വരുന്നുണ്ട്, അതും കൂടി എടുക്കേണ്ടതുണ്ട്. സജി, ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ, താങ്കൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ താങ്കളുടെ ഭാഗത്തു നിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മകനോട് ഞങ്ങളുടെ അന്വേഷണം, സ്നേഹാന്വേഷണങ്ങൾ ഞങ്ങളുടെ ഒരു കെട്ടിപ്പിടുത്തം മകന് കൊടുക്കും കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് ആരാണ്?
2: ഞാൻ ബഷീർ എടപ്പാൾ.
0: ബഷീർ എടപ്പാൾ, പറയൂ.
2: ഓക്കെ, ആക്ച്വലി ഇതൊരു നീറ്റ് എക്സാമിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മള് പിന്നെ കാലങ്ങളായിട്ട് ഈ യു പി എ സർക്കാരോ പഴയ കോൺഗ്രസിന്റെ കഥയൊക്കെയാണ് ഇപ്പൊ എല്ലാവരും പറയണത്. അന്നൊക്കെ നടന്നിരുന്ന എല്ലാ സിസ്റ്റത്തെയും ശരിയാക്കാൻ വേണ്ടിയിട്ട് കുറ്റമറ്റതായ അഴിമതിയില്ലാത്ത ദേശം മാത്രം മുൻപിൽ ഉള്ള പുതിയൊരു സംവിധാനം വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എല്ലാ സിസ്റ്റത്തിൽ നിന്നുള്ള കറക്ഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട്, അപ്പൊ കറക്ഷൻസിന്റെ ഏറ്റവും ബേസിക് സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ എക്സാമുകളും നമ്മുടെ സർവീസ് കമ്മീഷൻ പോലത്തെ സംവിധാനങ്ങളിൽ കറക്ഷൻ വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും വേർസ്റ്റ് സിറ്റുവേഷൻ ആണ് രാജ്യത്തിന്റെ. കാരണം വരും തലമുറയുടെ യുവാക്കളുടെ ഇതിലൊക്കെയുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്, അവരുടെ ഹോപ്പ് നഷ്ടപ്പെടുകയാണ്, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ സർവീസിൽ ഇതൊക്കെ വിന്നായിട്ട് വരുന്നവർക്ക് നമ്മുടെ രാജ്യത്തോട് ഈ സർവീസ് ചെയ്യുന്നതിലൊക്കെ ഉള്ള ഒരു കമ്മിറ്റ്മെന്റ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പൊ ഇതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് വന്ന ആളുകള് നീറ്റ് എന്ന് മാത്രമല്ല, ഇതൊരു തുടക്കം. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഇത്തരം ഫെയിലിയേഴ്സ് നമുക്ക് യു പി എസ് സി സംവിധാനം, പിന്നെ ഈ എസ് എസ് ജി എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ നമ്മുടെ വലിയ സർവീസുകൾക്ക്, ഇന്ത്യ എന്ന് പറയുന്ന വലിയ പോപ്പുലേഷനിലെ നമ്മുടെ ഈ ടെസ്റ്റൊക്കെ എഴുതിയിരിക്കുന്ന യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വേറെ രാജ്യത്തിന്റെ പോപ്പുലേഷനേക്കാളും വരും,
0: സത്യം
2: എത്രയോ മടങ്ങ് വരും ചെറിയ രാജ്യങ്ങളിൽ, അതായത് വലിയ വികസിത രാജ്യങ്ങളെ പോലും. അപ്പൊ അങ്ങനത്തെ വലിയൊരു കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വലിയൊരു പിന്നെ ഇഷ്യൂ ആയതുകൊണ്ട് അതിന് ആ രീതി അഡ്രസ്. ഇതിൽ വെച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഇവര് ഈ ജനറൽ മന്ത്രിയിൽ സമരം തുടങ്ങിയപ്പോ, അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് നിരാഹാര സമരത്തിനൊക്കെ അഡ്രസ് ചെയ്യണം, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഏറ്റവും വലിയ നമുക്ക് ഇപ്പോഴും പ്രതിഷേധവും ഉള്ളത് അതിലാണ്. അതിനെ മൈൻഡാക്കാതെ ഈ സാധാരണ മസിൽപിടുത്തത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിന് അതൊരു പരിധിയുണ്ട്. അത് ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ അയൽരാജ്യങ്ങളൊക്കെ ഉണ്ടായ പോലത്തെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള സംവിധാനങ്ങൾക്ക് പോകാനുള്ള അവസരം ഇട്ട് കൊടുത്തതാണ്. കാരണം ഈ കോക്രോച്ചിന് എന്ത് പേരിട്ട് വെച്ചാലും യുവാക്കളുടെ എന്താ പറയാ, ഇത്തരം പ്രതിഷേധങ്ങൾ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും, പ്രത്യേകിച്ച് പുതിയ കാലത്ത്.
0: ഉയർന്നു വരികയല്ലേ?
2: അതെ അതെ, അത് അത് വലിയ, അതാണ് നാളത്തെ. ഇപ്പൊ നമ്മൾ രാജ്യം വിട്ടു പോകും, മറ്റു രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ജനറേഷനെ പറ്റിയിട്ടും നമ്മൾ പലതും ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പോ. ഇതൊന്നും ആ ഒരു വൈഡ് ആംഗിളിലൊന്നും ഈ പറയുന്ന ദേശസ്നേഹക്കാർ ആലോചിക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല. അവർക്ക് വെറും ചില ചില അജണ്ടകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നല്ല ദിശാബോധത്തോടു കൂടി രാജ്യത്തിന്റെ ഭാവി കാണുമ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. അത് ചെറുപ്പക്കാരാണ്, കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടികളാണ് നാളത്തെ യുവാക്കള്, അവരാണ് അതിന്റെ അടുത്ത ഭരണാധികാരികൾ.
0: തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമും പറഞ്ഞത്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ യുവതലമുറയാണ് രാജ്യത്തിന്റെ നട്ടെല്ല്. അവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒന്നും നടക്കാൻ പാടില്ല.
2: ടെസ്റ്റിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വോളിയം നോക്കിയാലേ, ഇപ്പൊ നമ്മുടെ ഈ ഏറ്റവും വലിയ ലോകത്ത് തന്നെ എണ്ണം പെട്ട ടെസ്റ്റുകളിലൊന്നാണ് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഐ എസ് ഐ പി എസ് സർവീസിലേക്ക് വരുന്ന ടെസ്റ്റ്,
0: സിവിൽ സർവീസ്. അതെ, തീർച്ചയായിട്ടും
2: സിവിൽ സർവീസ് പ്രോസസ്. അതുപോലെ പലതും ഉണ്ട്, നമുക്ക് അറിയായിട്ടാണ്. പ്രൊഫഷൻസിന് മാത്രമുള്ള മിലിറ്ററി അങ്ങനത്തെ ഏജൻസിയിലേക്കൊക്കെ പേരപ്പെടുന്ന നമ്മളൊക്കെ പങ്കെടുത്തിട്ടില്ല അത്തരം ടെസ്റ്റുകളൊക്കെ. ഓരോ ദിവസവും ആളുകൾ മോണിറ്റർ ചെയ്ത് പിന്നെ എന്താണ് ഫിൽട്ടർ ചെയ്ത് ആയിരത്തോളം ആളുകൾ ചില 100 ആളെ മാത്രം സെലക്ട് ചെയ്യുന്ന വലിയ പ്രോസസ്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വളരെ വാല്യൂ ഉള്ള സാധനങ്ങളാണ്, ഇതിനും വില കളയരുത്.
0: തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ശ്രീ ബഷീർ എടപ്പാൾ. അദ്ദേഹം സംസാരിച്ച ഒരു കോളം കൂടി എടുത്താലോ നമുക്ക്, അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ഹായ്, ഇതാരാണ്? നമസ്കാരം ഉണ്ടല്ലോ, ആരാണ്?
3: എന്റെ പേര് മുസ്തഫ എന്നാണ്.
0: മുസ്തഫ, സുഖായിരിക്കുന്നോ? എവിടെ നിന്നാ വിളിക്കുന്നേ?
3: ഓ, സുഖായിട്ട്, ഞാൻ ഷാർജയിൽ നിന്നാ വിളിക്കുന്നേ.
0: ഷാർജയിൽ നിന്ന്. നീറ്റായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു തോന്നുന്നുണ്ടോ?
3: എനിക്ക് എനിക്ക് തോന്നുന്നത് വളരെ വിഷമം പിടിച്ചൊരവസ്ഥയാണ് ഇപ്പൊ ഉള്ളത്.
0: ശരിക്കും
3: നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കേട്ട് കഴിഞ്ഞാല്
0: ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് സങ്കടമാണ് നാട്ടിലൊരു സമരം കാണുമ്പോ.
3: അതെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് പോലും എനിക്ക് വിഷമം തോന്നുന്നു. നമ്മുടെ സഹോദരിമാരെ സഹോദരന്മാരെ ഒക്കെ ആക്രമിക്കുന്നത് കാണുമ്പോഴൊക്കെ വളരെ വിഷമം തോന്നുന്നു. നീറ്റായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യപരമായിട്ട് വളരെ ഉയർന്ന രീതിയിൽ നിന്നിരുന്ന ഒരു രാജ്യമാണ്. പക്ഷെ അതിനെ ഇപ്പോ വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിയിട്ടിരിക്കണം ഈ സംഘപരിവാർ എന്ന് പറയുന്ന ചില ആളുകൾ, വ്യക്തികൾ. ഇവിടെ വന്ന് നമ്മോട് ന്യായീകരിക്കുന്ന കുറെ ആളുകളുണ്ട്. ഈ മക്കളെ അടിക്കുന്നതും തല്ലുന്നതും ഒക്കെ കണ്ടിട്ടും അതിനെ ന്യായീകരിക്കുന്നവരുണ്ട്.
0: അതിന് മറുപടി ആയിട്ട് അവര് പറയുന്ന അതിൽ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനെ കുറിച്ച് അതില് അവര് വേറൊരാള്,
3: അതൊരു മുദ്രാവാക്യം, അത് സമരത്തിന്റെ ഇടയിൽ പല ആളുകളും പല മുദ്രാവാക്യങ്ങളും വിളിക്കില്ലേ.
0: ആ വിഷയമാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് അല്ലേ?
3: ഇപ്പൊ ആർക്കും ഒന്നും അതായത് നമ്മളെ ഗവൺമെന്റിനെതിരെ നമുക്കൊന്നും എതിർപ്പ് ഉയർത്തി കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്ത് പറഞ്ഞാലും നമ്മളെ രാജ്യദ്രോഹികളാക്കുക. അതായത് അവര് പറയുന്നത് നമ്മളെ കേൾക്കണം. നമ്മളെ ജനാധിപത്യം നശിച്ചു പോയ പോലെയാണ് ഇപ്പോ. വളരെ വിഷമമുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ.
0: തീർച്ചയായിട്ടും ആ വിഷമം വലിയ ദിവസങ്ങളിൽ അധിക ദിവസങ്ങളിൽ പോവാതെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താത്ത രീതിയിൽ രാജ്യത്തിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ
3: നമ്മൾ കാണുന്നില്ലേ നമ്മുടെ സഹോദരിമാരെ ലാത്തി ഉപയോഗിച്ചൊക്കെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കുന്നത്.
0: ശരിക്കും
3: അല്ലേ, നാളത്തെ വലിയ വലിയ രാജ്യ തരത്തിലേക്ക് വരേണ്ട മക്കളാണ് അവര്. അവരെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്.
0: പക്ഷെ നല്ല അഭിമാനം തോന്നുന്നുണ്ട് പലരും ഈ സമരം ചെയ്യുന്ന കുട്ടികള് ആ ഒരു മിതത്വത്തോടു കൂടിയിട്ടുള്ള അവരുടെ പെരുമാറ്റവും ഭക്ഷണ വിതരണമായാലും വെള്ളമായാലും ആ സമരത്തിന്റെ രൂപമായാലും ഒരു ഒരു സമാധാനപരമായിട്ട് എന്നാൽ
3: അതാണ് നമ്മുടെ ഒരു സമാധാനം. അവരാണ് ഇനി ഉയർന്ന നമ്മളെ ഈ നമ്മളെ ഭരിക്കാൻ വരേണ്ട ആളുകള് നമ്മുടെ വലിയ വലിയ നിലവിലേക്ക് എത്തേണ്ടത്. ഇവരെ ഇതിനെ ഈ വിഷയത്തിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഒരിക്കലും ഇങ്ങോട്ട് എത്താൻ പാടില്ല. കാരണം ഇവര് നാളെ നമ്മുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇത്രയും നമ്മളെ മക്കളെ തല്ലിച്ചടക്കുന്നതിന് ന്യായീകരിക്കുന്നവരൊക്കെ ഈ നാളത്തെ നമ്മളെ ഭരിക്കുന്ന ആളുകളായി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ മക്കളെ അവസ്ഥ എന്താ?
0: ശരിക്കും ന്യായമായിട്ടുള്ള ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ചത്. എന്തായാലും നമ്മുടെ പുതിയ തലമുറയിൽ നമുക്ക് ഒരുപാട് വിശ്വാസം അർപ്പിക്കാം. നല്ല രീതിയിൽ കാര്യങ്ങൾ പോകട്ടെ എന്ന്
3: വിചാരിക്കാം. നമ്മളെ അത് കാണുമ്പോ സന്തോഷമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് വിഷമമുണ്ട്.
0: അതെ, രണ്ടും
3: കലർന്ന ഭരണാധികാരികൾ നമ്മുടെ മക്കളോട് കാണിക്കുന്നത് കാണുമ്പോ നമുക്ക് നല്ല വിഷമമുണ്ട്.
0: എന്തായാലും അതിനെല്ലാം കൂടി ഒരു ഉത്തരം വരും ദിവസങ്ങളിൽ തന്നെ വരട്ടെ. എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിച്ച് മന്ത്രിയുടെ രാജി ആവശ്യമെന്നത്
3: അതെ
0: രാജിയിലേക്ക് നയിക്കുമെന്നാണ് തോന്നുന്നത്. അതെ,
3: നമ്മുടെ സഹോദരിമാരാണ് സഹോദരന്മാരാണ് നമ്മുടെ നാളത്തെ തലമുറയാണ്.
0: യെസ്, വളരെ സന്തോഷം ശ്രീ മുസ്തഫ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നമ്മുടെ സമയം അവസാനിക്കാറായി. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നാളെ രാജ്യവ്യാപക പ്രതിഷേധം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞ തിരൂർക്കാട്ട് വസതിയിലായിരുന്നു അന്ത്യം. 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാറുടെ വിയോഗത്തെ തുടർന്നാണ് അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായത്. മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി തെക്കുമുറിയിൽ തിരൂർക്കാട് കുന്നത്ത് മൂസഹാജിയുടെയും മടമ്പി യാത്തുട്ടിയുടെയും മകനായി 1945 അദ്ദേഹത്തിന്റെ ജനനം. 2013 മുതൽ കാസർകോട് ജില്ലാ ഖാസിയായ ആലിക്കുട്ടി മുസ്ലിയാർ 2003 മുതൽ പട്ടിക്കാട് ജാമിയ നുറിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ കൂടിയായിരുന്നു. ദർസ് പഠനത്തിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ മുദ്രസായി. 78 ജാമിയ നുറിയ അറബിക് കോളേജിൽ അധ്യാപകൻ. 2003 മുതൽ പ്രിൻസിപ്പളായ അദ്ദേഹം ഷെയ്ഖുൽ ജാമിയ എന്നാണ് അറിയപ്പെടുന്നത്. 2010 സമസ്തയുടെ സെക്രട്ടറിയായി, 2003 മുതൽ 2005 വരെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനായും, 2006-2009 കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായിരുന്നു. 2016 മുതൽ സമസ്ത ജനറൽ സെക്രട്ടറിയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ച കോക്രോച്ച് ജനതാ പാർട്ടി. നാളെ ഒരു ദിവസം എല്ലാ ജില്ലകളിലും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി സമാധാനപരമായ പ്രതിഷേധം നടത്താനാണ് ആഹ്വാനം. സമാധാനപരമായി മുദ്രാവാക്യങ്ങൾ ഉയർത്തണമെന്ന് CGP നിർദ്ദേശം. അതിനിടെ സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്രം രംഗത്ത്. എന്നാൽ JP നദ്ദയുടെ വീട്ടിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം തള്ളി നിഷ്പക്ഷ വേദിയിൽ ചർച്ചയാകാം എന്ന കാര്യം CGP ആവർത്തിക്കുകയാണ്. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദനവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിച്ചെന്നതിൽ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തീരുമാനമെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യുന്ന ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തത്. സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. നീറ്റ് വാർത്തയിലേക്ക്. വീണ്ടും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്. CJPയുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, യുവജനതയുടെ ഭാവിക്ക് ഏറ്റവുമധികം ദ്രോഹം ചെയ്തത് താങ്കളെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ താങ്കൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്ന് വീണ്ടും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു.

നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. കേരളത്തിൽ നിരവധി ഇടങ്ങളിൽ SFI പ്രതിഷേധ മാർച്ചുണ്ടായി. തിരുവനന്തപുരത്ത് SFI ലോക്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിയിലും തൃശൂരിലും ആലപ്പുഴയിലും മാർച്ചിൽ സംഘർഷം. സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ടെങ്കിലും പിരിഞ്ഞു പോകാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കും SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയ പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചാണ് നീക്കിയത്. പത്തനംതിട്ടയിൽ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി.

വിദ്യാർത്ഥികളുടെ പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലടക്കം ചോദ്യപേപ്പർ ചോർന്നില്ലേയെന്ന് നദ്ദയുടെ ചോദ്യം. സമരം തകർക്കാൻ ബി ജെ പി ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി സി ജെ പിയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞു കയറുന്നു, സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്നും അഭിജിത് ദീപ്കെ. ഇറാനിൽ യു എസിന്റെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും തകർക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. യു എസും സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. യു എസ് ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റിൽ ഒപ്പുവച്ചത്. വിശദവാർത്ത 6 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: UAE-യുടെ ഇന്നു കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC. Today's shows are brought to you by Safir Market, Ajman Helioil, Oru Pudhiya Shopping Destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.
4: Time check.
0: Brought to you by Ozone Cargo.
5: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്
0: 8 മിനിറ്റ്.
5: ദുബായുടെ മേഖലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 48%.
4: Weather update
0: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sí.
1: വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ഇറ്റ്സ് ദ 23rd of July 2026. വൈകുന്നേരത്തെ ഡേറ്റ് പറയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എന്നാലും മാസം കഴിയാൻ ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ, 7 ദിവസം കൂടിയേ ഉള്ളൂ ജൂലൈ എന്ന മാസം കടന്നു പോകാൻ. ആൻഡ് ഓഗസ്റ്റിനെ വളരെ ആകാംക്ഷയോടെ നമ്മൾ നോക്കിക്കാണുകയാണ്. അതൊരിക്കലും എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളികളോട് എടുത്ത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഓഗസ്റ്റിലാണ് ഓണം ഉള്ളത്. ഇക്കൊല്ലം ഓണം നേരത്തെയാണ്. അതിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങൾ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പല അസോസിയേഷൻസ് ആവട്ടെ, മലയാളികളുടെ കൂട്ടായ്മകളാവട്ടെ ഒക്കെ തന്നെയും ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇവിടെ ഓണം ഗംഭീരമാക്കാനുള്ള പ്ലാനിങ്ങുകളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നമ്മളും അങ്ങനൊരു സ്പെഷ്യൽ പ്ലാൻ ഇക്കൊല്ലം തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വഴിയെ ഞാൻ പറയാം കേട്ടോ. എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആക്ച്വലി കുറച്ച് മുൻപേ വന്നിട്ടുണ്ടായിരുന്നു. UAE-യിലുള്ള OTP അതുപോലെ തന്നെ അലേർട്ട് SMS സേവനങ്ങൾക്കൊക്കെ പുതിയൊരു ചട്ടം നിലവിൽ വന്നിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാലോ, ഇവിടെ നമ്മളെല്ലാവരും ഏറ്റവും കെയർഫുള്ളായിട്ട് ഇന്ന് പ്രത്യേകിച്ചും ഈ സൈബർ കാര്യങ്ങളിലേക്ക് കുറേയധികം തട്ടിപ്പുകൾ ഇങ്ങനെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും അതിനൂതനമായിട്ടുള്ള മാർഗങ്ങളിലൂടെ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അത്രമാത്രം പ്രാവീണ്യമുള്ള വലിയൊരു സംഘം നമുക്ക് മുന്നിലേക്ക് ഇറങ്ങി വരികയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ അത്രമാത്രം കെയർഫുള്ളായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാറുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതേ രീതിയിൽ തന്നെ അതേ സീരിയസ്നെസ്സോടുകൂടി തന്നെയാണ് ഇത്തരം വിഷയങ്ങളെ നമ്മുടെ ഇവിടുത്തെ അതോറിറ്റീസും നോക്കിക്കാണാറുള്ളത് എന്നുള്ളതാണല്ലേ. അപ്പോൾ UAE-യിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഇ കൊമേഴ്സ് കമ്പനികൾ, അതുപോലെ ഹോസ്പിറ്റൽസ് ഉൾപ്പെടെയുള്ള കസ്റ്റമേഴ്സിന് OTP അല്ലെങ്കിൽ അലേർട്ടുകൾ, ഓർഡർ അപ്ഡേറ്റുകൾ, ഈവൻ ദോ മാർക്കറ്റിംഗ് മെസ്സേജുകളാവട്ടെ, ഇവയൊക്കെ തന്നെ SMS വഴി അയക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 2026 December 31 ഡയറക്റ്റ് മോഡലിലേക്ക് മാറണമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് അതോറിറ്റി ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുതിയ സംവിധാനത്തിൽ SMS-കൾക്ക് ഇടനിലക്കാരില്ലാതെ തന്നെ ടെലികോം സേവനദാതാക്കൾ വഴി നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP അല്ലെങ്കിൽ മെസ്സേജുകൾക്ക് ഒരു സുതാര്യത, ഒരു ട്രാൻസ്പെറൻസി, കുറച്ചുകൂടി എന്താ സുരക്ഷ നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി പറ്റും. നടുവിൽ ഈ പറഞ്ഞ പോലെ ഏജൻസിയിൽ നിന്ന് മിസ്സായിട്ട് നമുക്ക് പലതരത്തിലുള്ള കബളിപ്പിക്കൽ മെസ്സേജുകളും OTP-കളും അലേർട്ട് മെസ്സേജുകളും ഒക്കെ ഫ്രോഡിങ് അല്ലെങ്കിൽ ഫിഷിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മുടെ ഫോണുകളിലേക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെ ഒരു പരിധിവരെ തടയാൻ വേണ്ടി ഇതിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പുതിയ സംവിധാനത്തിൽ SMS-കൾ ഈ മിഡിൽ ഏജൻസ് ഇല്ലാതെ ടെലികോം സേവനദാതാക്കൾ വഴി നേരിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിശ്ചിത സമയത്തിനുള്ളിൽ മാറ്റം പൂർത്തിയാക്കാത്ത സ്ഥാപനങ്ങളുടെ SMS സേവനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രീവിയസ് കസ്റ്റമേഴ്സിനൊക്കെ SMS അലേർട്ടുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിംഗ് മെസ്സേജുകൾ അയക്കുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു കസ്റ്റമർ സൈഡിലുള്ള ആളാണെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടി ഏറ്റവും ഫീസിബിളായിട്ടുള്ള രീതിയിലേക്കാണ് അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സൈബർ കൾച്ചർ റെഗുലേറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാറ്റം കൂടി ഇപ്പോൾ കടന്നു വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തുടങ്ങിയപ്പോഴേ സൈബർ തട്ടിപ്പ് അത് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് നെഗായിട്ട് തോന്നുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ നമ്മൾ സംസാരിക്കേണ്ടത് അല്ലേ. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ബോധേഡ് ആയിട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അത്യാവശ്യത്തിലധികം വർക്കിൻ്റെതായിട്ടുള്ള പ്രഷറും സ്ട്രെസ്സും സ്ട്രെയിനും ആൻഡ് ഫാമിലി ഇഷ്യൂസ്, എക്കണോമിക്കൽ ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്ത് തല പുകഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വരുന്നൊരു മെസ്സേജിൻ്റെ ഒതൻറ്റിസിറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ മെനക്കെടാറില്ല അല്ലെങ്കിൽ സമയം പാഴാക്കാറില്ല. പക്ഷേ ആ ഒരു കാര്യത്തെയാണ് ഈ തട്ടിപ്പുകാർ ചൂഷണം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മൾ ബോധവാന്മാരായിരിക്കണം. ഈവൻ ദോ നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ലെങ്കിലും നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസൊക്കെ അത്രമാത്രം അതിനെക്കുറിച്ചിട്ട് കൺസേൺഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ടാലോ, കുറേ വർത്തമാനം പറഞ്ഞുകൊണ്ട് കുറച്ച് പാട്ട് കേൾക്കാം. ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടിത്തിരിച്ചു വാ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.

0: ഇന്നത്തെ ദിവസം ആക്ച്വലി തളപതി ഫാൻസിന് മാത്രമല്ല, ഓഫ് കോഴ്സ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി തന്നെ പറയണമല്ലോ. നമ്മളിപ്പോൾ സാധാരണ ഒരു സിനിമാ താരത്തെ അഭിസംബോധന ചെയ്യുന്നതിനപ്പുറത്തേക്ക് കുറച്ച് റെസ്പെക്ട് കൊടുത്ത് പറയേണ്ട ആളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ തുടങ്ങുന്ന സമയത്ത്, ജനനായകൻ റിലീസാവുന്ന സമയത്ത് ടൈറ്റിൽ കാർഡിൽ വന്ന ഏറ്റവും വലിയ ചേഞ്ചിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ജാനുവരിയിലേക്ക് സ്കെഡ്യൂൾ ചെയ്തിരുന്നൊരു സിനിമയാണ്, ഒരുപക്ഷെ ഇലക്ഷനൊക്കെ മുൻപായിട്ട് സ്കെഡ്യൂൾ ചെയ്തിരുന്ന സിനിമയാണ്. ആ സമയത്ത് തമിഴ് താരമായിട്ടുള്ള ദളപതി വിജയിയുടെ അവസാന ചിത്രം എന്നുള്ള ലേബലിൽ തിയേറ്ററുകളിലേക്ക് വരാനിരുന്ന സിനിമയാണ്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട്, സെൻസർ ബോർഡുമായിട്ടുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് സിനിമ ഇങ്ങനെ നീങ്ങി. ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ്, വിധി പ്രഖ്യാപനം കഴിഞ്ഞ് ആൻഡ് സത്യപ്രതിജ്ഞയും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം തമിഴകത്തിന്റെ ചീഫ് മിനിസ്റ്ററായിട്ട് അവരോധിക്കപ്പെട്ടതിന് ശേഷം സിനിമ റിലീസാവുകയാണ്. സോ ടൈറ്റിൽ കാർഡിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. കുറേ പേര് രാവിലെ മുതൽ അതിന്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ദളപതി കച്ചേരി ജനനായകന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ നിറഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരുപക്ഷെ ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അത്രമാത്രം വലിയൊരു ഹൈപ്പിലേക്ക് സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് വിജയ് ചിത്രങ്ങളാണെന്ന് തോന്നുന്നു. കാരണം വിജയ് ചിത്രങ്ങൾ മാത്രമല്ല, ഇപ്പോൾ തമിഴിനേക്കാളും തെലുങ്കിലൊക്കെ ആണെങ്കിൽ ഈ ഫാൻ ഷോസിനൊക്കെ ഭയങ്കര വലിയ സ്വീകാര്യം തന്നെയാണുള്ളത്. പക്ഷേ മലയാള നാട്ടിലേക്ക്, നമ്മൾ മലയാളികൾക്കിടയിൽ ഓഫ് കോഴ്സ് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള താരാരാധനയുടെ ഒരു രൂപമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വിജയുടെ ചിത്രങ്ങളിലൂടെ തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ ഫാൻ ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്ന ആ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള തിയേറ്റർ സെലിബ്രേഷൻ്റെ ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം, സോഫാർ അവസാന ചിത്രം എന്ന ലേബലിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ കൂടിയാണ് ജനനായകൻ. അപ്പോൾ ആ ഒരു കുട്ടിക്കലാശമായിട്ട് തന്നെയാണ് ഫാൻസ് ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളതും. എങ്കും നല്ല പൊളപ്പൻ പരിപാടി തന്നെയാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഓണത്തിന് ഭയങ്കരമായിട്ട് കുറേ സിനിമകൾ ബോക്സ് ഓഫീസിൽ മാറ്റൊഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എനിക്ക് മലയാളത്തിൽ തന്നെ ഇപ്പോൾ നിവിൻ പോളിയുടെ പടമുണ്ട്, ദുൽഖർ സൽമാൻ്റെ പടമുണ്ട്, ദുൽഖർ സൽമാൻ്റെ ഐ എം ഗെയിം ഉണ്ട്, ആൻഡ് പൃഥ്വിരാജിൻ്റെ ഖലീഫ ഉണ്ട്, നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഉണ്ട്. അങ്ങനെ ഓഗസ്റ്റിൽ ഒരു ഭയങ്കര ഓണം ക്ലാഷ് ഭയങ്കര തീവ്രമായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ജൂലൈയിൽ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഇങ്ങനെ തുടങ്ങുന്നത്. കാരണം അടുത്ത ആഴ്ചയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ കുഞ്ചാക്കോബോവിൻ്റെ ഉന്മാദം റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജനനായകൻ ഓൾറെഡി തിയേറ്ററുകളിലേക്ക് എത്തി. ലോകേഷ് കനകരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ, അതിലെ ഒരു ട്രാക്കൊക്കെ ഭയങ്കര വൈറലായിരുന്നല്ലോ റീൽസിലൊക്കെ, അത് വരുന്നുണ്ട്. പിന്നെ ഇന്റർനാഷണൽ ലെവലിൽ നിന്നും സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേ ഉൾപ്പെടെയുള്ള സിനിമ വരുന്നുണ്ട്. ഇതിനിടയിൽ ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്, അതായത് ജയിലർ 2 റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസത്തിലും കുറേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമകളുടെ റിലീസുണ്ട്, സെപ്റ്റംബർ മാസത്തിലും റിലീസുണ്ട്, ആൻഡ് ഒക്ടോബറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തലൈവർ വിളയാട്ടായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണെന്ന് തോന്നുന്നു. ഒക്ടോബർ 15 ജയിലർ 2 എന്ന് പറയുമ്പോഴേക്കും രജനീകാന്ത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ്റെ ഒരു ഗംഭീര അപ്പിയറൻസ് കാണാൻ വേണ്ടി പറ്റും. അതോടൊപ്പം ഹൃതിക് റോഷൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ അണിനിരക്കുന്നുണ്ട്. അപ്പോൾ ജയിലർ 2 ഒക്ടോബറിലേക്കും ലോക്ക് ചെയ്തിരിക്കുകയാണ്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻസ് നോക്കാം. ആസ് യൂഷ്വൽ നമ്മൾ പറഞ്ഞു വരികയാണെങ്കിൽ ജബൽ അലി സൈഡിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണെങ്കിൽ അൽഖേൽ റോഡിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എസ്പെഷ്യലി ആ ഒരു ദുബായ് ഹിൽസ് എസ്റ്റേറ്റിൻ്റെ ഒക്കെ ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് കണക്ട് ചെയ്ത് കയറുന്ന ഇടം മുതൽ അൽഖേൽ റോഡിൽ മോഡറേറ്റ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് അത് ഏറെക്കുറെ അൽക്കൂസ് ഫോർത്തൊക്കെ എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പീക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഹെസ സ്ട്രീറ്റിൽ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. യൂഷ്വലിയുള്ള കണ്ടീഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഉമ്മുസഖീം സ്ട്രീറ്റും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിലാണെങ്കിൽ ആ അറേബ്യൻ റാഞ്ചസിൻ്റെ അടുത്ത് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ കണ്ടീഷൻസ് ഒക്കെ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മൈനർ ആക്സിഡന്റ് കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആ ഗ്ലോബൽ വില്ലേജ് ഒക്കെ എത്തുന്നതിന് മുൻപായിട്ട് ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ. പക്ഷേ എന്നിരുന്നാലും അത് വലിയ രീതിയിൽ ട്രാഫിക്കിനൊന്നും എഫക്ട് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ആൻഡ് ഷെയ്ഖ് മുഹമ്മദ് സയദ് റോഡിൽ എൻ്റയർ സ്ട്രെച്ച് ടിൽ ദുബായിയുടെ ആ ഒരു ക്രോസിംഗ് വരെ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ആൻഡ് ഓൾമോസ്റ്റ് സിറ്റി സെന്റർ മിർദിഫൊക്കെ എടുക്കുന്ന സമയത്തായിട്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ. ആസ് യൂഷ്വൽ സെയിം ഏരിയയിൽ പ്രത്യേകിച്ചും ആ ഒരു അൽവർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പീക്കിലേക്ക് ട്രാഫിക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് റാസൽഖോർ റോഡിലാണ്. റാസൽഖോർ റോഡിൽ റാസൽഖോർ ഇൻഡസ്ട്രിയൽ ഏരിയ വൺ ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് ബൂക്കുദ്ര ഇന്റർചേഞ്ച് ഒക്കെ കഴിഞ്ഞ് വരുന്നിടത്തായിട്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഇമ്പാക്ട് കുറച്ച് ദൂരത്തിലേക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റിലും യൂഷ്വൽ വൈകുന്നേരങ്ങളിലുള്ള അത്രയും ഒരു ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ വേണ്ടി പറ്റുന്നില്ല. എത്തിഹാദ് ടോൾ റോഡിൽ ഖബൈസി മുതലുള്ള ട്രാഫിക് സിറ്റുവേഷൻ എന്നത്തെയും പോലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബാഗ്ദാദ് സ്ട്രീറ്റിലും ഒരു മൈനർ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊഹൈസ്ന 3 ഭാഗത്തായിട്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ദമാസ്കസ് സ്ട്രീറ്റ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് കണക്ട് ചെയ്ത് ബാഗ്ദാദ് സ്ട്രീറ്റിലേക്ക് കയറുന്നിടത്തായിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ആ റൂട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്ത് ബെയ്റൂത്ത് സ്ട്രീറ്റിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇനി അൺയൂഷ്വൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡന്റുകളോ ഒക്കെ ശ്രദ്ധയിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ വണ്ടി ഒതുക്കിയിട്ട് മെസ്സേജ് അയക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പറ്റുന്ന അവസരമാണെങ്കിൽ നിങ്ങൾ അതർ ദാൻ ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചൊന്ന് അറിയിച്ചേക്ക്, നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാം. അറിയാലോ മെസ്സേജ് അയക്കേണ്ട നമ്പർ 0585829220.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടാണ്.
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
5: അണ്ണ ശ്രദ്ധിക്ക.
6: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.
7: Stay connected with Home 92.2 FM. Home is a feeling.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That at Home with Asif.
2: കാര്യം നമ്മൾ ഷോ തുടങ്ങിയ സമയത്ത് പറഞ്ഞ പോലെ ദിവസങ്ങൾക്കപ്പുറത്തേക്ക് ഓണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു നിറം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ നിറയുകയാണ്. ഓരോ മലയാളിയും തീർച്ചയായിട്ടും ഓണക്കാലത്തിൻ്റെതായിട്ടുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മനസ്സ് കൊതിക്കുന്നത് നാട്ടിലെ കൂടിയെത്താൻ, പ്രിയപ്പെട്ടവരോടൊപ്പം കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിക്കാൻ തന്നെയായിരിക്കും. പക്ഷേ പലവിധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് സ്വന്തം കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ പറ്റാതെ പോകുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് പ്രവാസികളും, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാറുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മുടെയൊക്കെ എത്ര നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ എത്രയും പ്രിവിലേജ്ഡ് അല്ലാത്ത ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. യാതൊരു കാരണവശാലും സീസണിൽ ടിക്കറ്റ് റേറ്റുകൾ പീക്കിലേക്ക് പോകുന്ന സമയത്ത് നാട്ടിൽ പോകുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത, അതുകൊണ്ട് തന്നെ പല വിധങ്ങളായിട്ടുള്ള വിശേഷങ്ങളും ഓണവും റംസാനും ക്രിസ്മസും ഒക്കെ നാട്ടിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ആഘോഷിക്കുക എന്നത് ഒരു നടക്കാത്ത സ്വപ്നം മാത്രമേ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ രാജ്യത്തെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വലുതാക്കുന്നതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയ ഒരുപാട് പേര്, ഒരുപാട് സുഹൃത്തുക്കൾ, ഇപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പല ഫീൽഡിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. മലയാളികൾ തന്നെ നിരവധി പേരുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ UAE കെട്ടിപ്പടുക്കാൻ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട, എന്നാൽ സ്വന്തം സന്തോഷങ്ങളെ അത്തരത്തിൽ മാറ്റിവെച്ച ഒരു പ്രവാസി സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ ഒന്ന് ഞങ്ങളിലേക്ക് എത്തിക്കും. നമുക്ക് ഒരുമിച്ച് ഇത്തവണത്തെ ഓണം ഗംഭീരമാക്കി മാറ്റാം കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഹോം 92.2 FM UAE തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഖടക് റെസ്റ്റോറൻറ്റും അൽവാസൽ റോഡിലുള്ള ഖടക് റെസ്റ്റോറൻറ്റും ചേർന്നുകൊണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഓണം ക്വിസീൻ സദ്യ നമ്മൾ ഒരുക്കുകയാണ്. ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ, ഒരു ഗ്യാതറിങ് നമ്മൾ ഒരുക്കുകയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് അർഹിക്കുന്ന ഒരു ഓണാഘോഷം ലഭിക്കാതെ പോയ നമ്മളിൽ നിന്നുള്ള നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഞങ്ങൾക്കൊന്ന് അയച്ചു തന്നാൽ മാത്രം മതി. നമ്മൾ ഏതാണ്ട് കുറച്ചധികം പേരുമായി ചേർന്നുകൊണ്ട് ഒരു ഗംഭീര ഓണവിരുന്നും അവർക്ക് വേണ്ടുന്ന കുറച്ച് സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മളൊരു ഒരു സ്നേഹത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ കരുതി വെച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാളുടെ മുഖം, ഒരു പേര് ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ പല പേരുകളും പല മുഖങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പേരുകളൊന്നും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും അവരുടെ വിശേഷങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിലൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിൽ വർഷങ്ങളായിട്ട് നാട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ പോകാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ പറ്റാതെ പോയ ഒരു സുഹൃത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഈ ഓണക്കാലം അവിസ്മരണീയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങൾക്കൊരു മെസ്സേജ് അയയ്ക്കുക. ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന സുഹൃത്തിൻ്റെ പേരും നമ്പരും. മനസ്സിലായല്ലോ. ഓണസദ്യ സ്പേസ്, ഹോം ഓണസദ്യ സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേരും നമ്പരും 0585829220 എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ആയിട്ട് അയച്ചു തന്നോളൂ. നമുക്കെന്തായാലും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഡീലാക്കിക്കോളാം. നമുക്കൊരു കിടിലൻ ഓണം തന്നെ അവർക്ക് കൊടുക്കാം.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ചോദ്യ പേപ്പർ ചോർച്ചാ വിവാദം, വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി, യുവാക്കളുടെ ഭാവി തകർത്തത് മോദിയെന്ന് രാഹുൽ. നേറ്റ് ക്രമക്കേട് അന്വേഷിക്കാൻ അതിവേഗ കോടതി പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി. ചോദ്യപേപ്പർ ചോർച്ച രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാർച്ച്. ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. പശ്ചിമേഷ്യ അശാന്തം, ചെങ്കടലിൽ ഹൂതി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. നാളെ എല്ലാ ജില്ലകളിലും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി സമാധാനപരമായ പ്രതിഷേധം നടത്താനാണ് ആഹ്വാനം. അതിനിടെ സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്രം. എന്നാൽ JP നദ്ദയുടെ വീട്ടിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം തള്ളി നിഷ്പക്ഷവേദിയിൽ ചർച്ചയാകാം എന്ന കാര്യം CJP ആവർത്തിച്ചു. ഡൽഹിയിൽ അസാധാരണമായ മാർച്ച്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MPമാർ ഒറ്റക്കെട്ടായാണ് മാർച്ച് നടത്തുന്നത്. പ്ലക്കാർഡുമായാണ് MPമാർ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നത്. സമാധാനപരമായ പ്രതിഷേധമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആദരം, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം നൽകാനാണ് മാർച്ചെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവുമധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക. രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. CJP പ്രതിഷേധത്തിനിടെ നേരിട്ട് അക്രമത്തിൽ പങ്കാളിയായവരുടെ പാസ്പോർട്ടുകൾ റദ്ദു ചെയ്യാൻ നീക്കമെന്ന റിപ്പോർട്ട്. ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTIയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ, വീഡിയോ റെക്കോർഡിംഗുകൾ, മറ്റ് സാങ്കേതിക തെളിവുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് പ്രതിഷേധത്തിനിടയിൽ അക്രമം നടത്തിയവരെ തിരിച്ചറിയുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP പാർട്ടിയുടെ സമരം തകർക്കാൻ BJP ഗുണ്ടകളെ അയക്കുന്നുവെന്ന ആരോപണവുമായി CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ. സമരത്തിൽ ഗുണ്ടകൾ നുഴഞ്ഞുകയറുന്നു. സമാധാനപരമായ സമരമാണ് നടത്തുന്നതെന്ന് അഭിജിത്. ചർച്ചകൾക്ക് കേന്ദ്രമന്ത്രിമാരുടെ വീട്ടിലേക്ക് പോകില്ല. ചർച്ചയ്ക്കൊരുക്കമാണ്. അവർക്ക് ജന്തർമന്ദറിലേക്ക് വരാമെന്നും അഭിജിത് ദീപ്കെ. മോദി സർക്കാർ എന്നും യുവജനങ്ങൾക്കൊപ്പമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികൾക്കൊപ്പമല്ല എന്ന പ്രചരണം നടക്കുന്നു. യുവാക്കൾക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വിദ്യാഭ്യാസ മേഖലയിൽ വികസനവും കൊണ്ടുവന്നു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ BJPക്ക് സങ്കടമുണ്ട്. സമരം ചെയ്യാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും കുട്ടികൾക്കുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. കേരളത്തിൽ നിരവധിയിടങ്ങളിൽ SFIയുടെ പ്രതിഷേധ മാർച്ച് നടന്നു. തിരുവനന്തപുരത്ത് SFIയുടെ ലോക്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ വിടവാങ്ങി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരുൾക്കാട്ട് വസതിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വിഷയങ്ങൾ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത്കുമാറിനെതിരെ നടപടിയെടുത്ത UDF സർക്കാർ. അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രിയാണ് സസ്പെൻഷന് ശുപാർശ ചെയ്തത്. ശുപാർശ മുഖ്യമന്ത്രിയും അംഗീകരിച്ചതോടെ നടപടിയെടുത്തു. അജിത്കുമാറിനെതിരായ നടപടി വൈകുന്നുവെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ തീരുമാനം പുറത്തുവന്നത്. ഈ മാസം 31 അജിത്കുമാറിന് DGP സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് സർക്കാരിന് മുന്നിൽ റിപ്പോർട്ടെത്തിയതും നടപടിയെടുക്കുന്നതും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് PS പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം തള്ളി CPM. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതീവ ജാഗ്രതയോടെ നീങ്ങാനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. പ്രശാന്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം മുതിർന്ന നേതാവ് EP ജയരാജൻ തള്ളിക്കളഞ്ഞു. സമാനമായ നിലപാട് തന്നെയാണ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനും സ്വീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ റാം വീണ്ടും അറസ്റ്റിൽ. തലശ്ശേരി പ്രത്യേക കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ CIA അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച US. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റിൽ ഒപ്പുവച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവച്ചുവെന്ന് US ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കരാർ ഇനി അവലോകനത്തിനായി US കോൺഗ്രസിന് സമർപ്പിക്കും. തനിക്കെതിരെ ഓൺലൈനിൽ വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന് CPM നേതാവും മുൻമന്ത്രിയുമായ PK ശ്രീമതി. പ്രചരണം നടത്തിയ ഓൺലൈൻ സാറ്റലൈറ്റ് ചാനലുകൾക്കും പത്രത്തിനുമെതിരെ പരാതി നൽകുമെന്നും ശ്രീമതി. തന്നെക്കുറിച്ചുള്ള മോശം പരാമർശത്തെക്കുറിച്ച് സംസാരിക്കവേ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞു PK ശ്രീമതി. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഭരണപരവും മതപരവുമായ സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി രാമജന്മഭൂമി ട്രസ്റ്റ്. ട്രസ്റ്റിന്റെ യോഗത്തിലാണ് തീരുമാനം. ആചാരപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ 9-അംഗ സന്യാസി സമിതി രൂപീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് തുടക്കം. സ്കോട്ട്ലൻഡിലാണ് മത്സരം. August 2 വരെയാണ് കോമൺവെൽത്ത് ഗെയിംസ്. ഇന്ത്യ ജിംബാബ്വെ T20 പരമ്പരയ്ക്ക് തുടക്കം. ഹരാരയിലാണ് ആദ്യ T20. UAE ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി UAE 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ലഭിക്കുക. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. ഇന്ത്യൻ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കോൺസുലർ സേവനങ്ങൾ കുവൈറ്റിൽ ഇന്നു മുതൽ ഡു ഡിജിറ്റൽ ഗ്ലോബലിന്റെ 3 കേന്ദ്രങ്ങൾ വഴിയാക്കി. കുവൈറ്റ് സിറ്റി ഫഹാഹിൽ, ദജീജ് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾ എല്ലാ ദിവസവും രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. പാസ്പോർട്ട് കരുത്തിൽ യുഎയ്ക്ക് ചരിത്ര നേട്ടം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ യുഎയ്ക്ക് 2nd സ്ഥാനം. ഏറ്റവും പുതിയ റാങ്കിംഗിൽ ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർക്കൊപ്പമാണ് യുഎഇ 2nd സ്ഥാനം പങ്കിടുന്നത്. 192 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകുന്ന സിംഗപ്പൂരാണ് പട്ടികയിൽ 1st സ്ഥാനത്ത് ഉള്ളത്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ ജൂഡോ താരം അരുൺകുമാർ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പിന്മാറി. ചൈനയിലെ കിങ്ഡാവോയിൽ നടന്ന ഗ്രാൻഡ് പ്രിക്കിടെ നടന്ന ഉത്തേജക മരുന്ന് പരിശോധനയിലാണ് അരുൺകുമാർ മരുന്നടിച്ചതായി തെളിഞ്ഞത്.
4: Was brought to you by Danya Group of Companies since 1982. Today's shows are brought to you by Safir Market, Ajman Helioil, Ore Pudhe Shopping Destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.
5: Time check.
4: Brought to you by Ozone Cargo.
6: വെരി ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 48%.
7: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

തിരികെത്താം. ഹോം 92.2 FM, ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. MOHR ഫീസും പിഴകളും ഒക്കെ ഇനി നമുക്ക് ഘടുക്കളായിട്ട് തവണകളായിട്ട് അടയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ? ടാബി സേവനം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. UAE റെസിഡൻസിന് ഇനിയിപ്പോ MOHR പ്രത്യേകിച്ചും എമിറേറ്റിസേഷൻ മന്ത്രാലയത്തിന്റെ ഫീസുകളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫൈനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഈ ടാബി വഴിയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾമെന്റ്സിൽ EMI പോലെ തന്നെ നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഈ ഒരു പുതിയ സംവിധാനത്തിലൂടെ MOHR നൽകേണ്ട ഫീസുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഫൈനുകൾ ഒക്കെ തന്നെ 4 മുതൽ 12 മാസം വരെയുള്ള കാലയളവിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ഇടപാടിന് പരമാവധി 20,000 dirhams വരെ സൗകര്യം ലഭ്യമാണെന്ന് പറയുന്നുണ്ട്. 20,000 വരെ മാത്രമേ അതിന്റെ ആ ഒരു ലിമിറ്റിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. MOHR ഡിജിറ്റൽ ചാനലുകളിൽ നിന്നും ഈ ഒരു സേവനം, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് പേയ്മെന്റ് സമയത്ത് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടാബി സേവനം നമുക്ക് അതിലൂടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഫൈൻസോ അല്ലെങ്കിൽ ഫീസോ ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഈ ഒരു ഇൻഫർമേഷൻ ഒന്നെത്തിച്ചോളൂ. ഒരു ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് ട്രാക്ക് ഫ്രം സർവം മായ ഇസ് കമ്മിങ് ഫോർ യു ഗൈസ്. സർവം മായ ഭയങ്കര രസമുള്ള പടമായിരുന്നല്ലേ. കഴിഞ്ഞ വർഷമല്ലേ സർവമായ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അതോ 2026 2026 തോന്നുന്നല്ലേ. ഈ വർഷങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട് സിനിമ. അല്ല, 2025 എൻ്റെ ഒരു ഓർമ്മ. കാരണം നിവിൻ പോളി ഒരു കിടിലൻ കംബാക്ക് നടത്തിയിട്ട് പിന്നൊരു ഗോ ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു പടവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ. അല്ലേ, ബേബി ഗേൾ വന്നു, പ്രതിച്ഛായ വന്നു, വീണ്ടും നിവിൻ പോളിയുടെ ഒരു നിവിൻ പോളി നമുക്ക് കാണാൻ ഇഷ്ടം അങ്ങനെയാണ് അല്ലേ. ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു ചുറ്റുവട്ടത്തിലൊക്കെ നിവിൻ പോളിയെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ വടക്കൻ സെൽഫിയിലെ ആ ഒരു വീട്ടുകാരായിട്ടുള്ള പോർഷൻസ് ആവട്ടെ, ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു മകനായിട്ട് വന്നപ്പോഴാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ആ ഒരു വീട്ടുകാരായിട്ടുള്ള കോംബോ സീൻസിലൊക്കെ നിവിൻ പോളി ഒരു വേറെ വൈബിലേക്ക് പോകുന്ന ഒരു നടനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദ ബോയ് നെക്സ്റ്റ് ഡോർ ആ ഒരു ലേബലാണ് ശരിക്കും നിവിൻ്റെ സ്റ്റാർഡത്തിനോട് ചേർന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പേരെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതേ ഇമ്പാക്റ്റിലുള്ള ഒരു കഥാപാത്രമായിട്ട് വീണ്ടും അദ്ദേഹം വരികയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. അതിൻ്റെ ഒരു വിശേഷം പറയാം ഇപ്പോൾ ഈ ട്രാക്കൊക്കെ കേട്ടിട്ട് ഓടി തിരിച്ചു. Trending song of the hour.

0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യു ആർ ലിസണിംഗ് ടു ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
7: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: ഓണത്തിനുള്ള ക്ലാഷ് റിലീസുകളിൽ ഏറ്റവും വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന രണ്ട് സിനിമകൾ ആക്ച്വലി അത് ദുൽഖർ സൽമാന്റെ ഐ ആം ഗെയിം. ദുൽഖറിന്റെ ഒരു വലിയ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിലേക്ക് വരുന്ന സിനിമയാണ് ഇന്നും എനിക്ക് തോന്നുന്ന ഒരു പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ഇപ്പോൾ കയാഡു ലോഹറുണ്ട് ആൻഡ് മിഷ്കിൻ, ഇപ്പോൾ തമിഴിലേക്ക് ഗംഭീര നടനും സംവിധായകനും മ്യൂസീഷ്യനും ഒക്കെയാണ്, അദ്ദേഹമാണ് വില്ലൻ വേഷമൊക്കെ ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ കുറേയധികം വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ആന്റണി വർഗീസ് പേപ്പ ഉണ്ട് പടത്തിൽ. അപ്പോൾ അങ്ങനെ വലിയൊരു കാസ്റ്റിൽ വരുന്നു. ആർ ഡി എക്സിന് ശേഷം ഇതുപോലെ എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തിന് മുൻപേ ഉള്ള ഒരു ഓണം സമയത്താണ് ദുൽഖറിൻ്റെ തന്നെ കിങ് ഓഫ് കൊത്തയുമായിട്ട് ക്ലാഷ് വെച്ച് ദുൽഖറിൻ്റെ കിങ് ഓഫ് കൊത്തയും അതുപോലെ തന്നെ ദിവിൻ പോളിയുടെ രാംചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ക്ലാഷ് വെച്ച് മൂന്ന് യുവതാരങ്ങൾ വെച്ചൊരു പടവുമായിട്ട് നെഹാസ് ഹിദായത്ത് വരുന്നത് ആർ ഡി എക്സുമായിട്ട്. അന്ന് ആർ ഡി എക്സിനെ കൊണ്ട് ഓണം ഇന്നറാക്കി മാറ്റി നെഹാസ് ദുൽഖറുമായിട്ട് ചേർന്ന് വരുന്ന സമയത്ത് ഒരു മെഗാ പരിപാടി തന്നെയായിരിക്കും ഫാൻസ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. ആൻഡ് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ക്ലാഷിൽ നമ്മൾ കാണുന്നത് അത് ഖലീഫയാണ്, പൃഥ്വിരാജിന്റെ എവർ ഹൈപ്പിൽ വരുന്നൊരു ചിത്രം വൈശാഖ്. മലയാളത്തിന് പുലിമുരുകൻ സമ്മാനിച്ച, പോക്കിരി രാജയും മധുരരാജയും സമ്മാനിച്ച വൈശാഖുമായിട്ട് ചേർന്നുകൊണ്ട് പൃഥ്വിരാജിന്റെ ഒരു ഗംഭീര സിനിമ ഖലീഫ. ഇവ രണ്ടുപേരും തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ എന്ന് കരുതിയിരിക്കുന്ന സമയത്താണ് നിവിൻ പോളിയുടെ ചിത്രം. നിവിൻ പോളിയും ഫഹദ് ഫാസിലും ചേർന്ന ഒരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫഹദും ദിലീഷ് പോത്തനും എല്ലാം ചേർന്ന ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ നമുക്ക് പ്രേമലുമൊക്കെ തന്ന ഗിരീഷ് എഡി സംവിധാനം ചെയ്യുന്ന പടം ബത്ലഹേം കുടുംബ യൂണിറ്റും ഓണത്തിന് റിലീസ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ആളുകൾ നോക്കിക്കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അധിക ബഹളമൊന്നും ഉണ്ടാക്കാതെ വന്നിട്ട് ഈ ബത്ലഹേം കുടുംബ യൂണിറ്റ് ഓണം വിന്നറായി പോകുമോ എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. കാരണം ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് രസിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയ്ക്ക് നമ്മൾ കുറച്ചധികം ഒരു എക്സ്ട്രാ പോയിന്റ് നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ച് പോകുന്നവർ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് അത്തരം സിനിമകളായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റിലൊരു പാട്ട് നാളെ ഇറങ്ങുന്നുണ്ട്. അത് ആക്ച്വലി ഒരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ജി ശ്രീകുമാർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മുഖ്യധാരയിൽ അദ്ദേഹം പാടുന്നൊരു പാട്ടാണെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു തുടരും കഴിഞ്ഞതിന് ശേഷം എം ജി ശ്രീകുമാറിന്റെ വോയിസിൽ അങ്ങനെ ഒരു വലിയ ഹിറ്റായിട്ടുള്ള ട്രാക്ക് നമ്മൾ കേട്ടായിരുന്നു ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ, അതിൻ്റെ ഒരു ഗ്ലിംസ് അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. മ്യൂസീഷ്യൻ വിഷ്ണു വിജയാണ് ഈ ഒരു തലമുറയിൽ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. അപ്പോൾ വിഷ്ണു വിജയുടെ ആ ഒരു സംഗീതത്തിൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു പാട്ട്, അതിൻ്റെ ഒരു ഒന്ന് രണ്ട് വരി നമുക്ക് ആ ഒരു ടീസറിൽ, സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവെച്ച ടീസറിൽ കാണാൻ വേണ്ടി പറ്റും. മാന്ത്രികം എന്നോ മറ്റോ ആണ് പാട്ട് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആ പാട്ട് നാളെ റിലീസാവുകയാണ്, കാത്തിരിക്കും നമുക്ക് ആ ട്രാക്കിന് വേണ്ടിയിട്ട്. നാളെ തന്നെ ഞാനത് കേൾപ്പിച്ചിരിക്കും.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ. ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. Yeah.

0: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി
1: എനിക്ക് മടുത്തേക്കോട്ടെ ജീവിതം.
0: ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ

0: ൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്
1: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു
0: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം
0: പഞ്ചകർമ്മ ചികിത്സകൾ ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ റീഹാബിലിറ്റേഷൻ കെയർ
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം കോൾ 052-890-0150
0: ആയുർവേദ RS പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം 6 അഗാദിർ ബിൽഡിംഗ് 103 മൻകൂൾ റോഡ് ബർദുബായ്

0: ഇപ്പോഴും ഇൻസ്റ്റാഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവർ ആരാണല്ലോ ഉള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ചില സെറ്റിംഗ്സ് നമുക്ക് ഭയങ്കരമായിട്ട് പണി തരാനുള്ള ചാൻസ് ഉണ്ട്. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമുകളും എല്ലാ ആപ്ലിക്കേഷൻസും AI-മായിട്ടുള്ള ഒരു മെർജിംഗിലേക്ക് വരികയും ആൻഡ് AI റിലേറ്റഡ് ആയിട്ട് അവരുടെ ആപ്ലിക്കേഷൻസിനെ അപ്ഡേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമിലെ നമ്മുടെ ചിത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ റീൽസും ഒക്കെ അനുമതിയില്ലാതെ മറ്റൊരാൾക്ക് AI ഉപയോഗിച്ച് മാറ്റം വരുത്താൻ അനുവദിക്കുന്ന ചില ഫീച്ചറുകൾ, പുതിയൊരു ഫീച്ചർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അത് നമുക്ക് വലിയ രീതിയിൽ കെണി ഉണ്ടാക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലെ പ്രൈവസി സെറ്റിംഗ്സ് ഓൺ ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ പങ്കിടുന്ന ഫോട്ടോസ് ആവട്ടെ അല്ലെങ്കിൽ വീഡിയോസ് ആവട്ടെ AI മോഡലുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓപ്ഷനുകൾ ഓഫ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് എത്രയും പെട്ടെന്ന് നമ്മുടെയൊക്കെ ശ്രദ്ധ എത്തിച്ചേരേണ്ട സംഗതികളിൽ ഒന്ന് തന്നെയാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്പ് തുറന്ന് നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് മുകളിൽ വലതുവശത്തുള്ള ആ ഒരു മൂന്ന് ഡോട്ട്സ് ഉണ്ടല്ലോ, ആ ഒരു മൂന്ന് വര സെറ്റിംഗ്സിൻ്റെ വര, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് ഹൗ അതേഴ്സ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് യു എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഷെയറിംഗ് ആൻഡ് റീയൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ആൻഡ് അതിൽ എലോ പീപ്പിൾ ടു റീയൂസ് യുവർ കണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, എലോ പീപ്പിൾ ടു റീയൂസ് യുവർ കണ്ടന്റ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് വിത്ത് AI ഫീച്ചേഴ്സ് ഓഫ് മെറ്റ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷനിലേക്ക് എത്തുക. ആൻഡ് ആ ഒരു ഓപ്ഷനാണ് നമ്മൾ പോസ്റ്റ് ആൻഡ് റീൽസ് എന്ന് പറയുന്ന സംഗതി അവിടെ ഓഫ് ചെയ്ത് വെക്കേണ്ടത്. ആൻഡ് അതിനെ തുടർന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ സെറ്റിംഗ്സിൽ നമുക്ക് മാറ്റം വേണ്ട കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഓഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എലോ പീപ്പിൾ ടു ക്രിയേറ്റ് വിത്ത് ആൻഡ് റീയൂസ് യുവർ ഒറിജിനൽ ഓഡിയോ എന്ന് പറയുന്ന ഓൺ മെറ്റ AI എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുക. അതായത് നമ്മുടെ ശബ്ദമാകട്ടെ, നമ്മുടെ രൂപമാവട്ടെ, നമ്മുടെ മുഖങ്ങളാവട്ടെ, നമ്മുടെ വീഡിയോസ് ആവട്ടെ, ഇവയൊന്നും തന്നെ AI-യിലൂടെ മറ്റൊരാൾക്ക് റീയൂസ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ മെറ്റ AI-ക്ക് നമ്മൾ അനുമതി കൊടുക്കുന്നില്ല എന്ന് അവിടെ രേഖപ്പെടുത്തുക. അതാണ് ചെയ്യേണ്ടത്. അതായത് ആ സെറ്റിംഗ്സ് ഓഫ് ചെയ്ത് വെക്കുക. സംഭവം ഓഫ് ചെയ്താൽ മാത്രം മതി. സംഭവം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് പറയാം. നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലുള്ള മൂന്ന് വരയിലുള്ള സെറ്റിംഗ്സിൽ പോവുക. അവിടെ താഴേക്ക് വരുമ്പോൾ ഹൗ അതേഴ്സ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് യു എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഷെയറിംഗ് ആൻഡ് റീയൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആൻഡ് അവിടെ രണ്ട് എലോ മെസ്സേജുകൾ ഉണ്ടായിരിക്കും, അത് രണ്ടും ഓഫ് ചെയ്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അതായത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് റീയൂസ് ചെയ്യാനുള്ള ആ ഒരു സംഗതിയും അതോടൊപ്പം തന്നെ നമ്മുടെ വോയിസ് ക്രിയേറ്റ് ചെയ്യാനും റീയൂസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ, ഇത് രണ്ടും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റിംഗ്സ് വൈസ് ഇൻസ്റ്റ പറയുന്നതനുസരിച്ച് നമ്മൾ സേഫാണ് എന്നുള്ളതാണ് ആ ഒരു കാര്യം. പ്രത്യേകം ഓഫാക്കി വെച്ചു, ഇല്ലെങ്കിൽ നമ്മുടെ ശബ്ദത്തിലും നമ്മുടെ രൂപത്തിലും നമ്മൾ പോലും അറിയാത്ത സൃഷ്ടികൾ നാളെ കിടന്ന AI ലോകത്ത് കറങ്ങും.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ കാര്യം.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ ജെ എമ്മിന്റെ എ സിയാ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ചോദ്യ പേപ്പർ ചോർച്ചാ വിവാദം, വിദ്യാർത്ഥികൾക്കൊപ്പം എന്ന പ്രധാനമന്ത്രി, യുവാക്കളുടെ ഭാവി തകർത്തത് മോദി എന്ന രാഹുൽ, ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. നാളെ എല്ലാ ജില്ലകളിലും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി സമാധാനപരമായ പ്രതിഷേധം നടത്താനാണ് ആഹ്വാനം. അതിനിടെ സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്രം. എന്നാൽ JP നദ്ദയുടെ വീട്ടിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം തള്ളി നിഷ്പക്ഷവേദിയിൽ ചർച്ചയാകാം എന്ന കാര്യം CJP ആവർത്തിച്ചു. ഡൽഹിയിൽ അസാധാരണമായ മാർച്ച്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MPമാർ ഒറ്റക്കെട്ടായാണ് മാർച്ച് നടത്തുന്നത്. പ്ലക്കാർഡുമായാണ് MPമാർ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നത്. ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആദരം, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം നൽകാനാണ് മാർച്ചെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവുമധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക. രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. CJP പ്രതിഷേധത്തിനിടെ നേരിട്ട് അക്രമത്തിൽ പങ്കാളിയായവരുടെ പാസ്പോർട്ടുകൾ റദ്ദു ചെയ്യാൻ നീക്കമെന്ന റിപ്പോർട്ട്. ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTIയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ, വീഡിയോ റെക്കോർഡിംഗുകൾ, മറ്റ് സാങ്കേതിക തെളിവുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് പ്രതിഷേധത്തിനിടയിൽ അക്രമം നടത്തിയവരെ തിരിച്ചറിയുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. മോദി സർക്കാർ എന്നും യുവജനങ്ങൾക്കൊപ്പമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികൾക്കൊപ്പമല്ല എന്ന പ്രചരണം നടക്കുന്നു. യുവാക്കൾക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വിദ്യാഭ്യാസ മേഖലയിൽ വികസനവും കൊണ്ടുവന്നു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ BJPക്ക് സങ്കടമുണ്ട്. സമരം ചെയ്യാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും കുട്ടികൾക്കുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. കേരളത്തിൽ നിരവധിയിടങ്ങളിൽ SFIയുടെ പ്രതിഷേധ മാർച്ച് നടന്നു. തിരുവനന്തപുരത്ത് SFIയുടെ ലോക്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ വിടവാങ്ങി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരൂർക്കാട്ട് വസതിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹം ഇന്ത്യയ്ക്കകത്തും പുറത്തും നിരവധി വിഷയങ്ങൾ, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്ത UDF സർക്കാർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രിയാണ് സസ്പെൻഷന് ശുപാർശ ചെയ്തത്. ശുപാർശ മുഖ്യമന്ത്രിയും അംഗീകരിച്ചതോടെ നടപടിയെടുത്തു. അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നുവെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ തീരുമാനം പുറത്തുവന്നത്. ഈ മാസം 31 അജിത് കുമാറിന് DGP സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് സർക്കാരിന് മുന്നിൽ റിപ്പോർട്ടെത്തിയതും നടപടിയെടുക്കുന്നതും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ റാം വീണ്ടും അറസ്റ്റിൽ. തലശ്ശേരി പ്രത്യേക കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി യമനിലെ ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ CIA അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച US. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റിൽ ഒപ്പുവച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവച്ചുവെന്ന് US ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കരാർ ഇനി അവലോകനത്തിനായി US കോൺഗ്രസിന് സമർപ്പിക്കും. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ലഭിക്കുക. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. പാസ്പോർട്ട് കരുത്തിൽ യുഎയ്ക്ക് ചരിത്ര നേട്ടം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ യുഎയ്ക്ക് 2nd സ്ഥാനം. ഏറ്റവും പുതിയ റാങ്കിംഗിൽ ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർക്കൊപ്പമാണ് യുഎഇ 2nd സ്ഥാനം പങ്കിടുന്നത്. 192 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകുന്ന സിംഗപ്പൂരാണ് പട്ടികയിൽ 1st സ്ഥാനത്ത് ഉള്ളത്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ ജൂഡോ താരം അരുൺകുമാർ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പിന്മാറി. ചൈനയിലെ കിങ് ഡാവോയിൽ നടന്ന ഗ്രാൻഡ് പ്രിക്കിടെ നടന്ന ഉത്തേജക മരുന്ന് പരിശോധനയിലാണ് അരുൺകുമാർ മരുന്നടിച്ചതായി തെളിഞ്ഞത്.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ.
9: Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC. Today's shows are brought to you by Safir Market, Ajman Heli Oil, Ure Pudhe Shopping Destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 എഫ്എമ്മിൽ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫ് ആണ് കൂടെ ഉള്ളത് കേട്ടോ. ചൂടിന്റെ കാര്യം തന്നെ പറയട്ടെ, അതായത് ഇന്നത്തെ ചൂട്, ഇന്ന് റെക്കോർഡ് ചെയ്ത മാക്സിമം ടെമ്പറേച്ചർ ഏതാണ്ട് 49.7 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നാണ് കേട്ടോ പറയുന്നത്. അത്രയും എക്സസീവ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, അതായത് 50 ഡിഗ്രിക്ക് വെറും 0.3 ഡിഗ്രിയോ അല്ലെങ്കിൽ 0.2 ഡിഗ്രി സെൽഷ്യസിന്റെ ഒക്കെ 0.2 ആണ് കേട്ടോ. അത്രമാത്രം വ്യത്യാസമുള്ളൂ, അത്രയും ഇമ്പാക്റ്റുള്ള, അത്രയും മാത്രം ഡീപ്പായിട്ടുള്ള ചൂടാണ് നമ്മൾ അനുഭവപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സോ ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഞാൻ എപ്പോഴെപ്പോഴും എടുത്തു പറയുന്നില്ല, പക്ഷേ വേണ്ട കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, അതായത് നമ്മുടെ UAE ഇപ്പം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര്, പ്രത്യേകിച്ചും ഇപ്പോൾ മെട്രോയിൽ നിന്നും കുറച്ച് ദൂരത്തിൽ, അതായത് ഇപ്പോൾ ഒരു ടാക്സി എടുത്ത് പോകേണ്ട അല്ലെങ്കിൽ നമ്മൾ കാർ എടുത്ത് പോകേണ്ട അത്രയും ദൂരത്തിലല്ല, എന്നാലൊട്ട് നടന്ന് സിംപ്ലി നടന്ന് പോകാൻ പറ്റുന്ന അത്രയും ദൂരത്തിലല്ല. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും അത്തരത്തിലുള്ള ലൊക്കേഷൻസിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സ്കൂട്ടറുകൾ. ഈ സ്കൂട്ടറുകളൊക്കെ മുൻവർഷങ്ങളെക്കാൾ ഓരോ വർഷം കഴിയുന്നതും ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ അത്രമാത്രം വർധനമാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ UAE ഈ സ്കൂട്ടറുകൾ മൂലമുണ്ടാകുന്ന ഗുരുതര അപകടങ്ങളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടി ആയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. സോ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക, കാരണം ഈ സ്കൂട്ടറുകൾ ഉൾപ്പെടുന്ന അപകടങ്ങളിൽ വൻ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റോഡിലാവട്ടെ അല്ലെങ്കിൽ പബ്ലിക് സ്പേസസിലാവട്ടെ ഒക്കെ തന്നെ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യവും വീണ്ടും ശക്തമായി വരുന്നുണ്ട്. ആൻഡ് അതിനെക്കുറിച്ചിട്ടുള്ള ചെക്കിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹെൽമെറ്റ് ഇടാതെ അല്ലെങ്കിൽ പ്രോപ്പർലി നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതുള്ള ഈ സ്കൂട്ടർ ഡ്രൈവിംഗ് ഒന്നിലധികം ആളെ കയറ്റിയിട്ടുള്ള പോക്ക്, ഇത് മറ്റേ നമ്മുടെ നാട്ടിലോടുന്ന ലൈനോട്ടോ അല്ലെങ്കിൽ ജീപ്പോ ഒന്നുമല്ല, 2, 3, 4 പേരെ കയറ്റിയിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ. അത് ഒരു കാരണവശാലും അത് ഇവന്തോ പാർക്കുകളിലാണെങ്കിൽ പോലും, അതായത് വലിയധികം വാഹനങ്ങൾ വരാത്ത പാർക്കുകളിലാണെങ്കിൽ പോലും അത് സ്ട്രിക്ട്ലി റോങ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഓർമ്മകളിൽ സൂക്ഷിച്ചിരിക്കുക. അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ആവട്ടെ, ഹെൽമെറ്റ് ധരിക്കാതിരിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ അനുവദനീയമല്ലാത്ത പാതകളിലൂടെ സഞ്ചരിക്കലാവട്ടെ, ഇവയൊക്കെ തന്നെ അപകടങ്ങൾക്ക് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ യങ്സ്റ്റേഴ്സും കുട്ടികളും വ്യാപകമായിട്ട് ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് പേരൻസ് നേരിട്ട് തന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്നും ആൻഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണമെന്നുമാണ് അധികൃതരും വിദഗ്ധരും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നത്. സോ ആ കാര്യം ഒന്ന് സ്പെഷ്യലി ശ്രദ്ധിക്കുക കേട്ടോ. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: നിങ്ങൾ അറിഞ്ഞോ, ഫിഫ ഫൈനലിൽ കാണിച്ചു കൂട്ടിയതിന്റെ പേരിൽ അർജന്റീനയെ വേൾഡ് കപ്പിൽ നിന്നും വിലക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി ഒപ്പിട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഒരു വലിയ ഗിന്നസ് റെക്കോർഡിന് അടുത്തെത്തുന്ന തരത്തിലേക്കാണ് ഈ ഒരു ഹർജി വന്നിരിക്കുന്നത്. 23 മില്യൺ ആളുകൾ സൈൻ ചെയ്തൊരു ഹർജിയാണ് ഫിഫയ്ക്ക് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ഏറെ വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ചും അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് ഫിഫയും റഫറിയും നിലകൊള്ളുന്നു അല്ലെങ്കിൽ ഇടപെടുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനലിൽ ആ ഒരു പരാജയത്തിന് ശേഷം അർജന്റീനൻ ടീം അംഗങ്ങൾ കാണിച്ച അട്രോസിറ്റീസ് അത് ഫുട്ബോളിൻ്റെതായിട്ടുള്ള ഒരു കൾച്ചറിന് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും വലിയൊരു മെഗാ ഹർജി ഫിഫയ്ക്കും അതുപോലെ തന്നെ ഫുട്ബോൾ അസോസിയേഷൻസിനും ഒക്കെ തന്നെ പോകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ സി, നമ്മളിപ്പോൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു അർജന്റീനൻ ഫാനൊന്നുമല്ല, എന്നിരുന്നാലും അർജന്റീന ഇല്ലാത്തൊരു വേൾഡ് കപ്പിനെ കുറിച്ച് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ആൻഡ് അവരുടെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ഇമോഷണലി വന്നുപോയ ചില പിഴവുകളായിരിക്കും, അവരെന്തായാലും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരട്ടെ എന്ന് തന്നെ നമുക്ക് എന്തായാലും ആഗ്രഹിക്കാം. വരുന്ന മത്സരങ്ങളിൽ, വരുന്ന ടൂർണമെന്റുകളിൽ പൂർവ്വാധികം ശക്തിയോടുകൂടി തന്നെ അർജന്റീന തിരിച്ചെത്തട്ടെ. എന്തായാലും അർജന്റീനൻ ആരാധകർ ഒട്ടും തന്നെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത മുഖങ്ങളിൽ ഒന്നായിരിക്കും സ്പെയിന് വേണ്ടിയിട്ട് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ നമ്മൾ കണ്ട ആ നീളൻ മുടിക്കാരന്റെ ആ ഒരു മുഖം അല്ലേ, മാർക്ക് കുക്കറെല്ല എന്ന് പറയുന്ന ആ ഒരു താരം. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി ഞാൻ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണൽ ആയിട്ടോ. കാരണം നമുക്ക് തന്നെ നോക്കുമ്പോൾ ഒരു പ്രത്യേകതരം അപ്പിയറൻസ് ആണല്ലോ പുള്ളിയുടേത്, ആ ഒരു ഇടതൂർന്ന അല്ലെങ്കിൽ ഭയങ്കര ജട പിടിച്ച പോലെയുള്ള മുടി ഇങ്ങനെ വളർന്നു നിൽക്കുന്നതൊക്കെ. പക്ഷെ അദ്ദേഹം ആ മുടി വളർത്തിയതിന്റെ പിറകിലും ഒരു റീസൺ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. കാരണം കുക്കറയിലെ ഗ്രൗണ്ടിൽ വേഗം തിരിച്ചറിയാൻ, അത് ചുറ്റുമുള്ളവർക്കോ അല്ലെങ്കിൽ ക്യാമറയ്ക്കോ തിരിച്ചറിയാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ആ മുടി നീട്ടി വളർത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മകന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കേട്ടോ. ഓട്ടിസം ബാധിച്ച അദ്ദേഹത്തിന്റെ മകന് സ്വന്തം അച്ഛനെ എത്രയും വേഗം അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ ഗ്രൗണ്ടിൽ ഓടുന്ന സമയത്ത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു മുടി നീട്ടി വളർത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ആ ഒരു ലുക്കിൽ മാത്രമേ അവൻ അദ്ദേഹത്തെ എത്ര വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. അത്ര തന്റെ പുതിയ ക്ലബായിട്ടുള്ള റയലിലേക്ക് പോകുന്നതിന് മുമ്പ് പോലും തന്റെ മകന് ആവശ്യമായിട്ടുള്ള സ്കൂളും ചികിത്സയും അവിടെ ലഭ്യമാണോ എന്നായിരുന്നു അദ്ദേഹം ആദ്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മത്സരം കാണുമ്പോൾ ഗ്രൗണ്ടിൽ എവിടെ നോക്കിയാലും ആ നീണ്ട ചുരുണ്ട മുടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ആ കുഞ്ഞിന്റെ കണ്ണിൽ അത് വെറും മുടിയല്ല, തന്റെ അച്ഛന്റെ അടയാളമാണ്, തന്റെ അച്ഛൻ തന്റെ തൊട്ട് മുന്നിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉറപ്പാണ്. സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ ആ ഒരു അദ്ദേഹത്തിന്റെ കളിമികവനെ മാത്രം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പിറകിൽ കവിത പോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിന്റെ മുടിക്കുണ്ട് എന്നുള്ളതാണ്.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ഇന്നിപ്പോ ജനനായകൻ റിലീസായതിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഗംഭീര കുറെ സിനിമകളുടെ ഒരു ലൈനപ്പ് തന്നെ ഈ വരും മാസങ്ങളിലൊക്കെ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആൻഡ് ആ കൂട്ടത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു സിനിമയാണ് ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംവിധായകൻ രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. തുടരും എന്ന ചിത്രത്തിന് ശേഷം തുടരുമിലൂടെ നമ്മളെ ഞെട്ടിച്ച ജോർജ് സാർ പ്രകാശ് വർമ്മ അദ്ദേഹം നായകനായിട്ട് എത്തുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ ഇറങ്ങുന്ന സിനിമയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ഈ സിനിമയ്ക്കൊരു USB ഉണ്ട്. അതായത് ഈ സിനിമ സെല്ല് ചെയ്യപ്പെടുന്ന ഒരു സംഗതി, അതായത് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്നതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കാരണം ഈ സിനിമയിലുള്ള മമ്മൂക്ക എന്ന താരത്തിന്റെ സാന്നിധ്യം തന്നെയാണ്. പക്ഷേ അതൊരു സാധാരണ മമ്മൂട്ടി ചിത്രമായിട്ടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. പക്ഷേ ആ ഗസ്റ്റ് അപ്പിയറൻസിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്ന, പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഒരു എപ്പിക് സംഗതിയാണ് കേട്ടോ. ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു സിനിമ 2004 സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഇപ്പോഴും ഞാൻ അതിലെ ആ വില്ലന്റെ ഒരു പക്കാ ഫാനാണ്. കാരണം ഡെവിൻ കാർലോസ് പടവീടൻ, യെസ്, അത് രഘുവരന് വേണ്ടിയിട്ട് രഞ്ജിത്ത് എഴുതിയ കഥാപാത്രമായിരുന്നു. പക്ഷെ അന്ന് രഘുവരനെ ആ റോളിന് കിട്ടാതെ വരികയും ആൻഡ് ഇവഞ്ച്വലി അത് ലാലിലേക്ക് വരികയും ലാൽ അത് ഭയങ്കര ഗംഭീരമാക്കുകയും ചെയ്ത ഒരു കഥാപാത്രമാണ് ബ്ലാക്ക് എന്ന് പറയുന്ന സിനിമയിലെ ആ ഒരു വില്ലൻ. അത് ആ സിനിമയെ ഓർത്തിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം ആ ഒരു പാട്ടാവട്ടെ, അല്ലെങ്കിൽ ഈ ഡെവിൻ കാർലോസ് പടവീടൻ റഹ്മാന്റെ കഥാപാത്രത്തെ കൊല്ലുന്ന സമയത്ത് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഭയങ്കര പോയട്രിക് ആയിട്ടുള്ള ഒരു ഡയലോഗ്. ഒരു വില്ലനും ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു കവിത പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എങ്ങും ഒടുങ്ങാത്ത ജീവിതാസക്തികൾ തൂങ്ങി മരിച്ച വഴിയമ്പലങ്ങളിൽ കാരമുള്ളിൻ കിരീടവും ചൂടി നാം തേടി നടന്നത് സൗഖ്യമോ മൃത്യുവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കവിത പറഞ്ഞിട്ട് ഒരു ശത്രുവിനെ കൊല്ലുന്ന ഒരു വില്ലൻ. അപ്പൊ തന്നെ ആ ഒരു വില്ലന്റെ ഇമ്പാക്ട് എത്രത്തോളം വലുതായിരിക്കും അല്ലേ. ആൻഡ് ആ ഒരു കുമ്പാരി എന്നുള്ള വിളിയും, പിന്നെ എല്ലാത്തിനേക്കാളും എപ്പിക്കായിട്ടുള്ളത് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ പോലും ഭയപ്പെടുന്ന സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള കരിക്കാമുറി ഷൺമുഖൻ എന്ന മമ്മൂക്കന്റെ ആ ഒരു ക്യാരക്ടറും. യെസ്, കരിക്കാമുറി ഷൺമുഖൻ തിരികെ എത്തുകയാണ് ഈ ഒരു സിനിമയിലൂടെ. ലോ ആൻഡ് ഓർഡറിലൂടെ കരിക്കാമുറി ഷൺമുഖനായി തന്നെ മമ്മൂട്ടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഈ സിനിമയുടെ റിലീസ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. September 4 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കേട്ടോ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That's Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Ammane, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ട.
6: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ട,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക.
10: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ചോദ്യ പേപ്പർ ചോർച്ചാ വിവാദം, വിദ്യാർത്ഥികൾക്കൊപ്പമെന്ന പ്രധാനമന്ത്രി, യുവാക്കളുടെ ഭാവി തകർത്തത് മോദിയെന്ന് രാഹുൽ, ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം പ്രഖ്യാപിച്ച് കോക്രോച്ച് ജനതാ പാർട്ടി. നാളെ എല്ലാ ജില്ലകളിലും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി സമാധാനപരമായ പ്രതിഷേധം നടത്താനാണ് ആഹ്വാനം. അതിനിടെ സമരക്കാരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച കേന്ദ്രം. എന്നാൽ JP നദ്ദയുടെ വീട്ടിലോ ഓഫീസിലോ കൂടിക്കാഴ്ച എന്ന ആവശ്യം തള്ളി നിഷ്പക്ഷവേദിയിൽ ചർച്ചയാകാം എന്ന കാര്യം CJP ആവർത്തിച്ചു. ഡൽഹിയിൽ അസാധാരണമായ മാർച്ച്. രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MPമാർ ഒറ്റക്കെട്ടായാണ് മാർച്ച് നടത്തുന്നത്. പ്ലക്കാർഡുമായാണ് MPമാർ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നത്. ജീവൻ പൊലിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആദരം, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശം നൽകാനാണ് മാർച്ചെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് വേഗത്തിലും കർശനവുമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനായി അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതാണ് സർക്കാരിന്റെ പ്രഥമ പരിഗണനയിലുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് മോദി ഇക്കാര്യം അറിയിച്ചത്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും പ്രധാനമായി രാജ്യത്തിന് മറ്റൊന്നുമില്ലെന്ന് പ്രധാനമന്ത്രി. യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ ശക്തമാവുകയും പാർലമെന്റിൽ തർക്കങ്ങൾ തുടരുകയും ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ സുപ്രധാന പരാമർശം. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും വെറുതെ വിടില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. യുവജനതയുടെ ഭാവിക്ക് ഏറ്റവുമധികം ദ്രോഹം ചെയ്തത് മോദിയെന്ന് രാഹുൽ. വിദ്യാഭ്യാസ വ്യവസ്ഥ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കി നശിപ്പിക്കാൻ നിങ്ങൾ അവസരമൊരുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അതിന് ഉത്തരവാദികളായ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്തുവെന്ന് രാഹുൽ. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വ്യക്തമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ഒന്നാമതായി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക. രണ്ടാമത് വിദ്യാർത്ഥികളോട് മാപ്പ് പറയുക. മൂന്ന്, അവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കുക എന്നും രാഹുൽഗാന്ധി എക്സിൽ കുറിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CJP പ്രതിഷേധവും അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ലോക്സഭയിലും രാജ്യസഭയിലും വിഷയമുന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണപക്ഷം അറിയിച്ചു. ചോദ്യോത്തരവേള കഴിഞ്ഞ ശേഷം വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയെങ്കിലും സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. CJP പ്രതിഷേധത്തിനിടെ നേരിട്ട് അക്രമത്തിൽ പങ്കാളിയായവരുടെ പാസ്പോർട്ടുകൾ റദ്ദു ചെയ്യാൻ നീക്കമെന്ന റിപ്പോർട്ട്. ഡൽഹി പോലീസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി PTIയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ, വീഡിയോ റെക്കോർഡിംഗുകൾ, മറ്റ് സാങ്കേതിക തെളിവുകൾ തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് പ്രതിഷേധത്തിനിടയിൽ അക്രമം നടത്തിയവരെ തിരിച്ചറിയുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. മോദി സർക്കാർ എന്നും യുവജനങ്ങൾക്കൊപ്പമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികൾക്കൊപ്പമല്ല എന്ന പ്രചരണം നടക്കുന്നു. യുവാക്കൾക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വിദ്യാഭ്യാസ മേഖലയിൽ വികസനവും കൊണ്ടുവന്നു. നീറ്റ് പരീക്ഷാക്രമക്കേടിൽ BJPക്ക് സങ്കടമുണ്ട്. സമരം ചെയ്യാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും കുട്ടികൾക്കുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ. നീറ്റ് പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ശക്തമാക്കി SFI. കേരളത്തിൽ നിരവധിയിടങ്ങളിൽ SFIയുടെ പ്രതിഷേധ മാർച്ച് നടന്നു. തിരുവനന്തപുരത്ത് SFIയുടെ ലോക്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ വിടവാങ്ങി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പണ്ഡിതനുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ഇന്ന് ഉച്ചതിരിഞ്ഞ് തിരൂർക്കാട്ട് വസതിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹം ഇന്ത്യയ്ക്കകത്തും പുറത്തും നിരവധി വിഷയങ്ങൾ, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ഇന്ത്യൻ മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ രാജ്യങ്ങളിലെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്ത UDF സർക്കാർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ആഭ്യന്തരമന്ത്രിയാണ് സസ്പെൻഷന് ശുപാർശ ചെയ്തത്. ശുപാർശ മുഖ്യമന്ത്രിയും അംഗീകരിച്ചതോടെ നടപടിയെടുത്തു. അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നുവെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ തീരുമാനം പുറത്തുവന്നത്. ഈ മാസം 31 അജിത് കുമാറിന് DGP സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് സർക്കാരിന് മുന്നിൽ റിപ്പോർട്ടെത്തിയതും നടപടിയെടുക്കുന്നതും. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറസ്റ്റിൽ. പ്രശാന്തിനെ കൊല്ലം പോലീസ് ക്ലബിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാവിലെ തിരുവനന്തപുരം ഏണിക്കരയിലെ വീട്ടിൽ നിന്നാണ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തത്. കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ റാം വീണ്ടും അറസ്റ്റിൽ. തലശ്ശേരി പ്രത്യേക കോടതി അനുമതി നൽകിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഇറാനിൽ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. ബുഷഹർ ആണവ നിലയത്തിനടുത്തുള്ള പവർ സബ്സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏതെങ്കിലും കപ്പലിന് നേരെ ആക്രമണം നടത്തിയാൽ പകരം ഇറാന്റെ പാലങ്ങളോ വൈദ്യുതി നിലയങ്ങളോ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇറാന്റെ നയം കണ്ണിന് കണ്ണ് എന്നതാണെന്നും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്താൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റഖ്ചി US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾക്കില്ലെങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ലെന്ന് മേഖലയിലെ രാജ്യങ്ങൾക്ക് ഇറാന്റെ അന്ത്യശാസനം. തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആർക്കും വിൽക്കാൻ കഴിയില്ല. അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ തിരിച്ചടി മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ ആയിരിക്കുമെന്നും രാജ്യങ്ങൾ ഇരുട്ടിലാകുമെന്നും ഇറാൻ. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൌദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിന് നേരെ ആക്രമണം. ബാബൽ മന്ദബിൽ ഉപരോധം മറികടക്കാൻ ശ്രമിച്ച രണ്ട് സൌദി കപ്പലുകളെ ആക്രമിച്ചെന്ന് ഹൂതികൾ അവകാശപ്പെട്ടു. ചെങ്കടൽ പാതയിലെ എണ്ണക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി MLA ഹൂതി വിമതർ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് സൌദി അറേബ്യ സംഭവം സ്ഥിരീകരിച്ചത്. ഗൾഫ് മേഖലയിലെ CIA അതീവ രഹസ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യ സഹായം നൽകിയെന്ന് സംശയിച്ച US. സംഭവത്തിൽ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയും സൌദി അറേബ്യയും തമ്മിൽ ചരിത്രപരമായ സമാധാന ആണവ സഹകരണ കരാറിൽ ഒപ്പുവച്ചു. US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൌദി ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാനുമാണ് 1-2-3 എഗ്രിമെന്റിൽ ഒപ്പുവച്ചത്. ഇതോടൊപ്പം ഉഭയകക്ഷി സുരക്ഷാ കരാറും ഒപ്പുവച്ചുവെന്ന് US ഊർജ്ജ വകുപ്പ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. കരാർ ഇനി അവലോകനത്തിനായി US കോൺഗ്രസിന് സമർപ്പിക്കും. യുഎയിലെ ഇന്ത്യൻ പാസ്പോർട്ട് സേവന കേന്ദ്രങ്ങളിൽ വൻ തിരക്ക്. അൽഹിന്ദ് സേവനം ഏറ്റെടുത്തതിന് പിന്നാലെ പ്രവാസി ഇന്ത്യക്കാരുടെ വലിയ പ്രതിസന്ധിയാണ് അവസാനിച്ചിരിക്കുന്നത്. പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഇനി യുഎയിലെ 16 അൽഹിന്ദ് സേവന കേന്ദ്രങ്ങൾ വഴിയാകും ലഭിക്കുക. കോൺസുലർ സേവ ഇൻ UAE.com എന്ന വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് വേണം സേവന കേന്ദ്രങ്ങളെ സമീപിക്കാൻ. രാവിലെ 9 മുതൽ രാത്രി 9 വരെ ബുക്കിംഗ് ഓപ്പൺ. സേവന കേന്ദ്രങ്ങൾ രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ പ്രവർത്തിക്കും. പാസ്പോർട്ട് കരുത്തിൽ യുഎയ്ക്ക് ചരിത്ര നേട്ടം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ യുഎയ്ക്ക് 2nd സ്ഥാനം. ഏറ്റവും പുതിയ റാങ്കിംഗിൽ ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർക്കൊപ്പമാണ് യുഎ 2nd സ്ഥാനം പങ്കിടുന്നത്. 192 രാജ്യങ്ങളിലേക്ക് വിസാരഹിത പ്രവേശനം നൽകുന്ന സിംഗപ്പൂരാണ് പട്ടികയിൽ 1st സ്ഥാനത്ത് ഉള്ളത്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയുടെ ജൂഡോ താരം അരുൺകുമാർ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്ന് പിന്മാറി. ചൈനയിലെ കിങ് ഡാവോയിൽ നടന്ന ഗ്രാൻഡ് പ്രിക്കിടെ നടന്ന ഉത്തേജക മരുന്ന് പരിശോധനയിലാണ് അരുൺകുമാർ മരുന്നടിച്ചതായി തെളിഞ്ഞത്.
4: Was brought to you by Danya Group of Companies since 1982.
5: യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
6: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
7: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
5: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
8: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
5: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
8: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസിൽ റോഡ് ജുമേറ.
9: Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC. Today's shows are brought to you by Safir Market. Ajman Heli Oil, Ure Pudhe Shopping Destination. Safir Market opens today with amazing offers and unbeatable prices. Save more with Safir Plus. Visit today. Safir Market, Ajman Helio. Explore, shop and save.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
6: Presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം മറ്റൊരു വ്യത്യസ്ത പോലീസ് കഥാപാത്രവുമായി കുഞ്ചാക്കോ ബോബൻ എത്തുന്നു. ഒന്നിനൊന്ന് വ്യത്യസ്തമായ പോലീസ് കഥകൾ പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച ഷാഹി കബീറിന്റെ രചനയിൽ കിരൺ ദാസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം. ഉന്മാദം, കുഞ്ചാക്കോ ബോബൻ, ലിജിമോൾ, സുധീഷ് തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. സീറ്റഡ്ജിലിരുത്തി ത്രസിപ്പിക്കാൻ എക്കോ, കളങ്കാവൽ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മുജീബ് മജീദ് ഒരുക്കുന്ന സംഗീതവും. ജൂലൈ 31 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഉന്മാദം. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: ആ ഫയലിൽ തൊട്ട് എന്ത് സംഭവിക്കുന്നു നീ പറഞ്ഞു.
0: You're listening to Home 92.2 FM. Home is a feeling. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: കൊക്കെല്ലാം പറന്നു പോയി പുഞ്ചക്കണ്ടം തന്നിലിരുന്ന് കൊത്തിട്ടും പറക്കി

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2
0: വിത്ത് ഷീബ, ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.